സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 18, കൊല്ലവർഷം 1201, മേടം 25, 2026 മെയ് 8, വെള്ളിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആറ് 10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, ക്യാൻസറും വന്ധ്യതാ ചികിത്സയും. പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൌരോ ദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ചുമരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. വിവിധ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും. വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. NV കൃഷ്ണവാര്യരുടെ നന്നങ്ങാടികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം CH മേബിൾ. 7:50 സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. കൊട്ടപ്പുറം ഗവൺമെന്റ് HSSലെ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസെൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ M വിനയകുമാർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജന്റ്സ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചെറണി, മഞ്ചേരി, രസമുകളം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഈ സേമ.

നാളെ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഗാനാഞ്ജലി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: During the visit, Mr. Misri also met Khaldun Al Mubarak, Managing Director and Chief Executive Officer, Mubadala Investment Company, to discuss investment cooperation. Saudi Arabia suspended U.S. military access to its bases and airspace, forcing President Donald Trump to abruptly abandon his plan to escort ships through the Strait of Hormuz, the two U.S. officials have confirmed. The move marks a significant setback for Washington's Gulf strategy, with a key regional ally effectively blocking the operation known as Project Freedom before it could gain traction. Mr. Trump has shifted focus to diplomacy, describing recent talks with Iran as very good and saying a permanent deal is very possible. Iran is now reviewing a 14-point U.S. proposal to end the war, with Tehran's Foreign Minister Abbas Araghchi calling for dialogue and diplomacy. The proposed framework would pause hostilities and open a 30-day window of final negotiations, even though core issues, including Iran's nuclear program, would be left for later talks. In IPL cricket, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs using DLS method in a rain-hit match at Ikana Stadium in Lucknow last night. Chasing 213 runs for victory, Royal Challengers Bengaluru made 203 for 6 in 19 overs. Earlier put into bat, Lucknow Super Giants scored 209 for 3 in 19 overs. Multiple rain interruptions reduced the match to a 19-over side affair, setting Bengaluru a DLS target of 213. Today, Delhi Capitals will take on Kolkata Knight Riders at Arun Jaitley Stadium in Delhi at 7:30 p.m. That's the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. പ്രിയമുള്ളവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം. കേൾക്കാം
2: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി.
3: പലർക്കും പലതാണ് ലഹരി, പലതിനോടാണ് ലഹരി. ലഹരി എന്ന മൂന്നക്ഷരം കേൾക്കുമ്പോഴേ തെറ്റിദ്ധരിക്കേണ്ട, കാരണം പദാർത്ഥങ്ങൾ അല്ലാതെയും ലഹരികൾ ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്നത് ചിലർക്കെങ്കിലും ഒരു ശീലമാണല്ലോ. അങ്ങനെ ലഭ്യമായ പുസ്തകങ്ങൾ ആവേശത്തോടെ വായിച്ച് ആസ്വദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും വായനപ്രിയർക്ക് ഇഷ്ടവിനോദമാണ്. കാണാത്തതും അറിയാത്തതുമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് ചിലർക്ക് ലഹരി. യാത്രകൾ അതെത്ര ചെറുതായാലും ദൈർഘ്യം ഏറിയതായാലും പലർക്കും ഏറെ താല്പര്യമാണ്. രുചി വൈവിധ്യമുള്ള ഭക്ഷണം തേടിപ്പോകുന്നത് മറ്റു ചിലർക്ക് ഹരമാണ്. പരിചിതരെ കാണാൻ പോകുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് മറ്റൊരു കൂട്ടർക്ക് അനുഭൂതിദായകം. സാങ്കേതിക വിദ്യയുടെ മികവിനാൽ ഇന്റർനെറ്റ് പ്രചരിതമായ വർത്തമാനത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും വിവര വിനിമയം സാധ്യമല്ലോ. അപ്പോൾ അമേരിക്കയിലേക്ക് ദൂരം കുറഞ്ഞ് അയൽപ്പക്കത്തേക്ക് ദൂരം കൂടി എന്നൊരു നിരീക്ഷണമുണ്ട്. സമ്പർക്കം വിലക്കിയ കൊറോണ കാലം ഇതിന് ആക്കം കൂട്ടി എന്നും ഒരു പക്ഷമുണ്ട്. ഓരോരുത്തർക്കും താല്പര്യമുള്ള പല പല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അത് കലാകായികപരമോ സാഹിത്യ സാംസ്കാരികപരമോ ആവാം. അവയിൽ ഏതിനെയെങ്കിലും ഇഷ്ടത്തിനൊത്ത് കൂടെ കൂട്ടാം. അങ്ങനെ ജീവിതം സർഗാത്മകമാക്കുന്നവയോടാണ് ചേർന്ന് നിൽക്കാം. അതേസമയം മനസ്സിനെ കൃത്രിമമായി ഉത്തേജിപ്പിക്കുന്ന ലഹരിയാണ് സിന്തറ്റിക് ഇനങ്ങൾ ഉൾപ്പെടെയുള്ള രാസ ലഹരി പദാർത്ഥങ്ങൾ. മുൻകാലങ്ങളിലെ പാനീയ ലഹരിയുടെ സ്വാധീനം ഒരു നിശ്ചിത സമയത്തേക്ക് ശരീരത്തിൽ നിൽക്കുകയും ശേഷം പ്രസ്തുത ഉന്മത്താവസ്ഥ മാറുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ അടിമപ്പെടുത്തുന്ന രാസലഹരിയാണ് ഇന്ന് പ്രചാരം നേടുന്നത്. ആവശ്യക്കാർ വർദ്ധിക്കുന്നു, അതിനൊത്ത് നിരോധിതമെങ്കിലും അവർക്ക് ലഭ്യതയുമുണ്ട്. ഇവയുടെ വിൽപ്പനക്കാർ നന്മയുടെയും നേരിന്റെയും വഴിയിലെ വെളിച്ചം കെടുത്തുകയാണ്. മനഃശക്തി മാത്രമാണ് ലഹരി ഉപയോഗം നിർത്താനുള്ള നല്ല മരുന്ന് എന്ന് പറഞ്ഞ റിച്ചാർഡ് സാമിനെ ഓർക്കാതെ വയ്യ. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറിയ തോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ സ്വാധീനിക്കുന്നു. അവരെ ലഹരി വിൽപ്പനക്കാർ ലക്ഷ്യമിടുന്നു. അടുപ്പം ഒട്ടും തോന്നാതെ അകറ്റി നിർത്തേണ്ട ഒന്നാണ് ലഹരി പദാർത്ഥങ്ങളുമായുള്ള സൗഹൃദം. ഒരിക്കൽ പരിചയപ്പെട്ട് സൗഹൃദത്തിലായാൽ വൈകാതെ ഈ ചങ്ങാതി അടിമയാക്കി കൊലയാളിയായി മാറും. 200,000 പേർ ഓരോ വർഷവും ലഹരിക്ക് അടിമപ്പെട്ട് മരിക്കുന്നത്രേ. രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനമായ June 26 ഇത്തരം കണക്കെടുപ്പ് തീർക്കുന്നു. ചിന്തിക്കാൻ അവസരമുണ്ട്, പക്ഷേ അത് അസാധ്യമാക്കുകയാണ് ലഹരി സംഘങ്ങൾ. കൈതപ്പൂവ് ആകർഷകമായ സുഗന്ധം തരും, അത് നമ്മെ സ്വാധീനിക്കും.

0: എന്നാൽ ഈ പൂവ് പറിക്കാൻ എളുപ്പമല്ല. കൈതോലയിലെ മുള്ള് തടസ്സമാണ്. ലഹരി വസ്തുക്കളോട് കൂട്ടുകൂടാൻ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവ മറികടക്കപ്പെടുന്നു. നിയമവിരുദ്ധമെങ്കിലും ലഭ്യതയ്ക്ക് വിദഗ്ധമായി സുഗമ വഴികൾ തുറക്കുന്നുണ്ട്. അത്തരം സ്രോതസ്സുകളെ നിയമ നടപടികളിലൂടെ നിയന്ത്രിച്ചേ മതിയാവൂ. വ്യക്തിഗത അസ്വസ്ഥതകളും കൂട്ടുകെട്ടും അനുകൂല സാഹചര്യങ്ങളും സാധ്യതകളും ലഹരി ഉപയോഗിക്കാനും തുടർന്ന് ഉപഭോക്താവാകാനും കാരണമാകുന്നു. ഇതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഒത്തുകൂടി ഒരു കപ്പ് കാപ്പി ഊതിക്കുടിച്ച് ഏറെ നേരം വർത്താനം പറഞ്ഞ് മനസ്സ് നിറച്ചു പോകുന്നതിലെ സുഖം ഒന്ന് വേറെ. അത്തരം സന്ദർഭങ്ങളെയാണ് വീക്കെൻഡ് ആഘോഷങ്ങളുടെയും ഡിജെ പാർട്ടികളുടെയും മറവിൽ ലഹരി സദ്യയാക്കി മാറ്റുന്നത്. അതിലൂടെ പലരുടെയും ജീവിതം വഴിതെറ്റി ഒഴുകാനും ഇടയാകുന്നു. കുട്ടികളും ഓരോ വ്യക്തികളാണ്. അരക്ഷിത അനിയന്ത്രിത ചുറ്റുപാടുകളിൽ അവർ വളരാൻ ഇടവരരുത്. അവരെ കേൾക്കണം. അവരോടൊപ്പം ഇടവേളകൾ ചെലവിടണം. അവരോട് തുല്യതയോടെ പെരുമാറണം. കുട്ടികൾ രക്ഷിതാക്കളെയും രക്ഷിതാക്കൾ കുട്ടികളെയും സ്ഥാനവിലയറിഞ്ഞ് പരിഗണിക്കേണ്ടതുണ്ട്. ക്രൂരത, ഭീകരത, നിഷ്ഠൂരത, കൊലപാതകം, കൊട്ടേഷൻ, പലവിധ തട്ടിപ്പുകൾ എന്നിവ സംബന്ധിച്ച വാർത്തകൾ പെരുകുന്നു. മനുഷ്യരും മനുഷ്യത്വവും എവിടെ? കുട്ടികൾക്ക് ആവശ്യമുള്ള യഥാർത്ഥ ലഹരി രക്ഷിതാക്കളിലുണ്ട്. ആ ലഹരി അവർക്ക് നൽകണം. അത് സ്നേഹവും വാത്സല്യവുമാണ്. ഇതിന്റെ ലഭ്യതയിൽ അളവ് കുറയുമ്പോൾ അവരത് ലഭിക്കുവാനുള്ള വഴിവിട്ടതുൾപ്പെടെ കുറുക്കുവഴികൾ തേടും. പാട്ട്, ചിത്രം വര, വായന, യാത്ര, എഴുത്ത്, കൈവേലകൾ, കളികൾ, തയ്യൽ, പാചകം, കൃഷി, പക്ഷി വളർത്തൽ, യോഗ, നാണയവും സ്റ്റാമ്പും ശേഖരിക്കൽ, സാന്ത്വന പരിചരണം തുടങ്ങിയവയിൽ വല്ലതും ലഹരിയാക്കാം. ഇതിൽ ചിലതൊക്കെ പലർക്കും ഏറെ ഇഷ്ടമാണല്ലോ. നല്ല ശീലങ്ങൾ ജീവിതത്തെ വിഷവിമുക്തമാക്കി വിമലീകരിക്കും. ലഹരി പദാർത്ഥങ്ങളെ അകറ്റി ഇഷ്ടപ്പെട്ട വിനോദങ്ങളെ ലഹരിയാക്കുക. അത് ജീവിതത്തിൽ മാനസികോല്ലാസത്തോടൊപ്പം ആത്മസംതൃപ്തിയും പ്രദാനം ചെയ്യും. അതിലുപരി ജീവിതം സർഗാത്മകമാവും. ലഹരി വസ്തുക്കളിലല്ല ലഹരി, ജീവിതത്തിലാണ്. ജീവിതമാണ് ലഹരി.
1: ചന്ദ്രൻ കണ്ണഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9495174923. സുഭാഷിതം.

0: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12601 ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 9:06:37 12081 കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 6:44 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്

0: കൃത്യസമയം പാലിച്ച് 6:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50, 5:03:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം

0: കേൾക്കാം ഇന്നത്തെ വിശേഷം. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം, ലോക തലാസീമിയ ദിനവും ഇന്നാണ്.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1948 മുതൽ റെഡ് ക്രോസ് ദിനം ആചരിക്കുന്നത്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യുനാന്റിന്റെ ജന്മദിന അനുസ്മരണമാണ് ഈ ദിവസം. ജീൻ ഹെൻറി ഡ്യുനാന്റിനാണ് സമാധാനത്തിനുള്ള പ്രഥമ നോബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇറ്റലിയിൽ നടന്ന സൾഫറിനോ യുദ്ധക്കെടുതികൾ കണ്ട് മനസ്സലിഞ്ഞാണ് ഡ്യുനാൻഡോ 1863 അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി രൂപവത്കരിച്ചത്. കെടുതികളിൽപ്പെടുന്നവർക്ക് ദുരന്ത നിവാരണ പുനരധിവാസ സഹായമെത്തിക്കുന്നതിൽ റെഡ് ക്രോസിന്റെ സംഭാവനകൾ ലോകം അംഗീകരിക്കുന്നു.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU റേസ് 2026, അതായത് റിയലൈസിംഗ് ആൻഡ് ഓഗ്മെന്റിംഗ് ഇന്നോവേഷൻസ് ഫോർ സ്റ്റാർട്ടപ്പ് എന്റർപ്രൈസസ്. KAU പേസ് 2026, അതായത് പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചർ ത്രൂ കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുവാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റേസ് 2026 പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുന്നതിനായി 5 ലക്ഷം രൂപ വരെ ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യസംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് പദ്ധതിയിലെത്തിയ

0: സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവത്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. അപേക്ഷകൾ മെയ് 16 4 മണിവരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ rabi@kau.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയാം, 9778436265. മറ്റൊരു നമ്പർ 0487243833. 9778436265. 0487243833. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് മെയ് 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് https://celkau.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്യാം. മെയ് 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കില്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകും. രജിസ്റ്റർ ചെയ്തവർക്ക് മെയ് 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. 0487243855 എന്ന നമ്പറിൽ വിളിച്ചാൽ വിവരങ്ങൾ ലഭ്യമാണ്. 0487243855. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയുണ്ടാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ദൃഷ്ടി
8: പ്രയോജകർ
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
9: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാൾ നന്നായി കാണാല്ലേ.
10: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
9: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
10: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
6: അൽ റെഹാൻ കണ്ണാശുപത്രി.
1: ദൃഷ്ടി.
5: നമസ്കാരം. സംസ്ഥാന മുഖ്യമന്ത്രി പദം അഭിപ്രായമറിയിച്ച് 63 MLA മാരും ഘടകകക്ഷി നേതാക്കളും. ബംഗാൾ നിയമസഭ ഗവർണർ പിരിച്ചുവിട്ടു. ഭൂരിപക്ഷത്തിനുള്ള 118 MLA മാരുടെ പിന്തുണക്കത്ത് ഇല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ TVKയെ അനുവദിക്കില്ലെന്ന് ഗവർണർ. സംസ്ഥാനത്ത് വേനൽമഴ ശക്തമായി തുടരും. ഉത്തർപ്രദേശിലെ യമുനയിൽ ബോട്ടുമുങ്ങി 3 മരണം. മണിപ്പൂരിൽ വീണ്ടും ആക്രമം. നാഗന്മാരുടെ വീടുകൾക്ക് തീയിട്ടു. കാലിക്കറ്റ് സർവകലാശാലയിൽ അധികാരമാറ്റം തുടങ്ങി. രജിസ്ട്രാറെ മാറ്റി. യുഎസിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് ഇറാൻ. യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന് ട്രംപ്. തെക്കൻ ലെബനനിൽ കനത്ത ഇസ്രായേൽ ആക്രമണം. യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാർപാപ്പയെ

0: സന്ദർശിച്ചു. തുടർച്ചയായ നാലാം സാമ്പത്തിക വർഷത്തിലും വളർച്ച നേടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി. ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ പുതിയ ഉയരത്തിൽ. ഐപിഎൽ ക്രിക്കറ്റിൽ ബംഗളൂരുവിനെതിരെ ലക്നൌവിന് 9 റൺസ് ജയം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഫ്രഞ്ച് ക്ലബ് PSG ഫൈനലിൽ കടന്നു. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
0: സ്വർണം പവന് 640 രൂപ കൂടി 112,200 രൂപയായി. തങ്കം 10 ഗ്രാമിന് 150,500 രൂപ. വെള്ളി കിലോഗ്രാമിന് 261,500 രൂപ. റബ്ബർ RSS 4 25,300, RSS 5 24,900. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,800, വടകര 25,600, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,200, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,200. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 24,000, പൊന്നാനി 18,000, കോഴിക്കോട് 17,100. ക്വിന്റലിന് മഞ്ചേരി 5,800, മാനന്തവാടി 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600, മാനന്തവാടി 3,300. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,600, പൊന്നാനി 4,000. ക്വിന്റലിന് കോഴിക്കോട് 9,000, മഞ്ചേരി 7,500. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 38,200, കോഴിക്കോട് പുതിയത് 38,200, മാനന്തവാടി പഴയത് 36,000. പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 35,000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,600. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 11,800. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 610, മാനന്തവാടി ലഗോൺ 620. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 4,700, മാനന്തവാടി 3,800. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,300, മാനന്തവാടി 4,350. മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 2,300, മഞ്ചേരി 2,200, മാനന്തവാടി 2,900. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 17,800, പാലക്കാട് മട്ട 4,700, ബോധന 3,600. അരി മാനന്തവാടി ക്വിന്റലിന് ഗന്ധകശാല 18,400, മട്ട 4,600, കുറുവ 4,200. അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാട് ജയ 4,600.

0: ബോധന 3,700. നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,500.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604,00,000 ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
8: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
7: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്രി കഴകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
9: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
7: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്ററിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു.

മറ്റന്നാൾ ചേരുന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി.

ഗവൺമെന്റിന്റെ മൂന്നിരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽ വൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച MV ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റിഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ

0: നടത്തിയ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് സിസി മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീത സഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 10 സെക്കൻഡ്.

0: എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പാലക്കാട് മലമ്പുഴ വനിതാ ITIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ ഈ മാസം 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ഫോൺ നമ്പറുകൾ 9496940274. മറ്റൊരു നമ്പർ 8089525317. നമ്പറുകൾ ആവർത്തിക്കാം: 9496940274. മറ്റൊരു നമ്പർ 8089521397. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിക്കുന്ന സൌജന്യ മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ മത്സര പരീക്ഷകൾ PSC, SSC ഉൾപ്പെടെ എഴുതാൻ ഉദ്ദേശിക്കുന്ന പട്ടികജാതി വർഗ്ഗക്കാർക്കും 1,00,000 താഴെ വരുമാനമുള്ള OBC, OEC വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റു സംവരണ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ അംഗീകരിച്ച സ്റ്റൈപ്പൻഡ് ലഭിക്കും. പ്രായപരിധി 18 45 വയസ്സിനും മധ്യേ. 6 മാസമായിരിക്കും പരിശീലനം. പൂരിപ്പിച്ച അപേക്ഷകൾ ജാതി വരുമാനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ രേഖകൾ സഹിതം ഈ മാസം 22 നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. അപേക്ഷാ ഫോമിനും മറ്റു വിവരങ്ങൾക്കും സ്ഥാപനവുമായി ബന്ധപ്പെടുകയോ 8547853718 അല്ലെങ്കിൽ 9446833259 എന്ന നമ്പറിലോ എന്ന നമ്പറുകളിൽ ഒന്നിലേക്ക് ഫോം എന്ന് വാട്സ്ആപ്പ്

0: വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0495-2381624, 0495-238-1624. പാലക്കാട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ചു പഠിക്കുന്നതിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, ട്യൂഷൻ, പോക്കറ്റ് മണി, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ സൌജന്യമായി നൽകും. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാനാധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8547-630129.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
0: ചിന്താവിഷയം തുടക്കം, അത് ഇന്നു തന്നെയാവട്ടെ. ഇംഗ്ലീഷ് കവയിത്രിയും തത്വചിന്തകയുമായ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ വാക്കുകൾ. തുടക്കം, അത് ഇന്നു തന്നെയാവട്ടെ. മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം കണ്ടുവച്ചോളൂ, പറയാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത്.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
7: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: വർഷം പെയ്തിറങ്ങാൻ കൊതിച്ചു. പി ഉബൈദിന്റെ വരികൾക്ക് PD തോമസ് ഈണം നൽകിയ ഈ ഗാനം പാടിയത് M പ്രതിഭ.

0: പി ഉബൈദിന്റെ വരികൾക്ക് പി ഡി തോമസ് ഈണം നൽകി എം പ്രതിഭ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
9: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
8: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
9: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
10: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
13: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
12: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
13: അതെങ്ങനെ?
12: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.

0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന രണ്ടു വർഷം ഒരു വർഷം ആറുമാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449314 7994449314. മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഈ മാസം 19 രാവിലെ 10:30 മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി

0: ഫ്രാൻസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ. തൃശൂർ റോഡ്, കുന്നംകുളം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
7: ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, സോഷ്യോളജി, അറബിക്, എക്കണോമിക്സ്, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ HSST ജൂനിയർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. മലപ്പുറം ദേശീയാരോഗ്യ ദൌത്യത്തിൽ പീഡിയാട്രീഷ്യൻ, അനസ്തെറ്റിസ്റ്റ് എന്നീ തസ്തികയിലേക്ക് അഭിമുഖം നടക്കുന്നു. താൽപര്യമുള്ളവർക്ക് ഈ മാസം 11 രാവിലെ 10 മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ദേശീയാരോഗ്യ ദൌത്യം ജില്ലാ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0483273313. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. മാത്സ്, സയൻസ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പ്രൈമറി ടീച്ചർ, ആർട്സ്, ക്രാഫ്റ്റ്, സ്പോർട്സ് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുക. പ്ലസ് ടു, ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. മുൻപ് എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ രശീതി, ബയോഡാറ്റയുടെ പകർപ്പ് ഹാജരാക്കിയാൽ മതിയാകും. ഫോൺ നമ്പർ 0491-250-5435. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബ് വിഭാഗത്തിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് സമിതി മുഖാന്തരം കരാർ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. കാത്ത് ലാബ് അല്ലെങ്കിൽ കാർഡിയാക് ICU വിഭാഗങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 16 രാവിലെ 10 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. പ്രായപരിധി 18-40 മധ്യേ. കൂടുതൽ വിവരങ്ങൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രി ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0491-253-3327.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാരുൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമവിദഗ്ധർ പറയുന്നു.
0: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24:42. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: മായ സമയപരിധികളോടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി UAE സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19th ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ 1 മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ 1 ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2nd seed ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ

ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എഫ്എം ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: ഇനി തിമിരത്തിന് വിരാമം.
2: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
1: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
2: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493298300.
2: മൊബൈൽ 9953008062.
3: ഇന്നത്തെ ഗാനം.

ഇന്ന് മെയ് 8 പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമായ സംഗീത് ശിവന്റെ ഓർമ്മദിനം. മലയാളി ഒരിക്കലും മറക്കാത്ത ഒരു പിടി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച പ്രതിഭ. യോദ്ധ, ഗാന്ധർവം, വ്യൂഹം, നിർണയം, ഡാഡി തുടങ്ങിയ ചിത്രങ്ങൾ ഇതിനുദാഹരണമാണ്. യോദ്ധ എന്ന ഒറ്റ സിനിമ മതി സംഗീത് ശിവൻ എന്ന പ്രതിഭയെ എക്കാലവും അടയാളപ്പെടുത്താൻ. ഇതിലെ ഓരോ കഥാപാത്രവും ഡയലോഗും മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. മലയാളത്തിൽ കൂടാതെ ഹിന്ദിയിലും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ഗൗരവമേറിയ വശങ്ങളും ഹാസ്യവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മലയാള സിനിമയിൽ അന്നൊന്നും കാണാത്ത സാങ്കേതിക വിദ്യ സംഗീത് ശിവന്റെ ചിത്രങ്ങളിൽ കാണാനായിരുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായ ഇന്ന് യോദ്ധ എന്ന സിനിമയിലെ കുനുകുന എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതു പ്രസാദ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 8:25 കേൾക്കാം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04832950300 അല്ലെങ്കിൽ 04832950800. ഇന്ന് രാവിലെ 8:25 കേൾക്കാം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: വിവിധ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും സംസാരിക്കുന്നത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ്.
5: അലർജിയോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു അസുഖമാണ് ആസ്തമ എന്നുള്ളത്. കുട്ടികളിൽ വിട്ടുമാറാത്ത ഒരു ശ്വാസകോശ രോഗമാണ് ആസ്തമ എന്നുള്ളത്. ആസ്തമ രണ്ട് തരത്തിലുണ്ട്. അറ്റോപിക് ആസ്തമ അഥവാ അലർജിക് ആസ്തമ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നോൺ അറ്റോപിക് ആസ്തമയാണ്. അണുബാധകൾ മൂലമുണ്ടാകുന്ന ആസ്തമയാണ് നോൺ അറ്റോപിക് ആസ്തമ. ഇതിലെ ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് അറ്റോപിക് ആസ്തമ അഥവാ അലർജിക് ആസ്തമയാണ്. അലർജിയോടൊപ്പം അല്ലെങ്കിൽ അലർജി മൂർച്ഛിക്കുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് ആസ്തമ. ഇതിൽ ട്രിഗർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ആസ്തമ ഉണ്ടാക്കുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും പൊടി, പൂമ്പൊടികൾ, പൂപ്പൽ, പുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, തണുത്ത കാറ്റ്, വളർത്തുമൃഗങ്ങളുടെ രോമം എന്നിവയൊക്കെയാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത് വിട്ടുമാറാത്ത തുമ്മൽ, വെള്ളം പോലെ മൂക്കൊലിക്കുക, മൂക്കടപ്പ്, അതോടൊപ്പം ഇടയ്ക്കിടെ ചുമ, അത് രാത്രിയായിരിക്കും കൂടുതൽ, അതോടൊപ്പം വീസിങ്. വീസിങ് എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ പുറമേക്ക് ശബ്ദം വരിക, നെഞ്ചിനുള്ളിലൊരു മുറുക്കം വരിക, ശ്വാസ തടസ്സം. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാത്രിയിൽ ഉറക്കം വളരെ കുറവായിരിക്കും. ഇതിൻ്റെ പരിശോധനകൾ പ്രധാനമായിട്ടും സ്പൈറോമെട്രി ടെസ്റ്റാണ്. അത് 6 വയസ്സിന് മുകളിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പീക്ക് ഫ്ലോ മീറ്റർ. മറ്റ് രക്തപരിശോധനകളിൽ അലർജിയുടെ അംശം വളരെ കൂടുതലായിരിക്കും. മൂർച്ഛിക്കുന്ന ഈ അലർജി അല്ലെങ്കിൽ ആസ്തമ മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസകോശത്തിൽ ധാരാളം കഫക്കെട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. അലർജി ആസ്തമ ഈ രോഗങ്ങൾക്ക് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്. കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അലർജി ഉണ്ടെങ്കിൽ അത് ഹോമിയോപ്പതി കൊടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ടൊരു 4 മാസം മുതൽ ഒരു 8 മാസം വരെ തുടർച്ചയായി ഒരു കോഴ്സ് പോലെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് അലർജി എന്നുള്ളൊരവസ്ഥ മാറി ആരോഗ്യപരമായ കുട്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കും. അലർജി പ്രതിരോധിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും വീട് ഡസ്റ്റ് ഫ്രീ ആക്കുക, അതായത് പൊടിപടലങ്ങൾ പരമാവധി വൃത്തിയാക്കുക. പ്രത്യേകിച്ച് കർട്ടനുകൾ, നനഞ്ഞ തുണികൾ, ചവിട്ടികൾ, ഇതൊക്കെ മുറികളിൽ നിന്നും മാറ്റുക. മെത്ത, ബ്ലാങ്കറ്റ് ഇതൊക്കെ ഡസ്റ്റ് ഫ്രീ ആക്കണം. ഇതൊക്കെ ചൂടുവെള്ളത്തിലിട്ട് കഴുകി നല്ല വെയിലത്ത് ഉണക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലർജി ഉള്ള കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ പരമാവധി മാസ്ക് ധരിപ്പിക്കുക. അഡിനോയിഡ്സ്. ഇത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ് അഡിനോയിഡ്. അഡിനോയിഡ് എന്നത് മൂക്കിൻ്റെ പിൻഭാഗത്തും തൊണ്ടയുടെ മുകൾ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യു, അതായത് ഒരു പ്രതിരോധ കോശങ്ങളാണിത്. ഇവ വളർന്ന് വലുതാകുന്ന അവസ്ഥയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്.
4: വിവിധ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും ഇതുവരെ സംസാരിച്ചത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി

0: ിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ്. ഡോക്ടറുടെ ഫോൺ നമ്പർ 9995 5973310. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9995 5973310.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
1: ഫോൺ 9946680000.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.
1: ഫോൺ 7025 1311.
8: കാവ്യധാര.
9: എൻ വി കൃഷ്ണവാര്യർ എഴുതിയ നന്നങ്ങാടികൾ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന്. ചൊല്ലുന്നത് CH മേബിൾ.

0: നന്നങ്ങാടികൾ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് സി എച്ച് മേബിൾ.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സമയം 7 കഴിഞ്ഞ് 50:55. ഇപ്പോൾ കേൾക്കാം സമകാലികം. ഓപ്പറേഷൻ സിന്ദൂർ, മായാത്ത ഓർമ്മയ്ക്ക് 1 വയസ്സ്. 2025 April 22, പഹൽഗാം പർവ്വതനിരകളിൽ ഭീകരതയുടെ ചോരപ്പുഴയൊഴുകിയ ദിനം. കാശ്മീരിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെടെ 26 കൊല്ലപ്പെട്ട ഹീനകൃത്യം. പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയവർക്ക് നേരെയായിരുന്നു ആക്രമണം. പലരും മരണപ്പെട്ടത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചായിരുന്നു. പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ. ഈ ക്രൂരതയ്ക്ക് ശക്തമായ സൈനിക നടപടിയിലൂടെ ഇന്ത്യ മറുപടി നൽകി. 2025 May 7 ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കടുത്ത നിലപാടിന്റെ പ്രഖ്യാപനമാണ്. ഇന്ത്യൻ മണ്ണിൽ ഭീകരരുടെ ക്രൂരതയ്ക്ക് മറുപടി നൽകിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് സ്വീകരിച്ചതിലും വൈകാരിക അർത്ഥമാണുള്ളത്. വിവാഹിതരായ പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചാണ് ഭീകരർ അന്ന് കൊന്നൊടുക്കിയത്. അതുതന്നെയാണ് ആ നാമത്തിലൂടെയും പ്രതിധ്വനിക്കുന്നത്. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിനും അവരുടെ മാഞ്ഞുപോയ സിന്ദൂരത്തിനുമുള്ള മറുപടിയാണിത്. പുലർച്ചെ 1:44 ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി നടത്തിയ തിരിച്ചടി. ബഹവൽപൂർ, മുസാഫാബാദ്, കോട്ട്ലി, മുരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 9 ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടതും തകർത്തതും. 1971 ശേഷം പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്ത്യയുടെ സൈനിക ഇടപെടൽ ആദ്യമാണെന്നതും ശ്രദ്ധേയം. പഴുതില്ലാത്ത ആസൂത്രണവും കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളുടെ ഏകോപിത മുന്നേറ്റവും ഈ പ്രത്യാക്രമണത്തിൽ തെളിയുന്നു. ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലത്തുമാവണം പ്രഹരം നടത്തേണ്ടെന്നതിനാൽ അത് തെരഞ്ഞെടുത്തതിൽ തുടങ്ങി ഇന്ത്യൻ സൈന്യത്തിന്റെ മിടുക്ക്. സിവിലിയൻ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി ഭീകരരെ മാത്രം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്നതും സൈന്യത്തിന്റെ മികവാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കനത്ത വില നൽകേണ്ടിവരുമെന്ന് വ്യോമസേന ചീഫ് എയർ മാർഷൽ AK ഭാരതി ഓപ്പറേഷൻ സിന്ദൂർ 1st മുന്നറിയിപ്പ് നൽകി. യുദ്ധമോ ആക്രമണങ്ങളോ ഒന്നിനും പരിഹാരമല്ല. ചരിത്രത്തിന്റെ താളുകളിൽ ദുഃഖം മാത്രമാണിത് അവശേഷിപ്പിക്കുന്നത്. ചോര കൊണ്ടല്ല, സഹവർത്തിത്വവും മാനുഷികതയും കൊണ്ടാവണം ലോകത്തെ കെട്ടിപ്പടുക്കേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നീക്കമല്ല. രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെയുള്ള ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന ഉറച്ച സന്ദേശമാണ്. ഭീകരതയ്ക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് തുടർന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ സ്വാശ്രയത്വവും ലോകം തിരിച്ചറിഞ്ഞുവെന്ന് നിസ്സംശയം പറയാം. സമകാലികമാണ് ഇപ്പോൾ കേട്ടത്.
2: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവ

0: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
3: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
0: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
0: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഇപ്പോൾ ഒപ്പന പാട്ട് കേൾക്കാം. കേരളത്തിലെ, വിശേഷിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ് ഒപ്പന. വിവാഹാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘനൃത്തമാണിത്. സാധാരണഗതിയിൽ സ്ത്രീകളാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. എന്നാൽ പുരുഷന്മാരും ഈ നൃത്തം അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് ഒപ്പനപ്പാട്ട് പാടുന്നവർ KTP മുനീറയും സംഘവും.
7: അജപൂറ്റം കതിജാബി രജപൊളി വിലങ്കിണയ അശകിയൾ മങ്ക അഗണേശം നിറൈന്ദ സുഹൃദാരിൽ ഇരുന്ന്.

0: ല എൻഎബിഎൽ ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 കഴിഞ്ഞ് 35 സെക്കൻഡ്.
6: FM പ്രധാന വാർത്തകൾ.
5: നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രിക്കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലോക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. കോഴിക്കോട് തളി സംഗീത സഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വയനാട് CC മടൂർ തേക്കിൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ നിന്ന് വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ജിദ്ദയിൽ ആൺകുട്ടികളുടെ അണ്ടർ 17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ 4 ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഞായറാഴ്ച ഉസ്ബെക്കിസ്ഥാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം.
6: FM പ്രധാന വാർത്തകൾ.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
9: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
12: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
11: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
12: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
13: സുബ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
14: സുംനാബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
13: സുംനാബാം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
15: തീവണ്ടി സമയം. പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
16: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
15: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2214 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 20 വൈകി 8:14, 2261 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27, 1660 കണ്ണൂർ.

0: കെ ടി പി മുനീറയും സംഘവും അവതരിപ്പിച്ച ഒപ്പനപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യം

0: കോയമ്പത്തൂർ എക്സ്പ്രസ് 9 മിനിറ്റ് വൈകി 8:42 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
5: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രോദർ കാനൻ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
4: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
6: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
6: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.
8: ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അഥവാ IMU നൽകുന്ന ഡിഗ്രി കോഴ്സുകളും അതിലൂടെ ലഭിക്കുന്ന തൊഴിൽ സാധ്യതകളും. സംസാരിക്കുന്നത് കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ.
9: ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സർവകലാശാലയാണ്. IMU ക്യാമ്പസുകൾ ഇന്ത്യയുടെ വിവിധ തുറമുഖ നഗരങ്ങളിലുണ്ട്. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, വിശാഖപട്ടണം, കൊച്ചി. ഇന്ത്യയുടെ നാവിക വിദ്യാഭ്യാസത്തിന്റെ നാഡിയാണ് ഈ യൂണിവേഴ്സിറ്റി. കടൽ ഗതാഗതം, നൌക ഓപ്പറേഷൻ, ലോജിസ്റ്റിക്സ്, പോർട്ട് മാനേജ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള പാഠവമുള്ള പ്രൊഫഷണലുകളെ ഇവിടെ ഒരുക്കുന്നു. ഇവിടുത്തെ പ്രധാന ഡിഗ്രി പ്രോഗ്രാമുകൾ BTech മറൈൻ എഞ്ചിനീയറിംഗ്, നാവിക യന്ത്രങ്ങൾ, എഞ്ചിനുകളെക്കുറിച്ചുള്ള പഠനം. 4 വർഷമാണ് ഈ കോഴ്സിന്റെ കാലാവധി. 2 BSc ഇൻ നോട്ടിക്കൽ സയൻസ്, കപ്പലുകൾ നയിക്കാൻ വേണ്ട കമാൻഡ്, നാവിഗേഷൻ പരിശീലനം എന്നിവയാണ് ഈ കോഴ്സ് വഴി നമ്മൾ പഠിച്ചെടുക്കുക. 3 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. 3 BBA ഇൻ ലോജിസ്റ്റിക്സ്, റീറ്റെയിലിംഗ് ആൻഡ് ഇ കൊമേഴ്സ്. പുതുതായി വലിയ സാധ്യതയുള്ളൊരു മേഖലയാണിത്. വളരെ ബൃഹത്തായ ലോജിസ്റ്റിക്സ്, ഓൺലൈൻ വ്യാപാര മാനേജ്മെന്റ് എന്നിവയാണ് ഇതിലൂടെ നാം പഠിച്ചെടുക്കുക. 3 വർഷമാണ് ഇതിന്റെ കാലാവധി. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, 4 ഈ കോഴ്സ് 1 വർഷമാണുള്ളത്. ഈ കോഴ്സുകൾക്കൊക്കെ പ്രവേശനം നേടാൻ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് ഉള്ള സയൻസ് ഗ്രൂപ്പ് ആവശ്യമാണ്. ഇതിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ് എന്നിവയ്ക്കാണ് +2 സയൻസ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ BBA ലോജിസ്റ്റിക്സിന് ഏതെങ്കിലും +2 വിജയിച്ചാൽ മാത്രം മതി. കൂടാതെ IMU CET പരീക്ഷ, എൻട്രൻസ് പരീക്ഷയാണ് പ്രവേശന മാനദണ്ഡം. മറൈൻ മേഖലയിലുള്ള ജോലിയുടെ പരിധികൾ കടലിനപ്പുറമാണ്. മറൈൻ എഞ്ചിനീയർ, നാവിഗേറ്റിംഗ് ഓഫീസറായി കപ്പലുകൾ ജോലി ചെയ്യാം. ഇന്ത്യൻ ഫോറിൻ മർച്ചന്റ് നേവികളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. പോർട്ട് മാനേജർ, കാർഗോ പ്ലാനർ, വെസൽ സർവേയർ, മറൈൻ സർവേയർ എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. കൂടാതെ വിവിധ കമ്പനികളിൽ, ഷിപ്പിംഗ് കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. പോർട്ട് ട്രസ്റ്റ്, കസ്റ്റംസ്, ലോജിസ്റ്റിക്സ് കമ്പനി, ഇ കൊമേഴ്സ്, ഷിപ്പിംഗ്, ക്രൂയിസ് ഷിപ്സ്, ഓയിൽ റിഗ്സ്, ഓഫ് ഷോർ പ്ലാറ്റ്ഫോംസ്, നേവിയിലും കോസ്റ്റ് ഗാർഡിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ കരസ്ഥമാക്കാൻ സാധിക്കും. ഈ ജോലിയുടെ സ്വഭാവമനുസരിച്ചുള്ള ശാരീരികവും മാനസികവുമായ ശേഷികൾ വീട്ടിൽ നിന്ന് വിട്ടകന്ന് മാസങ്ങളോളം കപ്പലിൽ കഴിയുവാൻ

0: ും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്ലസ് ടു കഴിഞ്ഞവർക്കും കടലിനോട് ആവേശമുള്ളവർക്കും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഒരു മികച്ച വഴിയാണെന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാം. ഓരോ IMU കോഴ്സും ഒരു പ്രത്യേക മേഖലയിലേക്ക് നിങ്ങളുടെ അവസരങ്ങൾ തുറക്കുന്നു. മുൻകാലങ്ങളിലുള്ളതിലും നിന്നും വ്യത്യസ്തമായി ധാരാളം പെൺകുട്ടികളും ഈ മേഖലയിലേക്ക് എത്തുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണിപ്പോൾ. പഠനത്തിന് ശേഷം പ്ലേസ്മെന്റ് സാധ്യതകൾ ധാരാളമാണെന്ന് പറയേണ്ടതില്ല. കാരണം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ് ഇന്നത്തെ ആഗോള സാമ്പത്തികത്തിൻ്റെ മുഖ്യ ഘടകമെന്ന് നമുക്കറിയാം. നിങ്ങളുടെ കടൽ സ്വപ്നങ്ങൾക്കൊരു പുതിയ തുടക്കമാകട്ടെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി.
1: കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ, സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ഇടിയു, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
0: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
0: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
4: സൈബർ ജാലകം.
5: വ്യക്തിഗത രേഖകൾ ഓൺലൈനായി അപരിചിതർക്ക് കൈമാറിയാൽ എന്താണ് പ്രശ്നം?
6: ഒരിക്കലും നിങ്ങളുടെ ഐഡന്റിറ്റി രേഖകളായ ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, മാർക്ക് ലിസ്റ്റ് മുതലായവയോ ഒപ്പോ OTPയോ അപരിചിതർക്ക് ഇന്റർനെറ്റ് വഴി കൈമാറരുത്. തട്ടിപ്പുകാർ ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ ബാങ്ക് ലോണോ സിം കാർഡോ കരസ്ഥമാക്കി മറ്റ് ശിക്ഷാർഹമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേക്കാം. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നിങ്ങളുടെ പേരിൽ വിവിധ വെബ്സൈറ്റുകളിൽ അക്കൗണ്ടുകൾ ആരംഭിക്കുകയും ചെയ്തേക്കാം.
4: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
8: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഒരു വീടായാൽ
10: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
9: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
10: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
9: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
10: ഇപ്പോൾ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
12: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.

0: ഒരറിയിപ്പ്. ഇന്ന് രാവിലെ 8:25 കേൾക്കാം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 3000. മറ്റൊരു നമ്പർ 0483 2950 8000. ഇന്ന് രാവിലെ FM ശുഭദിന പരിപാടികൾക്ക് ശേഷം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: മാഡം, ഈ പാസ്ബുക്കിലൊന്ന് പ്രിന്റ് ചെയ്ത് തരാമോ?
2: അതിന് കറണ്ട് ഇല്ലല്ലോ.
3: അല്ല, അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
2: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല. പുതിയ ബാറ്ററി വാങ്ങണം.
3: ഇനി പുതിയത് വാങ്ങണ്ട, നമ്മുടെ ചരണിയിലുള്ള BRGCയിലേക്ക് പോയിക്കോളൂ. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
3: ഫോൺ 7907966544.
4: രസമുകുളം.
5: പ്രിയപ്പെട്ടവരെ, സാധാരണ ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ കഴിച്ച് മടുത്തോ? എങ്കിൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കിയാലോ. ചിക്കൻ ചുക്കൌനി. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി തിരുമ്മി ചേർക്കുക. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വറുത്തെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഒരു വലിയ ബൌളിലേക്ക് മാറ്റി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാള, പച്ചമുളക്, മല്ലിയില എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചു യോജിപ്പിക്കണം. ഇനി ഒരു പാത്രത്തിൽ ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരെടുത്ത് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും അല്പം പഞ്ചസാരയും പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി എന്നിവയിട്ട് ഒന്ന് മൂപ്പിക്കുക. ഈ താളിപ്പ് നേരെ നമ്മൾ റെഡിയാക്കിയ തൈരിലേക്ക് ഒഴിക്കാം. അവസാനമായി ഈ തൈര മിശ്രിതം നമ്മുടെ ചിക്കൻ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയാൽ ചിക്കൻ ചുക്കൌനി റെഡി. ചൂട് ചോറിനോടൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ ഇതൊന്ന് കഴിച്ചു നോക്കൂ. തൈരിന്റെയും ചിക്കന്റെയും കോമ്പിനേഷൻ സൂപ്പറാണ് എന്നാണ് ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന മമ്പാട് നിന്നുള്ള ആശ പ്രശാന്ത് പറയുന്നത്. ഈ ചിക്കൻ ചുക്കൌനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി തിരുമ്മി ചേർക്കുക. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വറുത്തെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഒരു വലിയ ബൌളിലേക്ക് മാറ്റി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാള, പച്ചമുളക്, മല്ലിയില എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചു യോജിപ്പിക്കണം. ഇനി ഒരു പാത്രത്തിൽ ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരെടുത്ത് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും അല്പം പഞ്ചസാരയും പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി എന്നിവയിട്ട് ഒന്ന് മൂപ്പിക്കുക. ഈ താളിപ്പ് നമ്മൾ റെഡിയാക്കിയ തൈരിലേക്ക് ഒഴിക്കാം. അവസാനമായി ഈ തൈര മിശ്രിതം നമ്മുടെ ചിക്കൻ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയാൽ രുചികരമായിട്ടുള്ള ചിക്കൻ ചുക്കൌനി റെഡി.
4: രസമുകുളം.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.

പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 11, 12, 18, 19, 25, 26

0: തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 15 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 22-29 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
6: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി.
5: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ടി എൻ സി അപ്ലൈ.
6: മൈ ജി ബാക്ക് ടു സ്റ്റഡി. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
5: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
6: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
6: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ടി എൻ സി അപ്ലൈ.
7: പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽസ് സെന്ററിൽ സൌജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, ഡിപ്ലോമ 2 വർഷം പൂർത്തിയാക്കിയവർ, എഞ്ചിനീയറിംഗ്, സയൻസ് ബന്ധപ്പെട്ട കോഴ്സുകൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള 3 വർഷ ഡിപ്ലോമ, വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷത്തെ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയവും, ജോലി, ഇന്റേൺഷിപ്പ്, അപ്രന്റിഷിപ്പ് ഉൾപ്പെടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9495 99704, 9495 99907. മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഈ മാസം 19 രാവിലെ 10:30 മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും.
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
9: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
8: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: ശ്രീകാന്ത് നേത്രാലയ.
7: നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം: മെയ് 31. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസവസ്തുവാണ് മനുഷ്യരെ പുകയിലേക്ക് അടിമയാക്കുന്നത്.
9: ഇതുവരെ കേട്ടത്
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
8: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
11: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
11: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ ടി വി രാജേന്ദ്രൻ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം

0: പ്രിയപ്പെട്ടവരെ, ഇത് ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: മൈൻഡ് റീചാർജ്.

പ്രിയപ്പെട്ടവരെ, മൈൻഡ് റീചാർജിൽ നാം കേട്ടുമുട്ടുന്നത് ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണല്ലേ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്ന് പുതിയ ഒരു സർക്കാർ അധികാരമേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളികളായ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഈ ഒരു വേളയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ? എന്തൊക്കെയാണ് ഒരു നേതാവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയായിരിക്കണം ഒരു മികച്ച നേതാവിൻ്റെ വ്യക്തിത്വം? എന്തൊക്കെ ഗുണഗണങ്ങളുണ്ടായിരിക്കണം? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളോടുണ്ടായിരിക്കണമെന്നാണ്? അല്ല, നിങ്ങൾ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേതാവല്ലേ? കുടുംബത്തിൻ്റെയോ സംഘടനയുടെയോ നാട്ടുകൂട്ടത്തിൻ്റെയോ അതല്ലെങ്കിൽ സ്വര പറഞ്ഞിരിക്കുന്ന ആ ഒരു നാട്ടുകൂട്ടത്തിൻ്റെയെങ്കിലും അവിടെ ഏത് രൂപത്തിലാണ് നിങ്ങൾ ഇടപെടാറുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് കണ്ണാടിയിൽ നോക്കുവാനുള്ള സമയം കൂടിയല്ലേ ഇത്? അല്ലേ, അപ്പോൾ നമുക്ക് കണ്ണാടി നോക്കാം. കണ്ണാടി പിടിക്കുവാൻ ഇതാ 102.7 മഞ്ചേരി FM ഉണ്ട്. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിയറാമയൂർ, സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു രാജേന്ദ്രൻ TV, സാങ്കേതിക സഹായം ഒരുക്കുന്നത് റോബിൻ, അബ്ബാസ് പറപ്പൂർ എന്നിവർ. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇത് നമുക്ക് ഒരുമിച്ച് മൈൻഡ് റീചാർജ് ചെയ്യുവാനുള്ള സമയം, എനർജറ്റിക്കായി മുന്നോട്ട് നീങ്ങുവാനുള്ള സമയം. വിളിക്കുവാനുള്ള നമ്പറുകൾ വേഗം സേവ് ചെയ്ത് വെച്ചോളൂ. 0483 ആണ് കോഡ്. 2950300 ഇതാണ് ഒരു നമ്പർ. 2950300 ഒരു നമ്പർ കൂടി തരട്ടെ. കോഡ് ഇത് തന്നെ, നമ്പർ ഇതാണ്, 2950800. ഓക്കെ, സേവ് ചെയ്തില്ലേ? 2950800. പിന്നൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചും ഈ പരിപാടിയുടെ കൂടെ കൂടാം. അതിനുള്ള വാട്സാപ്പ് നമ്പർ കൂടി തരാം, വേഗം സേവ് ചെയ്തോളൂ കേട്ടോ. 94 95 0 50 600. 94 95 0 50 600 അല്ലേ. അപ്പോൾ നമുക്കിതാ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനുള്ള സമയം, റീചാർജ് ചെയ്യുവാനുള്ള സമയം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: ഹലോ
5: ഹലോ,
4: ആ സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഇത് ആരാണ്?
5: ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ്. എന്റെ ശരിക്കുള്ള വീട് വഴിക്കളവാണ്. നമ്മൾ കൊണ്ടോട്ടിയിലാണ് വർക്ക് ചെയ്യുന്നത്.
4: ആ,
5: സ്റ്റുഡിയോയിലാണ്, ഫോട്ടോഗ്രാഫറാണ്.
4: ഓ, എന്താണ് പേര്?
5: പേര് മുജീബ് എന്നാണ്.
4: മുജീബ്, ഓക്കേ. മുജീബ്, എങ്ങനെ പോകുന്നു ഫോട്ടോഗ്രാഫി ഫീൽഡ് ഒക്കെ?
5: ഫോട്ടോ ഫീൽഡ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓൾറെഡി എല്ലാരും അതിലാണല്ലോ ഉള്ളത്.
4: ആ, ഇപ്പൊ പിന്നെ ഈ അതിനൊരു കാര്യമുണ്ട്, എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ് മൊബൈലിൽ, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ ഒരു പ്രൊഫഷണലിന്റെ സഹായം വേണം, താങ്കളെ പോലെയുള്ള.
5: അതായത് നമുക്ക് എപ്പോഴും മൊബൈലിൽ എടുത്ത ഫോട്ടോസ് എപ്പോഴും ഒരു പ്രൊഫഷണൽ എടുത്ത പോലെ ആയിരിക്കണം.
4: അല്ല, അത് മാറ്റേണ്ട.
5: അതെ,
4: ശനി ഞായറൊക്കെ ഫുൾ ബിസി ആയിരിക്കുമല്ലോ.
5: ശനി ഞായർ നമുക്ക്
4: ബിസിയാണ്. ആ, അത് ശരി.
5: ബിസിക്ക് യാതൊരു കുഴപ്പമില്ല. ശനി ഓൾറെഡി നമുക്ക് പണ്ടത്തെ അത് അത്ര ഔട്ട്ഡോർ വർക്കുകൾ കുറവാണെന്നുള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ ഒരുപാട് ഔട്ട്ഡോർ വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മൊബൈല് ഐഫോൺ ആണല്ലോ മെയിൻ ആയിട്ട് ആൾക്കാരെ കയ്യിലുള്ളത്.
4: അതെ.
5: അപ്പൊ പിന്നെ എമർജൻസി എന്തെങ്കിലും അത്യാവശ്യ ഫോട്ടോസുകളൊക്കെ അവരെന്നെ എടുക്കും.
4: പിന്നെ കാര്യമായിട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫി ആയിരിക്കും അല്ലേ?
5: കല്യാണം.

0: ഫോട്ടോഗ്രാഫി അങ്ങനെ ഓരോന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല എന്നുള്ളു.
1: പിന്നെ
0: കുഴപ്പമുണ്ടെന്ന് പറയരുതല്ലോ, കുഴപ്പമില്ല, കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണോ?
1: അല്ല, അങ്ങനെയല്ല, ഇത് താങ്കൾ നല്ല അടിപൊളി അടിപൊളി മനുഷ്യനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മുജീബ് ജി, താങ്കൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, അടിപൊളിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോഴും ഒരു സന്തോഷമുണ്ട് അല്ലേ?
0: അല്ല, അത് ഞാനൊരു വേറെ പ്രസംഗത്തിൽ നിന്ന് കേട്ടതാണ്. അതേപോലെ നമ്മള് ഇപ്പൊ ഞാൻ സാറോട് പറയാണ് എന്താണ് അവസ്ഥ, വളരെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് നമ്മളോടൊരു സഹതാപമായി തോന്നി. നേരെ മറിച്ച് നമ്മള് പറയാണ് കുഴപ്പമില്ല അങ്ങനെ പോണ അൽഹംദുലില്ല നല്ല ഉഷാറായിട്ട് പോകണ്ടെന്ന് പറയുമ്പോ അപ്പൊ നിങ്ങളുടെ മനസ്സിലും ആയിക്കോട്ടെ അങ്ങനെ പോട്ടെ എന്നുള്ളൊരു വളരെ മോശം. അയ്യോ വളരെ മോശം. അപ്പൊ ഞാൻ നിങ്ങളും അവിടെ പിന്നെ എന്നെ താക്ഷി
1: എനിക്ക് ഇഷ്ടപ്പെട്ടു.
0: ഉഷാറായിട്ട് പറയാന്നുള്ളത് നഷ്ടാണെങ്കിലും ലാഭത്തിലാന്ന് പറയാം മറ്റുള്ളവരുടെ മുന്നില്.
1: ആ അതായത് പിന്നെ നമുക്ക് ഈ ഇപ്പോ അങ്ങ് പറഞ്ഞല്ലോ നമുക്ക് ഈ കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. എങ്ങനെ പോകുന്നു, സുഖാണോ, കുഴപ്പമില്ല, ബിസിനസ് എങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമില്ല എന്നുള്ള വാക്കും കൂടെ ഒന്ന് മാറ്റാം അല്ലേ? ഉഷാറായിട്ട് പോകുന്ന സമയത്ത് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയാം.
0: നമുക്കിപ്പോ ഒരാള് വർക്ക് ഉണ്ടോ ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാറോ, ഓ വർക്ക് ഉണ്ടെന്നേ പറയുള്ളൂ, എന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല.
1: ആവശ്യമില്ല, അതാണ് ഉള്ളതിലുള്ള ഒരു സന്തോഷം കിട്ടുമ്പോ മനസ്സിലിങ്ങനെ ഒരു ഒരു ഒരു പൂക്കാലം അങ്ങ് വരും അല്ലേ?
0: നമ്മള് ഓനെ സന്തോഷിപ്പിക്കണ്ടല്ലോ നമുക്ക് വർക്ക് ഇല്ലാന്നാണ്.
1: അയ്യോ അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് വളരെ ചുരുക്കം ചില അസൂയക്കാരല്ലേ. അത് പോട്ടെ,
0: ഈ ഫീൽഡില് ഇപ്പൊ നിങ്ങള് ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ വിളിക്കണേ എടാ ഞായറാഴ്ച വർക്ക് ഉണ്ടായിരിക്കും എനിക്ക്, അപ്പൊ ഞാൻ എടുത്തേക്ക് നിനക്ക് വർക്ക് ഉണ്ടായിരിക്കും, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വർക്ക് ഇല്ലെന്ന് പറയുമ്പോ ഓരോ മനസ്സിലാണ് എനിക്ക് വർക്ക് ഉണ്ട്, ഓരോ വർക്ക് ഇല്ലല്ലോ, ആ ഒരു സമാധാനം ഇല്ലല്ലോ, സമാധാനം വരുത്തണ്ടല്ലോ.
1: കൊള്ളാം കൊള്ളാം. അല്ല അതെന്താന്നറിയോ, നമുക്ക് പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടം മറ്റുള്ള എല്ലാവരും നന്നായിട്ട് പോകുന്നത് കാണാനും അതിനൊക്കെയാണ്. പിന്നെ ചുരുക്കം അസൂയക്കാരുണ്ടാവും, അവരോട് നമുക്ക് പോട്ടെ, അത് നമുക്ക് കുറെ, അതായത് ഈ പോസിറ്റീവായിട്ട് ചോദിക്കുന്നവര് നെഗറ്റീവായിട്ട് ചോദിക്കുന്നവര് നമുക്ക് വേറിട്ട് അറിയാനൊക്കെ പറ്റും, പറ്റൂലേ? അതറിയാൻ പറ്റും, അത് മനസ്സിലാവും. അത് ശരി. പിന്നെ അപ്പൊ എന്തൊക്കെയാണ് ഇനി അടുത്ത പ്ലാനുകൾ കാര്യങ്ങളൊക്കെ?
0: അടുത്ത പ്ലാനാണ് നമുക്കിപ്പോ ഇത്രേ ഇങ്ങനെ എന്താ പറയാ സ്റ്റുഡിയോ ഫീൽഡ് തന്നെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ അങ്ങനെ പോണ് മറ്റേ ഒരു നമുക്ക് ഭാര്യയും കുട്ടിയായിട്ട് അങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ പോകുന്നുണ്ട്,
1: ഒരു സന്തോഷത്തോടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോ പിന്നെ ഈ എന്താണ് നമ്മുടെ ഈ ഫോട്ടോ ഫീൽഡിൽ അടുത്ത സ്വപ്നങ്ങൾ വല്ലതും സെറ്റ് ചെയ്തോ?
0: അടുത്ത സ്വപ്നങ്ങളാണെങ്കിൽ നമ്മളെ ഷോപ്പ് പറഞ്ഞ ഡയനക്സ് സ്റ്റുഡിയോ കൊണ്ടുവിട്ടിന്നുള്ളതാണ്, അതായത് പേര് കേട്ട സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോ ഓരോ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മള് പുതിയ മെഷീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: അങ്ങനെയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ ഇപ്പൊ പുതിയ ചില ട്രെൻഡുകൾ ഉണ്ടല്ലോ, അതായത് ഈ പോഡ്കാസ്റ്റ് ഇപ്പൊ വലിയൊരു ട്രെൻഡ് ആയിട്ടുണ്ട്, ഈ ഇന്റർവ്യൂസ് ചെയ്യുന്നത് അല്ലേ, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് കുറെ ഓഡിയോസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു ട്രെൻഡ് അല്ലേ?
0: നമ്മള് ഓഡിയോ ഡബ്ബിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ നിർത്തിയതാണ്. അത് ഒരുപാട് സ്ഥലത്ത് വന്നപ്പോഴേ ഒരു വർക്കിന്റെ ഡിം വന്നപ്പോ പിന്നെ അത് മെയിൻ കൊണ്ടെടുക്കാൻ ചില റൂമും കാര്യങ്ങളും കൊണ്ടെടുക്കാൻ കുറച്ച് റിസ്ക് ആണ്, അത് പൊടി പിടിക്കാതെ അത് വളരെ നീറ്റായിട്ട് കൊണ്ടെടുക്കണം.
1: പിന്നെ
0: അത് നമ്മള് തൽക്കാലം ഒഴിവാക്കിയിട്ട് ഇപ്പോ ബാക്കിയുള്ള ഇപ്പത്തെ ട്രെൻഡ് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഈ ഫ്രെയിം ഐറ്റംസുകളാണ്, മൊമെന്റോ അങ്ങനത്തെ
1: അവിടെ ചെയ്യുന്നത് അതാണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കും അല്ലേ?
0: അതെ അതെ,
1: അടിപൊളിയാണ്, അടിപൊളിയാണ്
0: ട്രെൻഡ് പറയുന്നത്. അതായത് ഏതൊരു കല്യാണത്തിനും പണ്ടൊക്കെ ഓരോരുത്തര് എന്തെല്ലാം കൊടുത്തിരുന്നു, ഇപ്പൊ ഫുള്ള് ഫ്രെയിമാണ്.
1: അത് ചിലര് ഫോട്ടോ വരപ്പിച്ചു കൊടുക്കും അല്ലേ, ചിലര് കാർട്ടൂൺ ആക്കി കൊടുക്കും. അത് ശരി, അത് കൊള്ളാം. അപ്പൊ എന്തായാലും പിന്നെ നല്ല അടിപൊളി മൈൻഡ് സെറ്റുള്ള ഒരാളോട് തന്നെ ആദ്യം സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അതാണ് അതാണ് മുജീബ് കാ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഇതാ പുതിയ ഒരു പിന്നെ ഒരു ഭരണത്തിൽ ഒരു പുതിയ സർക്കാരൊക്കെ വരാനിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഒരു നേതാവ് എന്ന് പറയുമ്പോൾ എന്തൊരു ഗുണമുണ്ടാവണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അത് നാട്ടിലെ ക്ലബിന്റെ നേതാവാകട്ടെ, കുടുംബനാഥനാകട്ടെ,
0: ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഞാനത് കുറെ കാലങ്ങളായിട്ട് എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഉത്തരം പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും നല്ലൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് മുഖ്യമന്ത്രി എന്ന സ്ഥലത്തിലിരിക്കുന്ന ആൾക്ക്,
1: ഞാൻ ഈ മുഖ്യമന്ത്രി എന്നുള്ള ആ തലത്തിൽ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്,
0: നോർമലി
1: ഒരു നേതാവ്, അത് ക്ലബിന്റെ നേതാവാകട്ടെ, അതല്ലെങ്കിൽ
0: ഏറ്റവും താല്പര്യമുള്ളത് അതായത് ആരോഗ്യമന്ത്രി ആരാവട്ടെ, അയാൾ

0: ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഈ സംസ്ഥാനത്തേക്ക് വരുന്ന സാറത് റെക്കോർഡ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാല് ഞാൻ കൊറേ കാലങ്ങളായിട്ടും ഇത് പറയണം വിചാരിച്ചു നടക്കുന്നത്, എല്ലാ ഇപ്പൊ നമ്മൾ സൗദി അറേബ്യക്ക് ഇപ്പൊ സാധനം വിടുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അതായത് അതിൽ എത്ര കെമിക്കൽ വരുന്നുണ്ട്, എത്ര എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നില്ല, അതൊക്കെ നോക്കിയിട്ടാണ് അവർ വിടുന്നത്. നമ്മളെ അതിർത്തികളിൽ അത് മാത്രമല്ല, നമ്മളുള്ള വിഷം കംപ്ലീറ്റ് തിന്നുകൊണ്ടിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം ഈ ആരോഗ്യ മന്ത്രി ആരെ വരുന്ന വെച്ചിട്ട്? അവര് അതിനുള്ളൊരു എന്താ പറയാ സജ്ജീകരണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ, അതായത് അതിർത്തിയിൽ നിന്നും വരുന്ന സാധനം ചെക്ക് ചെയ്തിട്ട് നമ്മളെ കേരളത്തിലേക്ക് വിട്ടാൽ മതിയല്ലോ, പ്രശ്നം
1: ആൾക്കാരുടെ
0: ആരോഗ്യം വന്നാവൂലേ.
1: ആ അതെ അതെ അതെ, ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരാളാവണം ലീഡർ എന്നാണ് കാഴ്ചപ്പാട്.
0: നമ്മളെ ഏറ്റവും നല്ലത് ഒരു ആരോഗ്യമന്ത്രിയാണ്, നമുക്ക് ആരോഗ്യമാണല്ലോ മെയിനായിട്ട് വേണ്ടത്, നല്ല സാമ്പത്തികം ഉണ്ടാവുള്ളൂ.
1: അപ്പൊ
0: ഇനി വരാൻ പോണ ഒരു മന്ത്രി ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളെ അതിർത്തികളിൽ, കേരളത്തിന്റെ അതിർത്തികളിൽ ഓരോ ലാബുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുക. അതായത് ഇതിൽ എത്ര കെമിക്കൽ അല്ലെങ്കിൽ വളം അല്ലാതെ കീടനാശിനി വേണ്ടത് നോക്കിയിട്ട് അത് ഉണ്ടെങ്കിൽ തിരിച്ചയക്കുക. ഇവിടെ ഒരു പട്ടിണി നടന്നാലും കുഴപ്പമില്ലല്ലോ, മരിക്കൂലല്ലോ.
1: ഓക്കെ, അങ്ങനെ അങ്ങനെ, അതായത് കൃത്യമായിട്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരിക്കണം നേതാവ് എന്നാണ് അങ്ങ് പറയുന്നത്.
0: അങ്ങനത്തെ നേതാവ് ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം.
1: ഓക്കെ,
0: ആരോഗ്യമന്ത്രി.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ നമുക്കേ ഒരു കാര്യം ചെയ്യാം, അങ്ങയുടെ ആ ഒരു ഒരു ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള മനസ്സിലെ ആ ആഗ്രഹങ്ങളാണ് പറഞ്ഞത്, നമുക്ക് ഇത്തരത്തിലുള്ള നേതാക്കളെ കൂടുതൽ കൂടുതൽ എല്ലാ മേഖലയിലും, നമുക്ക് സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?
0: ഓ ആയിക്കോട്ടെ.
1: അപ്പൊ അങ്ങൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടേ നമുക്ക് ഫോട്ടോഗ്രാഫർ എന്നുള്ള ചിത്രത്തിലൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ ഓക്കെ,
0: ടാറ്റാ,
1: ബൈ ബൈ.
0: ഓക്കെ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അന്തപ്പനെന്താ ഒരു മൗനം?
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇത് മൈൻഡ് റീചാർജ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. 0483 29 50 300, ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 0483 29 50 800. നമ്പറുകൾ സേവ് ചെയ്തില്ലേ? പിന്നെ 94 95 0 50 600 എന്ന നമ്പരിൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചും നിങ്ങൾക്ക് കൂടെ കൂടാം. നിങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, അതല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എല്ലാം പങ്കിടാം, സന്ദേശങ്ങളായോ കോളുകളായോ. നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത ശ്രോതാവിനെ. ഹലോ, ആ സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഗുഡ് മോർണിംഗ്. ആ ഇത് ആരാണ്? കുഞ്ഞീൻ. എവിടുന്നാണ് അങ്ങ് വിളിക്കുന്നത്? ചട്ടിപ്പറമ്പ്. ആ എന്താണ് അങ്ങ് ചെയ്യുന്നത്? കേട്ടില്ല. ആ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടോ? അത് ശരി, അത് ശരി. കൊപ്ര കച്ചവടം കൊറേ കാലം ചെയ്തു, എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കി കൊറേ കാലം അല്ലേ? ആ അത് ശരി, അത് ശരി. പിന്നെ അപ്പൊ ഇപ്പൊ എന്താണ്? ആ അത് ശരി, അത് ശരി. അങ്ങനെ പോകുന്നു അല്ലേ? പിന്നെ എങ്ങനെ പോകുന്നു? ഇപ്പൊ കുടുംബമൊക്കെ ഉഷാറായിട്ട് പോകുന്നല്ലേ? നന്നായിട്ട് പോകുന്നു. ആ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇപ്പോ ഈ എന്താണ്? കേട്ടില്ല. ആ ഒക്കെ ഭംഗിയായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട് എന്നല്ലേ? ആ അങ്ങനെ പോവട്ടെ കാര്യങ്ങളൊക്കെ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എപ്പോഴാ? നമ്മളെ കൂട്ടുകാരടുത്തുണ്ടാവുമ്പോഴാണോ, അതോ കുടുംബക്കാരെ കാണുമ്പോഴാണോ, ടൂറ് പോകുമ്പോഴാണോ, എങ്ങനെയാ? അതോ കൊപ്ര കച്ചവടം ചെയ്യുമ്പോഴാണോ, എങ്ങനെയാ? എല്ലാം ഇഷ്ടമാണ് അല്ലേ? ആ അത് ശരി. അപ്പൊ മക്കളൊക്കെ അടുത്തുണ്ടാവുമ്പോ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഓ അത് ശരി, അത് ശരി. അല്ല ഈ വെക്കേഷനൊക്കെ ആവുമ്പോഴേ, ഈ വേനലവധി ആവുമ്പോ അവര് എല്ലാരും വീട്ടില് വരില്ലേ?

ആ അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടിരിക്കുമ്പോൾ വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അത്? ആ ആ ഒരു സന്തോഷം എന്നും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്നിട്ട് പേരമക്കൊക്കെ നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉഷാറാക്കൂ കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പോൾ വിളിച്ചതിന് ഒരുപാട് സന്തോഷം, എല്ലാ സ്നേഹാശംസകളും നേരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at Rs. 8 lakh.

0: 39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: പ്രിയപ്പെട്ടവരെ, മൈൻഡ് റീചാർജ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ശ്രോതാക്കൾ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെ അയക്കുന്നുണ്ട്. പങ്കജവല്ലി വാലിലാപ്പുഴ പറയുന്നത് ഇങ്ങനെയാണ്: ശുഭപ്രതീക്ഷയോടെ നോക്കുമ്പോൾ ഓരോ കാഴ്ചയും മനോഹരമാണ്. പോസിറ്റീവായി ചിന്തിച്ചാൽ തടസ്സങ്ങളെല്ലാം വഴിമാറും. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ആഹാ, വളരെ നല്ല ഒരു കാര്യമാണല്ലേ അവർ പങ്കിട്ടത്. നമ്മൾ നോക്കിക്കാണുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ഇതാരാണ് രാജി മരത്തൻകോട് പറയുന്നത് എന്താണെന്നറിയാമോ? നല്ല നിമിഷങ്ങളെ ഓർത്തു വയ്ക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, സമയം നല്ലതുപോലെ വിനിയോഗിച്ചാൽ ഓർമ്മകൾ നല്ലതാകും. ആഹാ, നല്ല സന്ദേശം. പിന്നെ അനീഷ് കൊല്ലമ്പടി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞ് അക്കമിട്ട് ഒരുപാട് പോയിന്റുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം എന്നതാണ് ഒന്നാമത്തേത്. ജനങ്ങൾക്കിടയിൽ ജനങ്ങളിൽ ഒരാളായിട്ട് ജീവിക്കാൻ പഠിക്കുക. അനുകമ്പ വേണം, സ്നേഹം വേണം, അങ്ങനെ. പിന്നെ വാർഡ് മെമ്പറാണെങ്കിൽ തൻ്റെ വാർഡിലെ വീടുകൾ മാസത്തിലൊരിക്കലെങ്കിലും സന്ദർശിക്കുവാൻ സമയം കണ്ടെത്തണം. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം: പാലിൽ ചേർത്ത പഞ്ചസാര പോലെയാകണം നേതാവ്. ആ മധുരം എല്ലാവർക്കും അനുഭവിക്കുവാൻ പറ്റണം. പക്ഷേ പഞ്ചസാര വേറെ, പാല് വേറെ എന്നല്ല. നല്ല സന്ദേശം അല്ലേ? നമുക്കപ്പോൾ അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്താലോ ഈ പരിപാടിയിലേക്ക്. ഹലോ, ഹലോ,
5: ഹലോ.
4: ആ, സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഇത് ആരാണ്? ആ, വളാഞ്ചേരി. എന്തൊക്കെയാണ് വളാഞ്ചേരി വിശേഷം? പിന്നെ എന്ത് ചെയ്യുന്നു അങ്ങ്? ആ, ഇന്നുണ്ടോ? ആ, അത് ശരി. അപ്പോൾ പിന്നെ ഇന്ന് ഒന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ?
5: ആ,
4: എങ്ങനെയാണ് ഈ ഫ്രീ ടൈമിൽ എന്തൊക്കെയാണ് പരിപാടികൾ ഉള്ളത്? സോങ്സ് കേൾക്കും. ആ, അത് ശരി, അത് ശരി. മഞ്ചേരി എഫ് എമ്മിന്റെ കൂടെ ഇല്ലേ എപ്പോഴും? ആ, അത് വേണം, അത് വേണം. സോങ്സ് ഒക്കെ കേൾക്കും. പിന്നെ എങ്ങനെയാണ്, വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടോ?
5: വേറെ ഞാൻ
4: ഏതെങ്കിലും മേഖലകളിൽ സജീവമാണോ?
5: ടീച്ചിങ് ആയിരുന്നു കുറച്ച് കാലം, പിന്നെ അതിന് മാറിക്കേണ്ടി വന്നു രോഗമായിട്ട്.
4: ഓ, അത് ശരി, അത് ശരി. ഇപ്പോൾ ഒക്കെ എങ്ങനെയാണ്, ഒക്കെ മാറിയോ, സുഖായോ? ആ, അല്ല, അതായിക്കോട്ടെ. എങ്കിലും പിന്നെ അങ്ങേക്ക് പ്രത്യേകം അഭിനന്ദനം. ഒരു മേഖലയിൽ നിന്ന് മാറി മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് എത്തിയില്ലേ? ഒരു ചലഞ്ച് വന്നപ്പോൾ അത് അവിടെ അവസാനിപ്പിച്ചില്ല, വേറൊരു തൊഴിൽ മേഖല, എനിക്ക് ഇത് കൂടുതൽ കഴിയും എന്ന് പറഞ്ഞങ്ങ് മാറി. അതിൽ സന്തോഷമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു അല്ലേ? അത് വലിയൊരു സ്കില്ലാണ് ശരിക്കും എല്ലാവർക്കും വേണ്ടത്. അതാണ്. പിന്നെ അല്ല, നമ്മളിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു എങ്ങനെയായിരിക്കണം ഒരു നല്ല നേതാവ് എന്ന്. പിന്നെ നൂറു മുഹമ്മദ് ഒരു നേതാവല്ലേ അല്ലേ? എങ്ങനെയാണ് നേതാവാകുന്നത്? ആ, അതാണ്, സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ നേതാവാണ്. പിന്നെ കുടുംബത്തിലോ? ആണ്, അതെ, അതെ, അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നൂറിലുള്ള ഏതൊരു ഗുണമായിരിക്കും നൂറിനെ ഒരു മികച്ച നേതാവാക്കുന്നത്? ഏതൊരു ക്വാളിറ്റി ആയിരിക്കും? ആ, മുൻവിധികളില്ലാതെ എല്ലാവരെ കുറിച്ചും നല്ലത് ചിന്തിക്കുവാനുള്ള മനസ്സ്, അതാണ് താങ്കളെ നല്ല നേതാവാക്കുന്നത് അല്ലേ? അതല്ലാതെ ഒരാളെ കാണുമ്പോഴേക്ക് അവൻ അങ്ങനെയാകും ഇങ്ങനെയാകും എന്ന് പറഞ്ഞ് നൂറുകൂട്ടം മുൻവിധികളുമായി കാര്യങ്ങളെ അല്ലെങ്കിൽ ആളുകളെ സമീപിച്ചാൽ അത് ഇത്തിരി പ്രശ്നമായിരിക്കും അല്ലേ? ആ, അതെന്തായാലും ഈ ഒരു ക്വാളിറ്റി മറ്റുള്ളവരിലും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ലേ? ആ, അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതായത് ഏറ്റവും നല്ല ഈ ഒരു നമ്മെ നന്നായിട്ട് പരിഗണിച്ച ടീമിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? നമുക്കിതുപോലെ നമുക്കൊരു അംഗീകാരം

തരുന്ന ടീമില് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? എന്തിലായിരുന്നു അത്? ആണല്ലേ. ആ അപ്പോൾ അങ്ങനെയാകുമ്പോ നമുക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജം അങ്ങ് കൈവരും അല്ലേ. അപ്പോൾ വിശ്വാസത്തിൽ എടുക്കുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നേതാവ് എന്നാണ് അപ്പൊ താങ്കൾക്ക് പറയാനുള്ളത് അല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. ഓക്കെ കേട്ടോ. അപ്പോൾ അങ്ങേക്ക് എല്ലാവിധ ആശംസകളും. നേതാവ് എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് ഒരുപാട് മേഖലകളിൽ വലിയ വലിയ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ നല്ല നേതാവാകുക അല്ലേ. ആ അതാണ്. അപ്പോൾ ആളുകളെ നല്ല രൂപത്തിൽ സ്വാധീനിക്കുവാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ ഓക്കെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ധാരാളം ശ്രോതാക്കളുടെ സന്ദേശങ്ങളും മൈൻഡ് റീചാർജിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നിങ്ങൾക്കും കൂടെ കൂടാം. 9495050600 എന്നാണ് നമ്പർ. അത് മറക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് ഇതാ ഇപ്പോൾ തിരികെ എത്താം. വിളിക്കാനുള്ള നമ്പർ 0483 2950300, മറ്റൊരു നമ്പർ 2950500.

0: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂ. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
5: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: പ്രിയപ്പെട്ടവരെ, മൈൻഡ് റീചാർജ് തുടരുന്നു. ആരാണ് അടുത്ത ശ്രോതാവ് നോക്കാം. ഹലോ.
8: ഹലോ,
7: ആ ഇത് ആരാണ്?
8: ശരി,
7: തലക്കശ്ശേരി എന്ന് പറയുമ്പോ എവിടെയായിട്ട് വരും?
8: തൃത്താല.
7: തൃത്താല? ആ, പാലക്കാട് തൃത്താല അല്ലേ? അത് ശരി. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
8: സുഖാണ്, സന്തോഷാണ്, സമാധാനം.
7: ആ, നല്ല മഴയൊക്കെ കിട്ടിയോ? വേനൽ മഴ?
8: ആ, മഴ മിഞ്ഞാന്ന് പെയ്തു.
7: ആ, പാലക്കാട് ഭാഗത്തൊക്കെ നല്ല ചൂടായിരുന്നില്ലേ ഇടക്ക്?
8: കഠിനമായ ചൂടല്ലേ.
7: ആ, ഇപ്പൊ ഒന്ന് ഒന്ന് കൂളായി അല്ലേ? അത് ശരി. പിന്നെ അല്ല, എന്താണ് പിന്നെ അങ്ങ് ചെയ്യുന്നത്?
8: നമ്മള് വീട്ടില് ശാരീരിക മാനസികമായി വെല്ലുവിളി ഇരുന്ന ആളെന്നേണ് കുട്ടിയുണ്ട്, 26 വയസ്സായിട്ട്.
7: ഓ, അത് ശരി. അപ്പൊ ആ കുട്ടിക്ക്
8: പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്
7: ആണല്ലേ. അപ്പൊ ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അല്ലേ? അത് ശരി ആണല്ലേ. ആ, ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 27 വയസ്സായി. ആ, പിന്നെ
8: ഞങ്ങൾ നാളെ ഇവിടെ വന്നിരുന്നു. താനൂര് കുട്ടികളെ പരിപാടി ഉണ്ടാകുന്നല്ലോ, പിന്നെ ശേഷിക്കാരൊരു കൂട്ടായ്മയില് കല്യാണം കഴിച്ചെടുക്കുന്ന ഒരു പദ്ധതി.
7: ആ ആ,
8: അവിടെ വന്നിരുന്നു ഞങ്ങള്, പരപ്പനങ്ങാടി ഓലപ്പാറ
7: ആണല്ലേ. ഓ, അത് ശരി.
8: ഓഡിറ്റോറിയത്തില്
7: പിന്നെ
8: ഒരുപാട് ആൾക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിനി മാനേജരായോന്ന് മനസ്സിലായിട്ടില്ല. അവർ അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ട് അവര് കണ്ടുപിടിച്ചിട്ടുണ്ട്.
7: ഓ, അത് ശരി, അത് ശരി. അപ്പൊ ഏറ്റവും
8: കാര്യമായിട്ടുണ്ട്. ഞാൻ മോളായിട്ട് പോയിരുന്നു, നമുക്കുള്ളതൊന്നും കണ്ടിട്ട് അവര് ഫോട്ടോ അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്.
7: ഓ, അത് ശരി, അത് ശരി. അല്ല, എല്ലാറ്റിനും അതിന്റേതായിട്ടുള്ള ഒരു ഒരു സമയം ഉണ്ടാവും അല്ലേ. അപ്പോ അതിലേറ്റവും നമുക്ക് നന്മയുള്ള കാര്യം നടക്കട്ടെ അല്ലേ.
8: നമ്മൾ അതിനായിട്ട് പോയതല്ല, എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോയതാണ്. കാരണം നമ്മളെ മക്കൾക്ക് നമ്മൾ എപ്പോഴും ഗുണം ചെയ്ത് കൊടുക്കുക, അമ്മമാർ ചെയ്ത് കൊടുക്കുന്നതിനപ്പുറം ആരും ഉണ്ടാവില്ല,
7: ആരും ഉണ്ടാവില്ല. അമ്മക്ക് തുല്യ അമ്മ മാത്രം.
8: അവർക്കും കഴിവ് വേണം, ഈ വധുവിനും കഴിവ് വേണം. രണ്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
7: അതാണ്, അതാണ്,
8: നമ്മൾ സൂക്ഷിക്കണല്ലോ.
7: വേണം വേണം.
8: അപ്പൊ എന്താ പദ്ധതി നോക്കാൻ പോയതായിരുന്നു.
7: ഓ, അത് ശരി, അത് ശരി. പിന്നെ അങ്ങനെ എന്തായാലും പിന്നെ മോനെയൊക്കെ നോക്കിയിട്ട് വീട്ടില് തന്നെ ആയിരിക്കും അപ്പൊ കൂടുതൽ സമയം. ആ, എങ്ങനെയാണ് റേഡിയോ ഒക്കെ അരികിൽ ഉണ്ടാവുമോ അപ്പോൾ?
8: റേഡിയോ നമ്മൾ എപ്പോഴും ചെറുപ്പം മുതൽ 5 വയസ്സ് മുതൽ കേൾക്കാം, 50 വയസ്സ് ഞാൻ ചെറിയ പിള്ളേരാകുമ്പോഴും റേഡിയോ എപ്പോഴും കേൾക്കും. എന്റെ ഉപ്പ പറയാം, സ്ത്രീധന റേഡിയോ കൊടുക്കേണ്ടി വരും പറയാം, അത്ര റേഡിയോ പറ്റിയ
7: അല്ല. അതൊരു അതൊരു വല്ലാത്ത ഹൃദയബന്ധാണ് അല്ലേ.
8: പിന്നെ അന്നൊക്കെ കുറച്ച് വർഷം മുന്നേ 2.5 സിനിമ ഉണ്ടായിരുന്നു, കേൾക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് കൂടെ കഴിഞ്ഞ് ഉഷാറായിട്ട് കേൾക്കും ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കാൻ വേണ്ടി. അന്ന് 45 വർഷമൊക്കെ മുന്നേ 3 മണിക്കൊക്കെ ശബ്ദരേഖ കേൾക്കും, നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. സിനിമ കാണുമ്പോലെ തന്നെ കേൾക്കാലോ.

0: അതൊക്കെ എപ്പോഴും ഓർക്കും.
1: അത് ശരി, സന്തോഷം. പിന്നെ
0: നാടകമൊക്കെ നല്ല ഇഷ്ടമാണ്, എപ്പോഴും കേൾക്കാറുണ്ട്.
1: ഓ, മോനിഷ്ടാണോ? മോന് കേൾക്കോ?
0: മോന് ഇഷ്ടമല്ല, അത്ര താല്പര്യമില്ല.
1: മോനത്ര കേൾക്കൂല. അത് ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പലതരത്തില് അല്ലേ? അപ്പൊ മോനെ എങ്ങനെയാണ്? പാട്ട് ഇഷ്ടാണ്. അത് ശരി. ഇപ്പൊ അതൊരു ഒരു അവസ്ഥയാണല്ലോ ഈ ഓട്ടിസം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കാണ് ദൈവം ഇങ്ങനെയുള്ളവരെ കൊടുക്കുക.
0: തീർച്ചയായും 100% നമുക്ക് സന്തോഷമാണ്, കാരണം ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആത്മവിശ്വാസമൊന്നും നമുക്ക് സംഭവിക്കൂല അവരുള്ള.
1: പിന്നെന്താ, അത് ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം ഇങ്ങനെ അല്ലേ?
0: അതെ അതെ, നമുക്ക് എപ്പോഴും മനസ്സിൽ ദൈവങ്ങളെ അള്ളാഹുവിനെ പോലെ എപ്പോഴും ചിന്ത ഉണ്ട്. നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, നമ്മളെ കുട്ടി എന്നുള്ള ചിന്തയിൽ നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തിട്ട് നമ്മൾ നടക്കുള്ളൂ.
1: എപ്പോഴും ഓർമ്മയിൽ അങ്ങനെ നടക്കും അല്ലേ.
0: പിന്നെ നേതാവിനെ പറ്റി പറയുന്നത് കേട്ടപ്പോ വിളിച്ചതാണ് ഞാൻ.
1: എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്, കേൾക്കട്ടെ.
0: നേതാവ് എന്ന് പറയുമ്പോ നമ്മൾ നല്ല രീതിയിൽ നേതാവ് ആരെന്നെ പഞ്ചായത്ത്, നമ്മക്ക് പഞ്ചായത്തിന്റെ ആവശ്യങ്ങളുള്ള ആൾക്കാരാണ്. എല്ലാവരും വോട്ട് പറഞ്ഞാ പറയുന്നതിനാണ് വോട്ട്. അവര് വോട്ട് കാര്യം പോലെ പലതും പറയും, രക്ഷിക്കുക എന്നൊക്കെ പറയും. പിന്നെ വോട്ട് കഴിഞ്ഞാൽ അവരെ ആവശ്യങ്ങളും ഇല്ല, അവര് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. പക്ഷെ നമ്മളൊക്കെ വോട്ടിംഗ് കേന്ദ്രം പഞ്ചായത്ത് പ്രകാരം മെമ്പർ പ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാന് സത്യങ്ങൾ പറഞ്ഞ ഒരുപാട് വാർഡുകൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ എളുപ്പമാണ്, ഒരു പഞ്ചായത്ത് എത്ര വാർഡിൽ, ആ വാർഡിൽ ഓരോരുത്തർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സത്യങ്ങളായിട്ട് അത് കൊണ്ടെടുക്കാനുള്ള കഴിവ് ഊർജത്തോടു കൂടി നിൽക്കുന്ന ഒരാളായിരിക്കണം മെമ്പർ. രണ്ടാം വാർഡിൽ ഏത് വാർഡിലാണെങ്കിലും അടുത്ത ആള് അത് പഞ്ചായത്തിക്ക് അറിയിക്കണം, ഇന്നെ വാർഡിൽ ഇന്നെ ആൾക്കാർ ഇന്നെ തരത്തിൽ ബുദ്ധിമുട്ട്, സത്യങ്ങളായിരിക്കണം.
1: അതെ അതെ അതെ, അതായത് ജനങ്ങളെ അല്ല, ജനങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഒരു കാരുണ്യത്തോടു കൂടി പെരുമാറുന്ന ആളാവണം.
0: അതാണ്
1: അല്ലേ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളായി കണ്ട് മുന്നിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് ആളുകളെ സേവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ എല്ലാവരും.
0: അത് തീർച്ചയായും ഗവൺമെന്റിൽ അറിഞ്ഞ 100% അവർ കൈകാട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ FM-ലൂടെ നമ്മൾ എല്ലാ കാര്യവും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താവശ്യപ്പെട്ടാലും ഒരു സത്യങ്ങളാണെങ്കിൽ നമ്മളെ മെമ്പർമാരും പഞ്ചായത്തിലത്തെ വാർഡ് നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ അവർ കൈപിടിച്ച് ഉയർത്തും.
1: അതെ അതെ അതെ,
0: അത് 100% ഗ്യാരണ്ടിയാണ്.
1: അല്ല അതാണ്, അപ്പൊ ആ ഒരു ജനാധിപത്യ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് നടക്കാം. എല്ലാവരും നമുക്ക് ഈ പരിപാടി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇതാണ്, ഞാൻ എൻ്റെ മേഖലയിൽ എങ്ങനെ കൂടുതൽ നന്നായിട്ട് എൻ്റെ ജനങ്ങളെ സേവിക്കാം, അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ളവരെ സേവിക്കാം. ഓരോരുത്തർക്കും ഈ ഒരു ചിന്തയാണ് ഇത്ത ഇട്ട് കൊടുത്തത് കേട്ടോ. വളരെ നന്ദി. ഓ, വളരെ സന്തോഷം. അല്ല, അത് പറയേണ്ട കാര്യമാണ്, പറഞ്ഞതിന് വളരെ സന്തോഷം. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. ഓക്കെ.

0: അസൈൻമെന്റ്സ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് റീചാർജ് ആണ്. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരാളിങ്ങനെ നടന്നു പോവുമായിരുന്നു കേട്ടോ. നടന്നു പോകുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. കുറച്ച് ആളുകൾക്ക് ഒരു സ്ഥലം കടന്നു പോകണം. അവിടെയാണെങ്കിൽ ഒരു വലിയ മരം വീണ് കിടക്കുന്നുണ്ട്. ഈ വലിയ മരം എടുത്തു മാറ്റുവാനുള്ള ശ്രമത്തിലാണവർ. ഇദ്ദേഹത്തിന് നോക്കിയപ്പോൾ മനസ്സിലായി ഇവർ പട്ടാളക്കാരാണ്. പലരും യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാവരും കൂടി ആ മരം എടുത്ത് മാറ്റാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മരം വേണ്ടതുപോലെ അങ്ങ് അനങ്ങുന്നില്ല. ഈ സമയത്ത് ഈ നടന്നു വന്ന വ്യക്തി ശ്രദ്ധിച്ചു, ഇക്കൂട്ടത്തിൽ ഒരു വ്യക്തി മാത്രം ഒന്നും ചെയ്യുന്നില്ല, ദൂരെ മാറി നിന്നെല്ലാം നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല താങ്കൾ എന്താണ് ഒന്ന് സഹായിക്കാത്തത്? താങ്കൾ കൂടി ഒന്ന് സഹായിച്ചാൽ ആ മരം പെട്ടെന്ന് എടുത്തു മാറ്റാൻ കഴിയുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം ദ കോർപ്പറൽ, ഞാൻ കോർപ്പറലാണ്. I command, they obey. ഞാൻ കൽപ്പിക്കും, അവർ അനുസരിക്കും. ഞാനിവിടെ നോക്കി നിൽക്കും. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഈ വ്യക്തി ആ മരം എടുത്തു മാറ്റാനായിട്ട് സഹായിച്ചു. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഈ കോർപ്പറലിന് ഒരു കത്ത് കിട്ടി, താങ്കളെ അമേരിക്കൻ പ്രസിഡന്റ് പാലസിലേക്ക് ക്ഷണിക്കുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. തലേ ദിവസം അവിടെ നടന്നു വന്നത് എബ്രഹാം ലിങ്കൺ ആയിരുന്നു അത്രേ. എബ്രഹാം ലിങ്കൺ ആയിരുന്നു ഇങ്ങനെ മരം എടുത്തു മാറ്റാനൊക്കെ സഹായിച്ചത് എന്ന് അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഏറെ പ്രചാരത്തിലുള്ള ഒരു കഥയാണിത്. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ ഏറെയില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ പാലിൽ ചേർത്ത പഞ്ചസാര പോലെയാകണം നേതാവ് എന്ന വലിയൊരു പാഠമില്ലേ? നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. സുമാ പുഴക്കാട്ടിരി പറയുന്നത്, നല്ലൊരു കേൾവിക്കാരനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവ പരിഹരിക്കുവാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരാളായിരിക്കണം നല്ല നേതാവ് എന്നാണ്. പിന്നെ ശങ്കർ മണ്ണാർക്കാട് പറയുന്നത്, നേതാവ് എന്നാൽ ജനങ്ങളെ നയിക്കാൻ കഴിയുന്നവരാകണം, അണികളെ കഴിവിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ പറ്റുന്ന വ്യക്തിയാവണം. EMS പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു നേതാവിന് വേണ്ട ഗുണം സത്യസന്ധതയും അതിലുപരി ജനങ്ങളെ സേവിക്കുവാനുള്ള മനസ്സുമാണ് എന്ന്. പിന്നെ ഇതാ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ. ഷീന നീരജ് എടക്കര പറയുന്നത്, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ നല്ല ആശയവിനിമയ ചാതുര്യം ഒരു നേതാവിനുണ്ടായിരിക്കണം, ധാർഷ്ട്യം ഒട്ടും പാടില്ല. മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാകുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നവനാകണം നേതാവ്. ആഹാ, എന്താ അല്ലേ?

എന്ത് രസം! അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞത് ഗുരുവാണ്. ഇതോ അപരൻ്റെ സന്തോഷത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനാകണം നേതാവ് എന്നീ സന്ദേശവും. പിന്നെ ഇതാരാണ് അയച്ചിരിക്കുന്നത്? സലീം ബാച്ചി മണ്ണാർക്കാട് നിന്ന് പറയുന്നത്, ക്വാളിറ്റി ലീഡർ ഷുഡ് ബി കറപ്ഷൻ ഫ്രീ, സോഷ്യലിസ്റ്റ് മൈൻഡഡ് ആൻഡ് ഓപ്പോസിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിവിഷൻ ആൻഡ് സെപ്പറേഷൻ എമംഗ് പീപ്പിൾ. എല്ലാ തരത്തിലുള്ള ഈ ഡിവിഷനുകൾക്ക്, ഈ വേർപ്പെടുത്തലുകൾക്കെതിരിൽ, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നതിനെതിരിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേട്ടുമുട്ടാം അടുത്ത ആഴ്ച വീണ്ടും. മൈൻഡ് റീചാർജ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:25 നിങ്ങളുടെ കാതോരമെത്തും. നമുക്കെല്ലാം

8:25 നിങ്ങളുടെ കാതോരമെത്തും. നമുക്ക് എല്ലാവർക്കും നമുക്കുള്ളിലുള്ള നേതൃഗുണം കൂടുതൽ കൂടുതൽ തിരിച്ചറിയാം. ഏത് രൂപത്തിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും പോസിറ്റീവായി ഒരു സ്വാധീനം സൃഷ്ടിക്കുവാനാകും? ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്കിട്ട് തന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ, സ്റ്റുഡിയോ സഹായമൊരുക്കിയത് TV രാജേന്ദ്രൻ, സാങ്കേതിക സഹായമൊരുക്കിയത് റോബിൻ, അബ്ബാസ് പറപ്പൂർ എന്നിവർ.

0: സമയം 9 മണി കഴിഞ്ഞ് 22:20.
1: FM പ്രധാന വാർത്തകൾ.
0: കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ നാളെയാണ് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ആകാശവാണി 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. കാർ മറിഞ്ഞയിടത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഗൃഹനാഥൻ ആംബുലൻസ് ഇടിച്ച് മരിച്ചു. പത്തനംതിട്ട ഇലന്തൂർ പാലച്ചുവട് പുളി നിൽക്കുന്നതിൽ മാത്യു പി സാമുവലാണ് മരിച്ചത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: അന്തപ്പൻ എന്താ ഒരു മൗനം?
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
8: Kia, movement that inspires.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
11: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൾജി ബാക്ക് ടു സ്റ്റഡി.
12: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
11: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
12: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1669, മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ് 2:06 വൈകി,

0: 10:54-ലും 16610 ബംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59-നും 22:45 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് 1:10 വൈകി 11:29-നും എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44-നും 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49-നും 5:06-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52-നും എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.

0: വിളയുന്നതാ.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
4: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
3: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
4: അതെങ്ങനെ?
3: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫ് കൂടും.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
6: ശനിയും ഞായറും രാവിലെ 7:50.
5: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
8: തീർച്ചയായും.
7: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
8: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
7: TNC അപ്ലൈ.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
10: തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ പരാതികൾ സ്വീകരിച്ചു. സിറ്റിംഗിൽ ആകെ 11 പരാതികൾ ലഭിച്ചു. 5 കേസുകൾ തീർപ്പാക്കുകയും 6 കേസുകൾ മാറ്റിവെക്കുകയും ചെയ്തു. മംഗലം സ്വദേശിനി ഹസ്ന ഫീബിൻ എന്ന വിദ്യാർത്ഥിയുടെ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നാക്ക വിഭാഗ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പ് മുടങ്ങാതെ ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചതിന്റെയും 2 വർഷത്തെ സ്കോളർഷിപ്പ് ലഭിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ കേസ് തീർപ്പാക്കി. അരീക്കോട് സ്വദേശി KT അബ്ദുൾ സമദിന്റെ പരാതിയിൽ അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ നിലവിലെ കെട്ടിടം ശോച്യാവസ്ഥ പരിഹരിച്ച് നിലനിർത്തണമെന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മിനി മീറ്റിംഗ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ് ടീച്ചർ അധ്യക്ഷയായി. കർഷകരുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെയും പൊതു അടിസ്ഥാന വിവരശേഖരണത്തിന്റെയും ഭാഗമായി നടത്തുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ പുനരാരംഭിച്ചു. കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഉൽപാദനോപാധികൾ വാങ്ങുന്നതിനും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. എല്ലാ കർഷകരും May 25 കൃഷിഭവൻ വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു.
11: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
12: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
13: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
14: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
15: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
16: One car for the ones who drive, for the ones who love more room, for the ones who

0: enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി TVയിലേക്ക് മാറ്റിയാലോ?
5: 65 ഇഞ്ച് വരെയുള്ള TVകളിൽ 4,000 വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
4: കൂടെ വിഷു ഓഫറിൽ 1:10 ₹10,00,000.
5: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
4: TNC apply.
6: സമയം 9 കഴിഞ്ഞ് 32 മിനിറ്റ്.
7: മൈലാഞ്ചി മുഞ്ച്.
8: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
7: മൈലാഞ്ചി മുഞ്ച്.

0: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലിയാണ് ഇന്ന് മൈലാഞ്ചി മുഞ്ചിലെ അതിഥി. അക്ബർ ദാസ്, കൂട്ടുകാർ, കൊണ്ടോട്ടി പൂരം എന്നീ ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചു. പ്രശസ്ത മാപ്പിളപ്പാട്ട് കവി പുലിക്കോട്ടിൽ ഹൈദറിന്റെ ചെറുമകൻ കൂടിയാണ് ഇദ്ദേഹം.
1: മൈലാഞ്ചി മുഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പുലിക്കോട്ടിൽ ഹൈദരലി. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ വൈസ് ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കുന്ന എനിക്കിഷ്ടപ്പെട്ട, ഞാൻ തിരഞ്ഞെടുത്ത ചില മാപ്പിളപ്പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടിന് പല വിഷയങ്ങളുമുണ്ട്. മറ്റ് ഗാനങ്ങളെ അപേക്ഷിച്ച് മാപ്പിളപ്പാട്ടിന് ധാരാളം വിഷയങ്ങൾ പാട്ടിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രണയം, വിരഹം, ഭക്തി, താരാട്ട്, ഹാസ്യഗാനങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും മാപ്പിളപ്പാട്ട് വന്നിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഏതാനും ഞാൻ തിരഞ്ഞെടുത്ത പാട്ടുകളാണ് ഈ മൈലാഞ്ചി മുഞ്ചിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യമായി മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ പ്രധാനികളിൽ ഒരാളാണ് വി എം കുട്ടി മാഷ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായും അതേമാതിരി മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിളയിൽ ഫസിയില്ലാത്ത അവരുടെ ഓർമ്മക്കുമായി ഒരു ഭക്തിഗാനം വി എം കുട്ടി മാഷ് രചനയും സംഗീതവും നിർവഹിച്ച ഫസിയില്ലാത്ത പാടി വളരെ പോപ്പുലറായ ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ മൈലാഞ്ചി മുഞ്ച് ആരംഭിക്കാം.

അടുത്ത ഗാനം രചന കൊണ്ട് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു ഗാനമാണ് പടപ്പ് പടം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി, അതിലേത് ജാതിക്കും കയറാമെന്നാണ് ഇന്നത്തെ നമ്മുടെ മതസൗഹാർദ്ദത്തിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത ഗാനരചയിതാവ് പി ടി അദുറിയമാൻ എഴുതിയ ഈ ഗാനത്തിന് ഈണം നൽകിയത് ചാന്ത് പാഷയാണ്. ഇത് പാടിയത് ഒരൊറ്റ ഗാനം കൊണ്ട്, ആ ഗാനം നിങ്ങൾക്കൊക്കെ അറിയാം, കിളിയേ കിളിയേ ദിക്കറുപാടി കിളിയേ. ആ പാട്ട് പാടിയ മുക്കം സാജിത മലയാളികളുടെ നെഞ്ചിലേറ്റിയ ഈ ഗാനം എല്ലാ വിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെടുന്നൊരു പാട്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പാട്ടും ഹിറ്റായ ഒരു പാട്ടാണ് മുക്കം സാജിത പാടിയ പടപ്പ് പടം. ഈ ഗാനമാണ് അടുത്തത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചി മഞ്ച്.
1: അടുത്ത ഗാനം മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ബദർ പടപ്പാട്ടിൽ നിന്നും ഏതാനും വരിക. ഈ ഗാനം വിയൻകുട്ടി മാഷും ഫസിലാത്തൊക്കെ മുമ്പ് കാസറ്റുകളിലൊക്കെ പാടിയിരുന്നു. പക്ഷെ യേശുദാസ് ഈ ഗാനം പാടിയപ്പോഴാണ് വളരെയധികം പോപ്പുലറായത്. ഹക്കാന കോന മറാൽ മക്കാവ് വിട്ട് നബി എന്ന യേശുദാസും വെളിയിൽ ഫസിലാത്തയും പാടിയ ഈ അതിമനോഹരമായ ഈ ഗാനമാവട്ടെ അടുത്ത ഗാനം.

മാപ്പിളപ്പാട്ടിന് ബാല്യകാല പ്രണയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയൊക്കെ നിങ്ങൾ വായിച്ചിരിക്കാം. കൊച്ചു കുട്ടികൾ ആയിരിക്കുമ്പോൾ മദ്രസയിലൊക്കെ പോകുന്ന ആ കാലഘട്ടം, ബാല്യകാലം, അന്നത്തെ ഒരു പ്രണയഗാനം ഈ പി ടി അബ്ദുറഹിമാൻ എഴുതി വടകര കൃഷ്ണദാസ് ഈണം നൽകി അദ്ദേഹം തന്നെ പാടി മനോഹരമായൊരു ഗാനമുണ്ട്. ഈ ഗാനം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്.

0: മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9633853925. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9633853925.
1: നിർവഹണം മുനീർ ആമയൂർ, സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

0: FM പ്രധാന വാർത്തകൾ.
1: കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാസ്റ്റോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരേറ്റ സാൻ ജോസിലെത്തി. ഇന്ത്യ കോസ്റ്ററിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. യുഡിഎഫിന് ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷമായ റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35ാം വാർഷികാഘോഷം ഇന്ന്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് ഉദ്ഘാടനം ചെയ്തു. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകും. ചൈനയിലെ ഷാങ്ഹായിൽ ലോകകപ്പ് 52ാം ഘട്ടത്തിൽ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്.
0: FM പ്രധാന വാർത്തകൾ.
2: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
3: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
2: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
3: 1.5 ton 3-star 5-star AC കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI
2: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: TNC അപ്ലൈ.
4: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ 1635 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:09 വൈകി 10:57, 2:24-7:05 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് 1:13 വൈകി 11:32, 1:66:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1:66:06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. അങ്ങാടിപുരം സ്റ്റേഷനിൽ 1:06:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
2: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
3: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
2: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
3: 1.5 ton 3-star 5-star AC കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI
2: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: TNC അപ്ലൈ.
1: ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം,
5: ആകാശവാണി. സമയം 10:00. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
1: സ്വാഗതം ഡോക്ടർ.
2: നമസ്കാരം.
1: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
2: ഇന്ന് May 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാവുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പോൾ തലസീമിയയിൽ ബേസിക്കലി അപ്പോൾ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെന്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമ മൈനർ അല്ലെ ട്രെയ്റ്റ്. ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമ മേജർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമ ഇന്റർമീഡിയ എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ തലസീമിയ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി എനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല. അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസം മുട്ടും അവരെ വളർച്ചയും വളർച്ച മുരടിക്കും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യത. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: ഡോക്ടർ, ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
2: ആദ്യം ഇതിന്റെ ലക്ഷണങ്ങൾ, 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമിയ മേജർ ആവാം. ഇപ്പോൾ തലസീമിയ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയ എന്ന്. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടും 1 വയസ്സിനുള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട് അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൽ സൂചന നൽപ്പിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിന്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
1: ഈ തലസീമിയ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ആണ് പോവാൻ സാധ്യതയുള്ളത്?
2: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്നുണ്ടാകുന്നത്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ 6 മാസം

0: 7 മാസം. നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ് സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസ്സിയും മേജറെന്ന അസുഖത്തിന് നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പരയവയവങ്ങളെ ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസ്സ്യം മേജറായിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ല ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയറായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പം അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിന്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം, പല അവയവങ്ങളെ, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിന്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിന്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പം അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം. മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്താണ്, എല്ലാം 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവര് പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പൊ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യത ഉണ്ട് അവർക്ക് തലസീം മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പൊ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷെ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല. നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പൊ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പൊ 2 ജീൻവാഹകർ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമിയ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ, അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പിന്നെ അത് അയണിന്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പൊ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും 2 തലസീമിയ ജീൻ വാഹകര അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പൊ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൊറിയോണസ് വില്ല സാമ്പിളിംഗ് കുറയും. പ്ലാസന്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായിട്ടുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഇപ്പോൾ പാരൻസ് 2 ആൾ ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ കുട്ടി ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാമെന്നാണ്. പിന്നെ നമ്മൾക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടിവിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ പ്രിവെൻഷൻ, തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവരെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോ തലാസീമിയ രോഗികളെ കൂടുതൽ

0: ഇങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന്
1: നമ്മൾ
0: കണ്ടു. അപ്പൊ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടതന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തിലുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെന്റ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തന്നെ ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിന്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിന്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരുടെ സോഷ്യൽ അവരുടെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. അങ്ങനെ ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസീമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോടുള്ളായിരുന്നു. അപ്പോൾ അവിടെ തലസീമിയ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം. പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസീമിയ ട്രീറ്റ്മെൻറ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ അവർ രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
0: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
1: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മളെ സമൂഹം തലസീമിയ രോഗികളെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞതും തലസീമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജ മാറ്റി വെക്കാനുള്ള ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു അങ്ങനെ ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
0: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി 90.4.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: ടി എൻ സി അപ്ലൈ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ

0: 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
2: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
4: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
0: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
10: Kia, movement that inspires.
11: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
12: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ?
11: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
12: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
1: പ്രായോജകർ,
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
4: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
4: പൊരുളും പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
7: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
9: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
10: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 കഴിഞ്ഞ് 20:20. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഇസൈ മഴയിൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 ഗാനാഞ്ജലി. 12 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, തുടർന്ന് വാട്സാപ്പ് ഇഷ്ടഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:40

0: 45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.

0: ഈശാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
1: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
5: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറന്റ് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണുങ്കണ്ടിയിൽ.
6: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 14,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മി ഹോബുകൾ കണ്ണുങ്കണ്ടിയിൽ.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
5: Kia, movement that inspires.
6: എ സി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എ സികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം, എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എ സികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
6: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
9: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: സമയം 10 മണി കഴിഞ്ഞ് 26:29. ഇസൈ മഴ. ആദ്യ ഗാനം പാടിയത് ഹരീഷ് രാഘവൻ.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ഒരു വീടായാൽ
3: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
3: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസ്

0: സ്കൂൾ കോളേജ് ഐഡിക്കാരുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചിത്രം തിരുട തിരുടി, പാടിയത് ഉദിത് നാരായൺ, രാധിക തിലക് എന്നിവർ ചേർന്ന്. കലൈകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദീനാ.

0: ഫിലിപ്സ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോട് കൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: പഴയത് ടിപ്പു, ശാലിനി എന്നിവർ ചേർന്ന ചിത്രം കാക്ക കാക്ക. താമരയുടെ വരികൾക്ക് ഹാരിസ് ജയരാജിന്റെ ഈണം.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ചിത്രം പൊല്ലാദവൻ, പാടിയത് കാർത്തിക്, നകുൽ, ബോംബെ ജയശ്രീ എന്നിവർ ചേർന്ന്. സംഗീതം ധരൻ.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. 1951 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് പുനഃസ്ഥാപിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ 75-ാം വാർഷികാഘോഷത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നാസിക് ടിസിഎസിലെ ലൈംഗിക പീഡനം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന HR മാനേജർ നിദ ഖാൻ അറസ്റ്റിൽ. കേസ് രജിസ്റ്റർ ചെയ്ത് 40 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. ആകാശവാണി 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. പിണറായി ഗവൺമെന്റിനെ തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM പദ്ധതി എന്നിവയിലും പിഴവ് പറ്റിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ്

0: ഇലവൻ എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണ് ഇത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7:00.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
9: Kia, movement that inspires.
10: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1661, മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 2247 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് 1:20 വൈകി 11:39, 1632 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 എത്തിച്ചേരും. അങ്ങാടിപുരം സ്റ്റേഷനിൽ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 8 വൈകി 10:57, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 11 വൈകി 11:02 എത്തിച്ചേരും.
13: ട്രെയിൻ സമയം.
14: ഒരു മൗനം.
15: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
16: കണ്ണങ്കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
17: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23,
18: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
19: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
17: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
19: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
17: ഫോൺ 9744550424.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്.

0: ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
0: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: മഞ്ചേരിയിൽ നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി രചനാ മത്സരങ്ങൾ നടത്തി. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ജില്ലാ നഴ്സിംഗ് ഓഫീസർ അശ്വതി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു കിഴക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യമെടുക്കാൻ 2 വാഹനങ്ങൾ കൊണ്ടോട്ടി നഗരസഭ നിരത്തിലിറക്കി. ഖരമാലിന്യ പരിപാലനത്തിന് കേരള സ്റ്റേറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി 23.5 ലക്ഷം രൂപ ചെലവിലാണ് വാഹനങ്ങൾ വാങ്ങിയത്. ശേഖരിക്കുന്ന മാലിന്യം മഴയിൽ കുതിരാതെ കയറ്റിറക്കൽ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ആധുനിക കണ്ടെയ്നർ സൌകര്യങ്ങളോടുകൂടിയതാണ് 2 വാഹനങ്ങളും. മാലിന്യശേഖരണവും നിർമ്മാർജ്ജനവും ഫലപ്രദമായി നടപ്പാക്കാൻ ജനകീയ സഹകരണം ഉറപ്പുവരുത്തുന്നതിനുള്ള കർമ്മ പദ്ധതികളും നടപ്പാക്കി വരികയാണ് നഗരസഭ. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നഗരസഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ 5 ദിവസങ്ങളിലായി വാഹന പ്രചാരണമുണ്ടാകും. പുതിയ വാഹനങ്ങളും കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷൻ കെ യു കെ മമ്മദിഷ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചുറ്റുമതിലിൽ ഒരുക്കിയ IEC ചുമർചിത്രങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷ ആയിഷ ബിന്ദു, സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ റഷീദ്, കൌൺസിലർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
7: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

സമയം 11 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. ഇപ്പോൾ ഗാനാഞ്ജലി. ഇന്നത്തെ ഗാനാഞ്ജലിയിൽ യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച ഗാനങ്ങൾ കേൾക്കാം. 1934 മെയ് 16 തൃശൂർ ജില്ലയിലെ കേച്ചേരി എന്ന സ്ഥലത്ത് ചീമ്പയിൽ അഹമ്മദിന്റെയും ഏലംകുളം നജ്മക്കുട്ടി ഉമ്മയുടെയും മകനായി യൂസഫ് അലി കേച്ചേരി ജനിച്ചു. കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം. തന്റെ മൂത്ത സഹോദരൻ എ.വി. അഹമ്മദിന്റെ പ്രോത്സാഹനം കാരണമാണ് സാഹിത്യരംഗത്തേക്കുള്ള തന്റെ കടന്നുവരവ്. ആദ്യ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം സ്നേഹം. സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
2: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ടി എൻ സി അപ്ലൈ.
3: പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ കെ പി നാരായണ പിഷാരടിയിൽ നിന്നും സംസ്കൃതം പഠിച്ച യൂസഫ് അലി കേച്ചേരി ഈ ഭാഷയിൽ നിരവധി ഗാനങ്ങൾ എഴുതി. ആദ്യത്തെ ഗ്രന്ഥം സൈനബയാണ്. മധു സംവിധാനം ചെയ്ത സിന്ദൂരച്ചെപ്പ് എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം സായൂജ്യം, സംഗീതം കെ ജെ ജോയ്.

1963 രാമു കാര്യാട്ട് സംവിധാനം നിർവഹിച്ച മൂടുപടം എന്ന ചിത്രത്തിലെ മൈലാഞ്ചി തോപ്പിൽ എന്ന ഗാനം രചിച്ചാണ് ചലച്ചിത്ര ഗാനരചനാരംഗത്തേക്ക് യൂസഫ് അലി കേച്ചേരി കടന്നുവന്നത്. തുടർന്ന് 200-ലധികം മലയാള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചു. ഇനി കേൾക്കാം സർഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. സംഗീതം രവി ബോംബെ.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: മഴ എന്ന ചിത്രത്തിലെ ഗേയം ഹരിനാമധേയം എന്ന സംസ്കൃത ഗാനരചനയ്ക്ക് 2000 ദേശീയ പുരസ്കാരം ലഭിച്ചു. ഈ ഗാനത്തിൽ ഭക്തിയുടെയും പ്രണയത്തിന്റെയും അനുഭൂതി തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. കൂടാതെ ഗസൽ, പരിണയം, സ്നേഹം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് 1993, 1994, 1998 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡും ലഭിച്ചു. ഇനി കേൾക്കാം രവി ബോംബെ ഈണം നൽകി യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, ചിത്രം പരിണയം.

0: सहायता टेलीलॉ के ऐप, वेबसाइट www.tele-law.in या टोल फ्री नंबर 14454 से प्राप्त की जा सकती है।
1: കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായി യൂസഫ് അലി കേച്ചേരി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക സിനിമയിൽ തന്നെ സംസ്കൃത ഭാഷയിൽ ചലച്ചിത്രഗാനം എഴുതിയ ഒരേ ഒരു വ്യക്തി യൂസഫ് അലി കേച്ചേരിയായിരുന്നു. 3 ഗാനങ്ങളാണ് ഇദ്ദേഹം സംസ്കൃത ഭാഷയിൽ രചിച്ചത്. ഇനി കേൾക്കാം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ മോഹൻ സിത്താരയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: സൈനബ സ്ത്രന്യബ്രഹ്മം, 1000 നാവുള്ള മൗനം, 5 കന്യകകൾ, നാദബ്രഹ്മം, അമൃത്, പേരറിയാത്ത നൊമ്പരം തുടങ്ങിയവയാണ് യൂസഫ് അലി കേച്ചേരിയുടെ പ്രധാന കൃതികൾ. ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരി, യേശുദാസ്, രവി, ബോംബെ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം. ചിത്രം 5 സ്റ്റാർ ഹോസ്പിറ്റൽ.

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കവന കൗതുകം അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ്, ചങ്ങമ്പുഴ അവാർഡ്, നാലപ്പാടൻ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം, കൃഷ്ണഗിരി പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങളാണ്. ഇനി കേൾക്കാൻ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ഗസൽ, സംഗീതം രവി ബോംബെ.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വയലാർ ONV എന്നിവർക്ക് ശേഷം മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചത് 2000 ഇദ്ദേഹം എഴുതിയ മഴ എന്ന ചിത്രത്തിലെ ഗാനത്തിനായിരുന്നു. ഇനി കേൾക്കാം ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം തിരകൾക്കപ്പുറം.

0: എട്ട് അണീസ് വേണം. എന്നാൽ കീശ താലി ഏകദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: 2013 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച അടുത്ത ഗാനം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. പാടിയത് യേശുദാസ്, സംഗീതം മോഹൻ സിതാര.

2015 മാർച്ച് 21 കൊച്ചിയിൽ വെച്ച് യൂസഫ് അലി കേച്ചേരി അന്തരിച്ചു. അർത്ഥസമ്പുഷ്ടവും ധ്വനിസാന്ദ്രവുമായ നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നിലയ്ക്കാതെ ഒഴുകുന്ന കേച്ചേരി പുഴ പോലെ അദ്ദേഹത്തിന്റെ ഈരടികൾ ഇന്നും ജനഹൃദയങ്ങളിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും മായാത്ത ഓർമ്മകളുമായി. ഗാനാഞ്ജലിയിലെ അവസാനത്തെ ഗാനം, ചിത്രം യേശുദാസ്, ചിത്രം വാർ ആൻഡ് ലവ്, സംഗീതം മോഹൻ സിത്താര.

0: സമയം 12 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ നിയന്ത്രിത പ്രക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് വെച്ച് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റക്കാരുടെ സംരക്ഷണം, അവരുടെ ജീവിതചക്രത്തിലുടനീളം ശക്തമായ അന്താരാഷ്ട്ര സഹകരണം എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയതാണ് ഇന്ത്യയുടെ കുടിയേറ്റ നയം എന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഓൺലൈൻ പണം ഇടപാട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, വഞ്ചന കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. പെരിയാർ കടുവ സങ്കേതത്തിൽ വനം വകുപ്പിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്ന പെൺകടുവ മംഗളയെ തൃശൂരിലേക്ക് മാറ്റി. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയും സമഗ്ര വാർത്താ പ്രക്ഷേപണത്തിലൂടെയും ശ്രോതാക്കളുടെ ഇഷ്ടനിലയമാണ് കണ്ണൂർ നിലയം. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: പ്രധാന വാർത്തകൾ.

0: പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റ് അപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
4: Kia, movement that inspires.
5: Train Samaya.
6: ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16159 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 18 1207 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19 1632 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
7: എസി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
8: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
11: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
10: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
6: സമയം 12 കഴിഞ്ഞ് 4:29. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
5: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: വടക്കീസ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ,
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി,
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Care. You'll check up with easy performance inspection plus a free top wash. Save more with 20% EC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
9: Kia, movement that inspires.
10: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
11: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
10: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
11: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
12: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് ACകളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് AC സെയിൽ.
13: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ AC പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന AC വിൻഷീൽഡ് സൗജന്യം.
12: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
14: ഇശൽ തുടരുന്നു. ഗായകർ സിബെല്ലയും സംഘവും.

0: ઇશેલ સમાવી છું. സമയം 12:24 മിനിറ്റും 37 സെക്കൻഡും.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
4: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
5: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് ACകളുടെ 400-ൽ പരം മോഡലുകളുമായി പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് AC സെയിൽ.
12: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്. എല്ലാ AC പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന AC വിൻഷീൽഡ് സൗജന്യം.
11: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: ഒരു വീടായ
4: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
4: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
3: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
4: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
14: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
15: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
4: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
16: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
17: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
16: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.

0: നാനോ വളത്തിന് മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: സമയം 12 മണി കഴിഞ്ഞ് 28:39. കേൾക്കാം ജാലകം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് 2026-27 വർഷത്തിൽ ഒഴിവുള്ള 5-8 ക്ലാസുകളിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2026-27 വർഷം 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ആയിരിക്കണം. അപേക്ഷാ ഫോം വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ്, വണ്ടൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ ലഭിക്കും. അപേക്ഷകൾ ഈ മാസം 16-നകം ജാതി, വരുമാനം, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ സഹിതം വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 8547-630-137. ജാലകം കഴിഞ്ഞു. സമയം 12 മണി കഴിഞ്ഞ് 29:39. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVKയുടെ ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA മാരുടെ നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC യെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിനായി അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിരുന്ന നിരീക്ഷകർ നിയുക്ത UDF MLA മാരുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വിട്ടുകഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVKക്ക് സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തി. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്

0: ൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിജെപി നിയമസഭാ കക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കി. കമ്പനിയുടെ മൂന്ന് സ്ഥാപകരെ ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇരകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കർണാടക, ഡൽഹി എൻസിആർ എന്നിവിടങ്ങളിലെ 17 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാകുന്നു. വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 മെയ് 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്.
0: ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ നടക്കും. നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖരും നാടകോത്സവത്തിന്റെ ഭാഗമാകും. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശിയായ നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 കാറും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. നവീകരിച്ച സംവിധാനത്തിലേക്ക് മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. 25 മുൻപ് മാറ്റിയ ബെയറിംഗാണ് തേയ്മാനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 1050 തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പോയി. ഇന്ന് പുലർച്ചെ 3:30 350 വനിതാ തീർത്ഥാടകരുമായുള്ള വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടാകും. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 9 വിജയിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിളവെടുപ്പ് കാലമായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൊത്തമായും ചില്ലറയായും കർഷകരുടെ പക്കൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വ്യാപാരികൾ ജില്ലയിൽ സജീവമാണ്. കാലവർഷം എത്തും മുമ്പ് കയറ്റുമതി കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കച്ചവടക്കാർ. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസൺ ആയതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം

0: സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8-നാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് തളി സാധകം സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോഴിക്കോട് കേസരി ഭവനിലാണ് സംഗീതോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: തളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ 11-ാമത് വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവം സാധകം സംഗീത സഭയുടെ സഹകരണത്തോടുകൂടി ചാലപ്പുറം കേസരി ഭവനിൽ ഇന്ന് ആരംഭിക്കും. പ്രണവം ശങ്കര നമ്പൂതിരിയുടെ വായ്പാട്ട് ഇന്ന്, നാളെ വൈകിട്ട് എസ് അശ്വതി വിനുവിന്റെ വായ്പാട്ടും നടക്കും. ഞായറാഴ്ച സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ നിർവഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 466 പോയിന്റ് കുറഞ്ഞ് 77,378-ലും നിഫ്റ്റി 138 പോയിന്റ് നഷ്ടത്തിൽ 24,188-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവൻ 240 രൂപ കുറഞ്ഞ് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേർണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീസംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായി ഉള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻപറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിൽ.

കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കവുമായിട്ടാണ്. ഇതിനു പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ്. മൂത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഉള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂറിറ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണകൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നത് മൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോർഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രൊലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിത ഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്കാവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൽ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചുവെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്കകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്കാക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ട്രെയിനിംഗ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗം മൂർജിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗൽസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിന്റ്മെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും. സ്ലിംഗ് ഓപ്പറേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടിലിനൻ ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവെക്കുന്നു. ഇതിലൂടെ പേശി

0: കുട്ടികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ ഇന്റർസിം പോലുള്ള ഡിവൈസസ് ഉണ്ട്. ഇത് സ്പൈനൽ കോഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്. സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയമുഖ മുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിന്റേതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചു വെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
1: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാകക്ഷിയോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് AICC അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPI, CPIM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാകക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാകക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ

0: കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പുറാസ് നടന്നു. ചെമ്പെടുപ്പുറാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ

മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ് സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സമയം 1 മണി കഴിഞ്ഞ് 1:12. ഇപ്പോൾ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. രണ്ട് 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. മൂന്ന് 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.
1: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
2: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്. എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along with a sporty SUV design, spacious and flexible in

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ഒരു വീടായാൽ
5: സംശയം എന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
5: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
5: ഇപ്പോൾ എല്ലാം മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ഇഷ്ടഗാനങ്ങളുമായി ഇതാ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത് പ്രിയ ഗാനങ്ങൾ. പാട്ടിനായി സന്ദേശം അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600, 9495050600.

രജിത പുളിങ്കടവിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനവുമായി തുടങ്ങാം. കിഴക്കൻ പത്രോസ് ആണ് ചിത്രം. ഗാനശില്പികൾ ONV കുറുപ്പും SP വെങ്കിടേഷും. പാടിയത് യേശുദാസ്.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ഇനി കേൾക്കാം എടവണ്ണയിൽ നിന്നും ഫെറോഷ്ന കെ വി ആവശ്യപ്പെട്ട ഗാനം, ചിത്രം മാളൂട്ടി. പാടിയത് വേണുഗോപാലും സുജാതയും പഴവിള രമേശന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ഇനി കേൾക്കാം. സോമൻ ഷൊർണൂരിൽ നിന്നും കാത്തിരിക്കുകയാണ് രാപ്പകൽ എന്ന ചിത്രത്തിലെ ഗാനത്തിനു വേണ്ടി. ഈ ഗാനം പാടിയത് അഫ്സലാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം. ഗാനം കേൾക്കാം.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: സമയം ഒരു മണി കഴിഞ്ഞ് 20 മിനിറ്റും 55 സെക്കൻഡുമായിട്ടുണ്ട്. ഇഷ്ടഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി വടക്കാഞ്ചേരിയിൽ നിന്നും കമറന്നിസ നസീർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം ഒരു നോക്ക് കാണാൻ. പാടിയത് ചിത്രയും ഉണ്ണുമേനോനും ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

0: புரியுமாய்வா சுகிருதவனியில்?
1: എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
2: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഒരു സേവന വാർത്ത. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു SSLC യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 7994449314. നമ്പർ ആവർത്തിക്കാം: 7994449314.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ഇനി കരിഞ്ചപ്പാടിയിലെ സിന്ധു വിനോദിന്റെ പ്രിയഗാനം ഇതാ. ചിത്രം ഒളിമ്പ്യൻ അന്തോണി യാദം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ഔസേപ്പച്ചന്റെ സംഗീതവും. പാടിയത് ചിത്രം.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
3: തീർച്ചയായും.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
3: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC അപ്ലൈ.

പാപ്പിനിപ്പാറയിൽ നിന്നും ആഷ്മി, ധൻവി എന്നിവർ ആവശ്യപ്പെടുന്നു. വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും രവീന്ദ്രന്റെ സംഗീതവും.

0: ஒரு கிளி பாட்டு மூளவே மறு கிளி ஏற்று பாடுமோ, ஒரு கிளி பாட்டு மூ.
1: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
2: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
1: കൂടെ വിഷു ഓഫറിൽ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും.
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
1: ടി എൻ സി അപ്ലൈ.
3: സുനിൽ എളയൂർ ആവശ്യപ്പെടുന്നു ചിത്രം ധനം. പാടിയത് യേശുദാസ്. പി കെ ഗോപിയുടെ വരികളും രവീന്ദ്രന്റെ സംഗീതവും.

0: ഓ, ഈ വേനൽ ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: ഒരു മണി കഴിഞ്ഞ് 42 minutes 51 seconds സമയം. ഇഷ്ടഗാനങ്ങളാണ് കേൾക്കുന്നത്. ആദിത്യൻ മൂച്ചിക്കുഴി കിഴക്കുംപുറത്ത് നിന്നും കേൾക്കാൻ കാത്തിരിക്കുന്ന ചിത്രം ഇതാണ്. കരയിലേക്ക് ഒരു കടൽ ദൂരം. ഗായകൻ യേശുദാസ്. ONV യുടെ വരികൾക്ക് MJ ചന്ദ്രൻ്റെ സംഗീതം.

പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകൾ.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
2: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
1: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
1: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC അപ്ലൈ.
3: നിന്നിഷ്ടം മിന്നിഷ്ടം എന്ന ചിത്രത്തിൽ യേശുദാസൻ ജാനകിയും പാടിയ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകിയത്. ഗാനത്തിനായി കാത്തിരിക്കുന്നത് സുമതി ബാലൻ തിരുക്കുന്നശ്ശേരി അമ്പലപ്പടിയിൽ നിന്ന്.

ഇനി കേൾക്കാം ബാബു കൊളത്തൂരിൻ്റെ ഇഷ്ടഗാനം ചിത്രം ഉമ്മാച്ചു. പാടിയത് യേശുദാസ്, പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെ സംഗീതം.

ഇഷ്ടഗാനങ്ങൾ സമാപിച്ചു. സന്ദേശമയച്ച് പാട്ടിനായി കാത്തിരുന്ന ഏവർക്കും സ്നേഹം, സന്തോഷം. തുടർ ദിവസങ്ങളിൽ വീണ്ടും കേൾക്കാം. അതുവരെ വീണ്ടും സന്ദേശങ്ങൾ അയയ്ക്കുക. പാട്ടിന്

0: സമയം 1:55 മിനിറ്റും 16 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. IMF കണക്കനുസരിച്ച് 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കും എന്ന് അദ്ദേഹം സുരിനാമിൽ പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണ സംഘങ്ങളുടെ സംയോജിത പരിശീലനം കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ച് അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും പൂർണ്ണ സുതാര്യതയോടെയാണ് നടപടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് MP ഡോക്ടർ ശശി തരൂരിനെ കൃത്രിമമായി ചിത്രീകരിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളും AI നിർമ്മിത ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യണം എന്ന ഹർജിയിൽ ഡോക്ടർ തരൂരിന്റെ വ്യക്തിത്വ പ്രതിഭാവകാശങ്ങൾ സംരക്ഷിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് ഡൽഹി ഹൈക്കോടതി. 4 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. VD സതീശന് പിന്തുണയുമായി INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. കോൺഗ്രസിന് പാരമ്പര്യം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്നതാണ് എന്ന് ചന്ദ്രശേഖരൻ കൊല്ലത്ത് പറഞ്ഞു. അഖിലേന്ത്യാ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതത്തെക്കുറിച്ച് കോഴിക്കോട്ട് ചർച്ച സംഘടിപ്പിക്കുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ റുമാറ്റോളജി വിഭാഗങ്ങളും പൂനെ സെന്റർ ഫോർ റുമാറ്റിക് ഡിസീസസും സംയുക്തമായാണ് വൈകിട്ട് പരിപാടി സംഘടിപ്പിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: മൾട്ടി ബാറ്ററി സ്റ്റഡി. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
2: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
1: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC apply.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
5: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 56-609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-24 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 166-50 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 2:55, 22-609 മംഗലാപുരം കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.

0: united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോവ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹിൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസ സ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമുഹിനെത്തുന്നു.
3: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. ആ നസ്താസിയ, ആ പൊതി ഇവിടെ കൊണ്ടുവരൂ.
4: വരുന്നു.
3: ആ ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
5: സമയം എത്രയായി?
3: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്നുറങ്ങി. സന്ധ്യയായിരിക്കുന്നു, നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
5: ദൈവമേ, എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്?
3: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? ഏ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോവ്. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാൾ വീട്ടിലില്ല. അത്ഭുതം തന്നെ. ആ പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
5: ഡോക്ടർ വരാൻ പറഞ്ഞു.
3: അതെ, സോസിമോവ് എന്റെ സുഹൃത്താനടാ. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
5: മറ്റുള്ളിടത്തെ പോലെയല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസ്മഹിൻ, നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
3: നിക്കോവ്, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങ് തന്നേ. ഇത് തുറന്നു നോക്കാം. നിനക്കിപ്പോ എങ്ങനെ ഉണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
5: എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
3: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
5: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
3: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
3: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചല്ലോ. അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
5: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
3: ഓ, നീ മറന്നിരിക്കുന്നു.

0: നീ അപ്പോൾ നീ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്കല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
1: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? റസ്മഹിൻ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ?
0: വേണം, ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. നോക്കതേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്.
1: വേണ്ട.
0: എന്താ നോക്കണ്ടേ?
1: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
0: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ. പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശ അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ടും കണ്ടോ, നല്ല പാകം. നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
1: പിന്നെ
0: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
1: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
0: നസ്താസിയ, ഈ രണ്ട് തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇത് നോക്കി, ഇത് കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്ന് അറിയാമോ?
2: 20 കോപ്പക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
0: 20 കോപ്പക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
2: ഏ, എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
0: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
2: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
0: ഈ തൊപ്പിക്ക് 80 കോപ്പക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ, ഈ പാൻസ് കണ്ടോ, കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്. വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക. നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
1: നീ ആളുകൊള്ളാമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
0: അതെ,
1: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസ്മഹിൻ ചെലവാക്കില്ല.
0: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങളും. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി. യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.
1: നല്ല കരുതലുണ്ട് റസ്മഹിൻ. ഇനിയും എന്തോ ഉണ്ടല്ലോ.
0: ഇനി ബൂട്സ്. പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്. എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. കണ്ടോ, 6 ദിവസമേ അയാൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. 1.5 റൂബിൽ നിന്ന് കിട്ടി.
2: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: കുഴപ്പമില്ല, പാകമാണ്. ഇനിയും പലതുമുണ്ടല്ലോ.
0: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്. ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. മനോഹരമായി.

0: 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്. ഈ മൂന്ന് ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. ആ ദേ മനോഹരമായി ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി 4 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട് 5 റൂബിൾ 55 കോപ്പക്സ്. എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്ക്, നിനക്ക് പുതിയൊരു വേഷമായി.
1: 10 റൂബിള് കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
0: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
2: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
0: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം. രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിൽ നിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
2: ഇപ്പോൾ ഓർക്കുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 14 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 25 സെക്കൻഡും.

0: ഒരു സേവന വാർത്ത.
1: പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ സെന്ററിൽ സൗജന്യ അപ്ലിക്കേഷൻ ഡെവലപ്പ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി ഡിപ്ലോമ രണ്ട് വർഷം പൂർത്തിയാക്കിയവർ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള 3 വർഷ ഡിപ്ലോമ വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം എന്നീ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പറുണ്ട്, 9495 9997 04. നമ്പർ ആവർത്തിക്കാം, 9495 9997 04.
2: മൾട്ടി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
3: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
2: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: TNC apply.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ഔട്ട്സൈഡർ ആണ് ചിത്രം, പാടിയത് പി ജയചന്ദ്രൻ. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് സംഗീതിന്റെ മ്യൂസിക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ സംഗീതം നൽകി. ശ്രേയ ഘോഷാലും നിഖിൽ മാത്യുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാച്ചിലർ പാർട്ടി.

അക്കൽദാമയിലെ പെണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ് കേട്ടത്. അനിൽ പനച്ചൂരന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 2 മണി കഴിഞ്ഞ് 47 മിനിറ്റും 24 സെക്കൻഡും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 to 4:00 PM. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ റാംമോഹൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി, ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരംഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10

ശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ഐ വി എഫ് ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും ഐ വി എഫ് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നു. ഏഴ് 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ഏഴ് 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കുട്ടികളിലെ അഡിനോയിഡ് എന്ന രോഗത്തിനുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും. വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര ആറ്റൂർ രവിവർമ്മയുടെ മോക്ഷമോ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം കാവാലം ശ്രീകുമാർ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചെരണി മഞ്ചേരി രസമുകുളം. 8:20 മൗലാന ഐ വി എഫ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീർ ആമയൂർ നടത്തുന്ന ആഭിമുഖം ആദ്യ ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാളെ രാവിലെ 10:00 യുവവാണി. 10:30 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് കഥാനേരം. കൊച്ചുവറീദിന്റെ ബൈബിൾ. അവതരണം സുധീർ ബാബു. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂത്ത്. 12:00 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
2: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
7: തീർച്ചയായും.
6: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ

0: റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC apply.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരും ഉള്ളൂ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC apply.
9: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണുകണ്ടിയിൽ.
11: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണുകണ്ടിയിൽ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: സമയം 2:56 മിനിറ്റും 37 സെക്കൻഡും.
2: FM പ്രധാന വാർത്തകൾ.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ കൊൽക്കത്തയിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം തീരുമാനമെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. പാലക്കാട് സ്വദേശിയായ നൌഷിജ ആണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ മത്സരം.
2: FM പ്രധാന വാർത്തകൾ.
3: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
4: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
3: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക് വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
4: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
3: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
4: TNC അപ്ലൈ.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
7: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
6: എന്നാൽ മൈ ജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
7: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈ ജിയിൽ. TNC അപ്ലൈ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ

0: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1 56-608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4-23 166-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4-5 163-06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4-50 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

സമയം 3 മണി കഴിഞ്ഞ 1 മിനിറ്റും 24 സെക്കൻഡും. നാടകഗാനങ്ങൾ കേൾക്കാം. സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിനു വേണ്ടി LPR വർമ്മ പാടിയ ഗാനത്തോടെ ആരംഭിക്കുന്നു. ഗാനശില്പികൾ വയലാറും LPR വർമ്മയും.

0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
1: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
2: നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിൽ ജി ദേവരാജൻ പാടിയത്. ഒ എൻ വിയും ജി ദേവരാജനുമാണ് ഗാനശില്പികൾ.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകെ വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ. ഗായകർ അഗസ്റ്റിൻ ജോസഫ്, പി ലീല. ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണാമൂർത്തി. നാടകം നൂർജഹാൻ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

സമയം 3 മണി കഴിഞ്ഞ് 12:38. നാടകഗാനങ്ങളാണ് കേൾക്കുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകത്തിനു വേണ്ടി കേറാണി പാടിയ ഗാനം കേൾക്കാം. ONB യുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

0: സുൽത്താന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
2: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരേ ഉള്ളൂ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: നാടകഗാനങ്ങൾ തുടരുന്നു. ഗായകൻ യേശുദാസ്, നാടകം പിതൃഭവനം. ഗാനശില്പികൾ ജോപ്പൻ പുത്തൻ, ജയ വിജയ.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഗായകൻ പി എൻ ഗംഗാധരൻ, നാടകം ശരശയ്യ, വയലാറിന്റെ വരികൾക്ക് LPR വർമ്മയുടെ സംഗീതം.

0: നാടകഗാനങ്ങൾ സമാപിച്ചു. പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ 9:30 കേൾക്കാം മുഖാമുഖം. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം.
1: 3-3.5 മുതൽ ജീവിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ പൊന്നാനിയുടെ സംസ്കാരം, പൊന്നാനിയുടേതായ ചില സവിശേഷ മൂല്യങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെയും എഴുത്തിനെയും നല്ലവണ്ണം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടിനോട്.
0: നാളെ രാവിലെ 9:30 മുഖാമുഖത്തിൽ കേൾക്കാം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം.

0: സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 54 സെക്കൻഡ്.
1: മൈലാഞ്ചി മുഞ്ച്.
2: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്. ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലിയാണ് ഇന്ന് മൈലാഞ്ചി മുഞ്ചിലെ അതിഥി. അക്ബർ ദാസ്, കൂട്ടുകാർ, കൊണ്ടോട്ടി പൂരം എന്നീ ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചു. പ്രശസ്ത മാപ്പിളപ്പാട്ട് കവി പുലിക്കോട്ടിൽ ഹൈദറിന്റെ ചെറുമകൻ കൂടിയാണ് ഇദ്ദേഹം.
3: മൈലാഞ്ചി മുഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പുലിക്കോട്ടിൽ ഹൈദരലി, കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ വൈസ് ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കുന്ന എനിക്കിഷ്ടപ്പെട്ട, ഞാൻ തിരഞ്ഞെടുത്ത ചില മാപ്പിളപ്പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടിന് പല വിഷയങ്ങളുമുണ്ട്. മറ്റ് ഗാനങ്ങളെ അപേക്ഷിച്ച് മാപ്പിളപ്പാട്ടിന് ധാരാളം വിഷയങ്ങൾ പാട്ടിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രണയം, വിരഹം, ഭക്തി, താരാട്ട്, ഹാസ്യഗാനങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും മാപ്പിളപ്പാട്ട് വന്നിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഏതാനും ഞാൻ തിരഞ്ഞെടുത്ത പാട്ടുകളാണ് ഈ മൈലാഞ്ചി മുഞ്ചിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യമായി മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ പ്രധാനികളിൽ ഒരാളാണ് വി എം കുട്ടി മാഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായും അതേമാതിരി മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിളയിൽ ഫസിയില്ലാത്ത അവരുടെ ഓർമ്മക്കുമായി ഒരു ഭക്തിഗാനം വി എം കുട്ടി മാഷ് രചനയും സംഗീതവും നിർവഹിച്ച ഫസിയില്ലാത്ത പാടി വളരെ പോപ്പുലറായ ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ മൈലാഞ്ചി മുഞ്ച്

അടുത്ത ഗാനം രചന കൊണ്ട് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു ഗാനമാണ് പടപ്പ് പടം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി, അതിലേത് ജാതിക്കും കയറാമെന്നാണ് ഇന്നത്തെ നമ്മുടെ മതസൗഹാർദ്ദത്തിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത ഗാനരചയിതാവ് പി ടി ആർ ദുരൈമാൻ എഴുതിയ ഈ ഗാനം ത്തിന് ഈണം നൽകിയത് ചാന്ത് പാഷയാണ്. ഇത് പാടിയത് ഒരൊറ്റ ഗാനം കൊണ്ട്, ആ ഗാനം നിങ്ങൾക്കൊക്കെ അറിയാം, കിളിയേ കിളിയേ ദിക്കിറുപാടി കിളിയേ. ആ പാട്ട് പാടിയ മുക്കം സാജിത മലയാളികളുടെ നെഞ്ചിലേറ്റിയ ഈ ഗാനം എല്ലാ വിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പാട്ടും ഹിറ്റായ ഒരു പാട്ടാണ് മുക്കം സാജിത പാടിയ പടപ്പ് പടം. ഈ ഗാനമാണ് അടുത്തത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചി മുഞ്ച്.
1: അടുത്ത ഗാനം മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ബദർപ്പടപ്പാട്ടിൽ നിന്നും ഏതാനും വരിക. ഈ ഗാനം വിയൻകുട്ടി മാഷും ഫസിലാത്തൊക്കെ മുമ്പ് കാസറ്റുകളിലൊക്കെ പാടിയിരുന്നു. പക്ഷെ യേശുദാസ് ഈ ഗാനം പാടിയപ്പോഴാണ് വളരെയധികം പോപ്പുലറായത്. ഹക്കാന കോന മറാൽ മക്കാവ് വിട്ട് നബി എന്ന യേശുദാസും വെളിയിൽ ഫസിലാത്തയും പാടിയ ഈ അതിമനോഹരമായ ഈ ഗാനമാവട്ടെ അടുത്ത ഗാനം.

മാപ്പിളപ്പാട്ടിന് ബാല്യകാല പ്രണയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയൊക്കെ നിങ്ങൾ വായിച്ചിരിക്കാം. കൊച്ചു കുട്ടികൾ ആയിരിക്കുമ്പോൾ മദ്രസയിലൊക്കെ പോകുന്ന ആ കാലഘട്ടം ബാല്യകാലം, അന്നത്തെ ഒരു പ്രണയഗാനം ഈ പി ടി അബ്ദുറഹിമാൻ എഴുതി വടകര കൃഷ്ണദാസ് ഈണം നൽകി അദ്ദേഹം തന്നെ പാടി മനോഹരമായൊരു ഗാനമുണ്ട്. ഈ ഗാനം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്.

0: മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വൈസ് ചെയർമാനും ഗാനരചയിതാവുമായ പുലിക്കോട്ടിൽ ഹൈദരാലി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9633853925. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9633853925.
1: നിർവഹണം മുനീർ ആമയൂർ, സഹായം യു കൃഷ്ണപ്രസാദ്.

0: ഓറഞ്ച് മൊഞ്ച്.
1: മൊഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മൊഞ്ച്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
0: എന്നും രാവിലെ 7
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:00.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം
5: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
0: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
6: സമയം 3:56 മിനിറ്റും 33 സെക്കൻഡും.

0: FM പ്രധാന വാർത്തകൾ.
1: കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നുകുഴിച്ചു മൂടി എന്ന് സംശയം. 8 വർഷം മുമ്പ് കാണാതായ പിതാവിനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് സംശയം ഉയർന്നത്. പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പുനഃപരിശോധനയും ആരംഭിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. പാലക്കാട് സ്വദേശി നൌഷിജ ആണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34, 5663 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7-44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU യിലുള്ള AC കൾ തന്നെ തിരഞ്ഞെടുക്കണം.

0: കണ്ണങ്കണ്ടി. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിന് മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
10: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: Point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plan valuation and referral benefit to your nearest Kia service center today.
1: Kia, movement that inspires.
2: പ്രസവശേഷമുള്ള ഒന്നരമാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.

0: സൈബർ ഇടത്തിൽ നമ്മുടെ വ്യക്തിരേഖകൾ ഷെയർ ചെയ്യുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്?
1: നിങ്ങളുടെ ഐഡന്റിറ്റി രേഖകളായ ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, മാർക്ക് ലിസ്റ്റ് മുതലായവയോ ഒപ്പോ ഒ ടി പിയോ അപരിചിതർക്ക് ഇന്റർനെറ്റ് വഴി കൈമാറരുത്. തട്ടിപ്പുകാർ ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ ബാങ്ക് ലോണോ സിം കാർഡോ കരസ്ഥമാക്കി മറ്റ് ശിക്ഷാർഹമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേക്കാം. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നിങ്ങളുടെ പേരിൽ വിവിധ വെബ്സൈറ്റുകളിൽ അക്കൗണ്ടുകൾ ആരംഭിക്കുകയും ചെയ്തേക്കാം.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

മായാത്ത ഓർമ്മയുമായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികം. April 25, 2022 പഹൽഗാം പർവ്വതനിരകളിൽ ഭീകരതയുടെ ചോരപ്പുഴ ഒഴുകിയ ദിനം. കാശ്മീരിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ട ഹീനകൃത്യം. പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയവർക്ക് നേരെയായിരുന്നു ആക്രമണം. പലരും മരണപ്പെട്ടത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചായിരുന്നു. പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ. ഈ ക്രൂരതയ്ക്ക് ശക്തമായ സൈനിക നടപടിയിലൂടെ ഇന്ത്യ മറുപടി നൽകി. 2025 May 7 ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കടുത്ത നിലപാടിന്റെ പ്രഖ്യാപനമാണ്. ഇന്ത്യൻ മണ്ണിൽ ഭീകരരുടെ ക്രൂരതയ്ക്ക് മറുപടി നൽകിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് സ്വീകരിച്ചതിലും വൈകാരികമായ അർത്ഥമാണ് ഉള്ളത്. വിവാഹിതരായ പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചാണ് ഭീകരർ അന്ന് കൊന്നൊടുക്കിയത്. അതുതന്നെയാണ് ആ നാമത്തിലൂടെയും പ്രതിധ്വനിക്കുന്നത്. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിനും അവരുടെ മാഞ്ഞുപോയ സിന്ദൂരത്തിനുമുള്ള മറുപടി. പുലർച്ചെ 1:44 ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി നടത്തിയ തിരിച്ചടി. ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടതും തകർത്തതും. 1971 ശേഷം പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്ത്യയുടെ സൈനിക ഇടപെടൽ ആദ്യമാണ് എന്നതും ശ്രദ്ധേയം. പഴുതില്ലാത്ത ആസൂത്രണവും കര നാവിക വ്യോമസേന വിഭാഗങ്ങളുടെ ഏകോപിത മുന്നേറ്റവും ഈ പ്രത്യാക്രമണത്തിൽ തെളിയുന്നു. ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലത്തും ആയിരിക്കണം പ്രഹരം നടത്തേണ്ടത് എന്നതിനാൽ അത് തെരഞ്ഞെടുത്തതിൽ തുടങ്ങി ഇന്ത്യൻ സൈന്യത്തിന്റെ മിടുക്ക് ശിവിലിയൻ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി ഭീകരരെ മാത്രം ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്നതും അതിന്റെ മികവാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് വ്യോമസേനാ ചീഫ് എയർ മാർഷൽ AK ഭാരതി ഓപ്പറേഷൻ സിന്ദൂർ 1-ാം വാർഷികത്തിൽ മുന്നറിയിപ്പ് നൽകി. യുദ്ധമോ ആക്രമണങ്ങളോ ഒന്നിനും പരിഹാരമല്ല. ചരിത്രത്തിന്റെ താളുകളിൽ ദുഃഖം മാത്രമാണ് ഇത് അവശേഷിപ്പിക്കുക. ചോര കൊണ്ടല്ല, സഹവർത്തിത്വവും മനുഷ്യത്വവും കൊണ്ടാവണം ലോകത്തെ കെട്ടിപ്പടുക്കേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നീക്കമല്ല, രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെയുള്ള ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണ് എന്ന ഉറച്ച സന്ദേശമാണ്. ഭീകരതയ്ക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് തുടർന്നും നാം സ്വീകരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ സ്വാശ്രയത്വവും ലോകം തിരിച്ചറിഞ്ഞു എന്ന് നിസ്സംശയം പറയാം.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8-10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8-3.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: One comes who bring their world along with a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating.

0: for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയേറ്റി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ഇപ്പോൾ വെറും 132 ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി

0: സമയം 4 മണി കഴിഞ്ഞ് 21 മിനിറ്റും 5 സെക്കൻഡും. സമൂഹത്തിൽ സാധാരണമായിരിക്കുന്ന അർബുദം നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നു.
1: നമുക്കറിയാം, ക്യാൻസർ രോഗം ബാധിച്ചവർ ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരികയാണ്. എന്നാൽ ചികിത്സാരംഗത്തെ മികവുകളും നേരത്തെ തന്നെ രോഗം കണ്ടെത്തുന്നതും മൂലം ക്യാൻസർ രോഗത്തിൽ നിന്നും അതിജീവിക്കുന്നവരുടെ എണ്ണം മുൻപത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ക്യാൻസർ എന്ന അസുഖം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ കുടുംബം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളരുന്നു. അതിൽ നിന്നും മോചനം ലഭിച്ചാലും അവർ ചിന്തിക്കുന്നത് മരുന്നുകളുടെ കാഠിന്യത്താൽ ശരീരത്തിന് ബാഹ്യ സൗന്ദര്യത്തിലേൽക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മാത്രമാണ്. ഉദാഹരണമായി മുടികൊഴിച്ചിൽ പോലെയുള്ളവ. എന്നാൽ രോഗത്തിന്റെ തീവ്രത, ഉപയോഗിക്കേണ്ടി വരുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നിവ അണ്ഡങ്ങളുടെയും ബീജങ്ങളുടെയും എണ്ണത്തെയും ക്വാളിറ്റിയെയും പ്രതികൂലമായി ബാധിക്കുകയും അങ്ങനെ പ്രത്യുൽപാദനക്ഷമത വളരെയധികം ക്ഷയിക്കുന്നതായും തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് IVF എന്ന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താവുന്നത്. ക്യാൻസർ ചികിത്സ ചെയ്യുന്ന ഡോക്ടറിന്റെയും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെയും കൂട്ടായ തീരുമാനത്തോടുകൂടി ക്യാൻസർ ചികിത്സ വൈകിപ്പിക്കാതെ തന്നെ പ്രത്യുൽപാദനക്ഷമത സംരക്ഷിക്കാവുന്നതാണ്. ഇത് രോഗത്തിന്റെ അവസ്ഥ, അതിജീവന കാലയളവ്, പ്രായം, ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ തീവ്രത തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. IVF എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന ചികിത്സാരീതി വഴിയാണ് ക്യാൻസർ രോഗികൾക്ക് അവരുടെ തന്നെ അണ്ഡങ്ങളെയോ ബീജങ്ങളെയോ ശീതീകരിച്ച് വയ്ക്കാവുന്നതും ക്യാൻസർ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ച ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ തന്നെ ജനിതക ഘടനയിലുള്ള കുട്ടികൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും സാധിക്കുന്നു. ക്യാൻസർ അല്ലാതെ തന്നെ കൂടെ കൂടെ ഓവറിയിൽ സർജറി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. ഉദാഹരണമായി റിപ്പീറ്റഡ് ആയിട്ട് ഓവറിയിൽ മുഴ വരുന്ന സാഹചര്യമുള്ളവർ, അല്ലെങ്കിൽ അണ്ടാശയം, ഓവറി അതിന്റെ നാഡിയിൽ തിരിയുന്ന അവസ്ഥ. ഈ സാഹചര്യങ്ങളിലും സർജറി മൂലം ഓവറിക്ക്, അതായത് അണ്ടാശയത്തിന് ഉണ്ടാകുന്ന ക്ഷതം മൂലം ഒവേറിയൻ കോശങ്ങൾ നശിക്കുവാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥകളിൽ എഗ് പ്രിസർവേഷൻ അഥവാ അണ്ഡങ്ങളെ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന മെത്തേഡ് ഉപയുക്തമാക്കാവുന്നതാണ്. സോഷ്യൽ എഗ് ഫ്രീസിംഗ് ഇന്ന് വളരെയധികം പ്രചാരത്തിൽ വരുന്ന ഒന്നാണ്. ഇന്നത്തെ സമൂഹത്തിൽ പഠനം, ജോലി എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വമേധയാ വിവാഹം നീട്ടിവെക്കുകയും സാമ്പത്തികമായും മാനസികമായും റെഡിയാകുമ്പോൾ മാത്രം മതി ഗർഭധാരണം എന്ന് തീരുമാനിക്കുന്നവർ കുറവല്ല. അവർ ഒരു 30-35 വയസ്സിന് ശേഷം ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ അണ്ഡങ്ങളുടെ എണ്ണത്തിലും ക്വാളിറ്റിയിലും വരുന്ന കുറവ് കാരണം സ്വാഭാവിക ഗർഭധാരണം ബുദ്ധിമുട്ടാകാം. ഈ സാഹചര്യത്തിലും IVFന്റെ ആദ്യഘട്ടമായ എഗ് കളക്ഷൻ പ്രക്രിയയും അണ്ഡങ്ങളെ ശീതീകരിച്ച് വയ്ക്കുന്ന പ്രക്രിയ വഴിയും സ്വന്തം

0: ജനിതക ഘടനയിൽ കുട്ടി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കും.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം

5.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: കാർഷിക രംഗത്തെ പരിശീലനവും തൊഴിലവസരങ്ങളുമായി നിരവധിയുണ്ട്. നമ്മുടെ സമയം നഷ്ടപ്പെടാത്ത വിധമുള്ള ക്ലാസുകളും ലഭ്യമാണ്. വിശദമായി കേൾക്കാം.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU റേസ് 2026, അതായത് റിയലൈസിംഗ് ആൻഡ് ഓഗ്മെന്റിംഗ് ഇന്നോവേഷൻസ് ഫോർ സ്റ്റാർട്ടപ്പ് എന്റർപ്രൈസസ്. KAU പേസ് 2026, അതായത് പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചർ ത്രൂ കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുവാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റേസ് 2026 പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുന്നതിനായി 500,000 രൂപ വരെ ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 400,000 വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യസംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് പദ്ധതിയിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവത്കരണത്തിനുമായി 25,00,000 രൂപ വരെ ധനസഹായം ലഭിക്കും. അപേക്ഷകൾ മെയ് 16 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ rabi@kau.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയാം, 9778436265. മറ്റൊരു നമ്പർ 04872438332. 9778436265. 04872438332. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് മെയ് 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://celkau.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്യാം. മെയ് 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കില്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകും. രജിസ്റ്റർ ചെയ്തവർക്ക് മെയ് 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. 04872438566 എന്ന നമ്പറിൽ വിളിച്ചാൽ വിവരങ്ങൾ ലഭ്യമാണ്. 04872438566

0: പ്രഗ്നന്റ് ആണോലും.
1: എങ്ങനെ ഐഷാന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
4: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ
6: ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
9: സാന്ത്വനത്തിന്റെ കരസ്പർശം
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
9: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: നമ്മുടെ വീട്ടിലെ മുറികൾ, മെത്തകൾ, കർട്ടണുകൾ എല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ അലർജി പോലുള്ള അസുഖങ്ങൾ താനേ കടന്നു വരും.
1: അലർജിയോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു അസുഖമാണ് ആസ്തമ എന്നുള്ളത്. കുട്ടികളിൽ വിട്ടുമാറാത്ത ഒരു ശ്വാസകോശ രോഗമാണ് ആസ്തമ എന്നുള്ളത്. ആസ്തമ രണ്ട് തരത്തിലുണ്ട്, അറ്റോപിക് ആസ്തമ അഥവാ അലർജിക് ആസ്തമ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നോൺ അറ്റോപിക് ആസ്തമയാണ്. അണുബാധകൾ മൂലമുണ്ടാകുന്ന ആസ്തമയാണ് നോൺ അറ്റോപിക് ആസ്തമ. ഇതിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് അറ്റോപിക് ആസ്തമ അഥവാ അലർജിക് ആസ്തമയാണ്. അലർജിയോടൊപ്പം അല്ലെങ്കിൽ അലർജി മൂർച്ഛിക്കുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് ആസ്തമ. ഇതിൽ ട്രിഗർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ആസ്തമ ഉണ്ടാക്കുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും പൊടി, പൂമ്പൊടികൾ, പൂപ്പൽ, പുക, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, തണുത്ത കാറ്റ്, വളർത്തുമൃഗങ്ങളുടെ രോമം എന്നിവയൊക്കെയാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് വിട്ടുമാറാത്ത തുമ്മൽ, വെള്ളം പോലെ മൂക്കൊലിക്കുക, മൂക്കടപ്പ്, അതോടൊപ്പം ഇടയ്ക്കിടെ ചുമ, അത് രാത്രിയായിരിക്കും കൂടുതൽ, അതോടൊപ്പം വീസിംഗ്. വീസിംഗ് എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ പുറമേക്ക് ശബ്ദം വരിക.

നെഞ്ചിനുള്ളിൽ ഒരു മുറുക്കം വരിക, ശ്വാസ തടസ്സം, ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാത്രി ഉറക്കം വളരെ കുറവായിരിക്കും. ഇതിന്റെ പരിശോധനകൾ പ്രധാനമായിട്ടും സ്പൈറോമെട്രി ടെസ്റ്റാണ്, അത് 6 വയസ്സിന് മുകളിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പീക്ക് ഫ്ലോ മീറ്റർ. മറ്റ് രക്തപരിശോധനകളിൽ അലർജിയുടെ അംശം വളരെ കൂടുതലായിരിക്കും. മൂർച്ഛിക്കുന്ന ഈ അലർജി അല്ലെങ്കിൽ ആസ്തമ മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസകോശത്തിൽ ധാരാളം കഫക്കെട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. അലർജി, ആസ്തമ ഈ രോഗങ്ങൾക്ക് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്. കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അലർജി ഉണ്ടെങ്കിൽ അത് ഹോമിയോപ്പതി കൊടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു 4 മാസം മുതൽ ഒരു 8 മാസം വരെ തുടർച്ചയായി ഒരു കോഴ്സ് പോലെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് അലർജി എന്നുള്ളൊരു അവസ്ഥ മാറി ആരോഗ്യപരമായ കുട്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കും. അലർജി പ്രതിരോധിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും വീട് ഡസ്റ്റ് ഫ്രീ ആക്കുക, അതായത് പൊടി പടലങ്ങൾ പരമാവധി വൃത്തിയാക്കുക. പ്രത്യേകിച്ച് കർട്ടനുകൾ, നനഞ്ഞ തുണികൾ, ചവിട്ടികൾ, ഇതൊക്കെ മുറികളിൽ നിന്നും മാറ്റുക. മെത്ത, ബ്ലാങ്കറ്റ്, ഇതൊക്കെ ഡസ്റ്റ് ഫ്രീ ആക്കണം. ഇതൊക്കെ ചൂടുവെള്ളത്തിലിട്ട് കഴുകി നല്ല വെയിലത്ത് ഉണക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലർജി ഉള്ള കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ പരമാവധി മാസ്ക് ധരിപ്പിക്കുക. അഡിനോയിഡ്സ്, ഇത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ് അഡിനോയിഡ്. അഡിനോയിഡ് എന്നത് മൂക്കിന്റെ പിൻഭാഗത്തും തൊണ്ടയുടെ മുകൾ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യു, അതായത് ഒരു പ്രതിരോധ കോശങ്ങളാണിത്. ഇവ വളർന്നു വലുതാകുന്ന അവസ്ഥയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്.

0: ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പദമാണ് ലഹരി. ജീവിതം തന്നെ ലഹരിയായാൽ അത് ഏറ്റവും നല്ല പദവുമാണ്. കേൾക്കാം സുഭാഷിതത്തിലൂടെ.
1: പലർക്കും പലതാണ് ലഹരി, പലതിനോടാണ് ലഹരി. ലഹരി എന്ന മൂന്നക്ഷരം കേൾക്കുമ്പോഴേ തെറ്റിദ്ധരിക്കേണ്ട, കാരണം പദാർത്ഥങ്ങൾ അല്ലാതെയും ലഹരികൾ ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്നത് ചിലർക്കെങ്കിലും ഒരു ശീലമാണല്ലോ. അങ്ങനെ ലഭ്യമായ പുസ്തകങ്ങൾ ആവേശത്തോടെ വായിച്ച് ആസ്വദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും വായന പ്രിയർക്ക് ഇഷ്ടവിനോദമാണ്. കാണാത്തതും അറിയാത്തതുമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് ചിലർക്ക് ലഹരി. യാത്രകൾ അതെത്ര ചെറുതായാലും ദൈർഘ്യം ഏറിയതായാലും പലർക്കും ഏറെ താല്പര്യമാണ്. രുചിവൈവിധ്യമുള്ള ഭക്ഷണം തേടിപ്പോകുന്നത് മറ്റു ചിലർക്ക് ഹരമാണ്. പരിചിതരെ കാണാൻ പോകുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് മറ്റൊരു കൂട്ടർക്ക് അനുഭൂതിദായകം. സാങ്കേതിക വിദ്യയുടെ മികവിനാൽ ഇന്റർനെറ്റ് പ്രചരിതമായ വർത്തമാനത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും വിവര വിനിമയം സാധ്യമല്ലോ. അപ്പോൾ അമേരിക്കയിലേക്ക് ദൂരം കുറഞ്ഞ് അയൽപ്പക്കത്തേക്ക് ദൂരം കൂടി എന്നൊരു നിരീക്ഷണമുണ്ട്. സമ്പർക്കം വിലക്കിയ കൊറോണ കാലം ഇതിന് ആക്കം കൂട്ടി എന്നും ഒരു പക്ഷമുണ്ട്. ഓരോരുത്തർക്കും താല്പര്യമുള്ള പല പല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അത് കലാകായികപരമോ സാഹിത്യ സാംസ്കാരികപരമോ ആവാം. അവയിൽ ഏതിനെയെങ്കിലും ഇഷ്ടത്തിനൊത്ത് കൂടെ കൂട്ടാം. അങ്ങനെ ജീവിതം സർഗാത്മകമാക്കുന്നവയോടാണ് ചേർന്ന് നിൽക്കാം. അതേസമയം മനസ്സിന് കൃത്രിമമായി ഉത്തേജിപ്പിക്കുന്ന ലഹരിയാണ് സിന്തറ്റിക് ഇനങ്ങൾ ഉൾപ്പെടെയുള്ള രാസ ലഹരി പദാർത്ഥങ്ങൾ. മുൻകാലങ്ങളിലെ പാനീയലഹരിയുടെ സ്വാധീനം ഒരു നിശ്ചിത സമയത്തേക്ക് ശരീരത്തിൽ നിൽക്കുകയും ശേഷം പ്രസ്തുത ഉന്മത്താവസ്ഥ മാറുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ അടിമപ്പെടുത്തുന്ന രാസലഹരിയാണ് ഇന്ന് പ്രചാരം നേടുന്നത്. ആവശ്യക്കാർ വർദ്ധിക്കുന്നു, അതിനൊത്ത് നിരോധിതമെങ്കിലും അവർക്ക് ലഭ്യതയുമുണ്ട്. ഇവയുടെ വിൽപ്പനക്കാർ നന്മയുടെയും നേരിന്റെയും വഴിയിലെ വെളിച്ചം കെടുത്തുകയാണ്. മനഃശക്തി മാത്രമാണ് ലഹരി ഉപയോഗം നിർത്താനുള്ള നല്ല മരുന്ന് എന്ന് പറഞ്ഞ റിച്ചാർഡ് സാമിനെ ഓർക്കാതെ വയ്യ. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറിയ തോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ സ്വാധീനിക്കുന്നു. അവരെ ലഹരി വിൽപ്പനക്കാർ ലക്ഷ്യമിടുന്നു. അടുപ്പം ഒട്ടും തോന്നാതെ അകറ്റി നിർത്തേണ്ട ഒന്നാണ് ലഹരി പദാർത്ഥങ്ങളുമായുള്ള സൗഹൃദം. ഒരിക്കൽ പരിചയപ്പെട്ട് സൗഹൃദത്തിലായാൽ വൈകാതെ ഈ ചങ്ങാതി അടിമയാക്കി കൊലയാളിയായി മാറും. 200,000 പേർ ഓരോ വർഷവും ലഹരിക്ക് അടിമപ്പെട്ട് മരിക്കുന്നത്രേ. രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനമായ June 26 ഇത്തരം കണക്കെടുപ്പ് തീർക്കുന്നു. ചിന്തിക്കാൻ അവസരമുണ്ട്, പക്ഷേ അത് അസാധ്യമാക്കുകയാണ് ലഹരി സംഘങ്ങൾ. കൈതപ്പൂവ് ആകർഷകമായ സുഗന്ധം തരും, അത് നമ്മെ സ്വാധീനിക്കും. എന്നാൽ ഈ പൂവ് പറിക്കാൻ എളുപ്പമല്ല. കൈതോലയിലെ മുള്ള് തടസ്സമാണ്. ലഹരി വസ്തുക്കളോട് കൂട്ടുകൂടാൻ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവ മറികടക്കപ്പെടുന്നു. നിയമവിരുദ്ധമെങ്കിലും ലഭ്യതയ്ക്ക് വിദഗ്ധമായി സുഗമ വഴികൾ തുറക്കുന്നുണ്ട്. അത്തരം സ്രോതസ്സുകളെ നിയമ നടപടികളിലൂടെ നിയന്ത്രിച്ചേ മതിയാവൂ. വ്യക്തിഗത അസ്വസ്ഥതകളും കൂട്ടുകെട്ടും അനുകൂല സാഹചര്യങ്ങളും സാധ്യതകളും ലഹരി ഉപയോഗിക്കാനും തുടർന്ന് ഉപഭോക്താവാകാനും കാരണമാകുന്നു. ഇതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഒത്തുകൂടി ഒരു കപ്പ് കാപ്പി ഊതി കുടിച്ച് ഏറെ നേരം വർത്താനം പറഞ്ഞ് മനസ്സ് നിറച്ചു പോകുന്നതിലെ സുഖം ഒന്ന് വേറെ. അത്തരം സന്ദർഭങ്ങളെയാണ് വീക്കെൻഡ് ആഘോഷങ്ങളുടെയും DJ പാർട്ടികളുടെയും മറവിൽ ലഹരി സദ്യയാക്കി മാറ്റുന്നത്. അതിലൂടെ പലരുടെയും ജീവിതം വഴിതെറ്റി ഒഴുകാനും ഇടയാകുന്നു. കുട്ടികളും ഓരോ വ്യക്തികളാണ്. അരക്ഷിത അനിയന്ത്രിത ചുറ്റുപാടുകളിൽ അവർ വളരാൻ ഇടവരരുത്.

അവരെ കേൾക്കണം, അവരോടൊപ്പം ഇടവേളകൾ ചെലവിടണം, അവരോട് തുല്യതയോടെ പെരുമാറണം. കുട്ടികൾ രക്ഷിതാക്കളെയും രക്ഷിതാക്കൾ കുട്ടികളെയും സ്ഥാനവില അറിഞ്ഞ് പരിഗണിക്കേണ്ടതുണ്ട്. ക്രൂരത, ഭീകരത, നിഷ്ഠൂരത, കൊലപാതകം, കൊട്ടേഷൻ, പലവിധ തട്ടിപ്പുകൾ എന്നിവ സംബന്ധിച്ച വാർത്തകൾ പെരുകുന്നു. മനുഷ്യരും മനുഷ്യത്വവും എവിടെ? കുട്ടികൾക്ക് ആവശ്യമുള്ള യഥാർത്ഥ ലഹരി രക്ഷിതാക്കളിലുണ്ട്. ആ ലഹരി അവർക്ക് നൽകണം. അത് സ്നേഹവും വാത്സല്യവുമാണ്. ഇതിന്റെ ലഭ്യതയിൽ അളവ് കുറയുമ്പോൾ അവരത് ലഭിക്കുവാനുള്ള വഴിവിട്ടതുൾപ്പെടെ കുറുക്കുവഴികൾ തേടും. പാട്ട്, ചിത്രം വര, വായന, യാത്ര, എഴുത്ത്, കൈവേലകൾ, കളികൾ, തയ്യൽ, പാചകം, കൃഷി, പക്ഷി വളർത്തൽ, യോഗ, നാണയം സ്റ്റാമ്പും ശേഖരിക്കൽ, സാന്ത്വന പരിചരണം തുടങ്ങിയവയിൽ വല്ലതും ലഹരിയാക്കാം. ഇതിൽ ചിലതൊക്കെ പലർക്കും ഏറെ ഇഷ്ടമാണല്ലോ. നല്ല ശീലങ്ങൾ ജീവിതത്തെ വിഷവിമുക്തമാക്കി വിമലീകരിക്കും. ലഹരി പദാർത്ഥങ്ങളെ അകറ്റി ഇഷ്ടപ്പെട്ട വിനോദങ്ങളെ ലഹരിയാക്കുക. അത് ജീവിതത്തിൽ മാനസികോല്ലാസത്തോടൊപ്പം ആത്മസംതൃപ്തിയും പ്രദാനം ചെയ്യും. അതിലുപരി ജീവിതം സർഗാത്മകമാവും. ലഹരി വസ്തുക്കളിലല്ല ലഹരി, ജീവിതത്തിലാണ്. ജീവിതമാണ് ലഹരി.

പ്രിയപ്പെട്ടവരെ, നാലു മണിപ്പൂക്കൾ സമാപിച്ചു. സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 13 സെക്കൻഡും. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിൻ്റെ ഹൃദയ താളം.

0: FM പ്രധാന വാർത്തകൾ.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽപാതകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓർഗമെന്റേഷൻ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കൊണ്ടോട്ടി നഗരസഭയ്ക്കായി വാങ്ങിയ 2 വാഹനങ്ങൾ നഗരസഭാധ്യക്ഷൻ UK മമദീശ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സ്വർണ്ണവില കുറഞ്ഞു. പവൻ 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 56613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 166-08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 126-02 ചെന്നൈ മംഗലാപുരം ചെന്നൈ മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നഴ്സസ് വരാഘോഷത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ലെക്ചർ ഹാളിൽ രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ നഴ്സിംഗ് ഓഫീസർ അശ്വതി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു കിഴക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആർ പ്രഭുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേരി നഗരസഭയിലെ വടക്കേ പറമ്പ് നോബിൾ പബ്ലിക് സ്കൂൾ റോഡ് പ്രവൃത്തി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തി സർക്കാർ ഭരണാനുമതി നൽകി ഉത്തരവായി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: மஞ்சு
1: ஆஹா
0: மஞ்சேரி.
2: സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി 5 മണി മുതൽ കേൾക്കാം തിരുവനന്തപുരം റിലെ പരിപാടികൾ.
3: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ അധ്യാപകൻ ശബരിനാഥ് വി പി. പഠിക്കുന്നത് നില നായർ എസ് വി, ആരാധന അനിരുദ്ധ്.
4: നമസ്തേ അധ്യാപക് ജി.
5: നമസ്തേ. തോ പരീലടുക്കി എന്ന പാഠഭാഗത്തിന്റെ 3-ാമത്തെ ക്ലാസ്

0: आरंभिकियाण तो क्लास शुरू करने से पहले मैं आप दोनों से कुछ सवाल पूछना चाहता हूँ। आराधना, हरमन को हमेशा माम की याद क्यों सताती होगी?
1: 11 साल का हरमन युद्ध के कारण कैदी शिविर में था। वह अपने माता पिता से भी अलग हो गया था। वहाँ उसे अच्छा भोजन नहीं था, ठंड से सुरक्षा नहीं थी, काम करके हाथ से खून बहता था। उसे सोने की पर्याप्त जगह भी नहीं थी। उसे घर की याद आती थी, उसे हमेशा माँ की याद सताती थी।
0: अच्छा, एक गलत कदम का मतलब था मौत, मेरी मौत उसकी मौत। यहाँ गलत कदम क्यों कहा गया है? ഒരു തെറ്റായ നീക്കമെന്നാൽ മരണമായിരുന്നു, എന്റെ മരണം നിന്റെ മരണം. ഇവിടെ തെറ്റായ നീക്കമെന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്?
1: ഹർമൻ കൈദി ശിവർ മേത്ത വ കൈദി ശിവർ ചാരോ മോർ സേ ബാട്ട് സേ ഗിരാ ഹുആ താ ഹർമൻ ബാട്ട് കേ അന്ദർ താ ഔർ പരി ലട്ടകി ബാട്ട് കേ ബാഹർ വാസ്തവ മേ ദോനോ കോ പരസ്പര മിൽനേ കി അനുമതി നഹി തീ യദി വേ ആപസ് മേ മിലേ തോ വ ഗലത് കദം ഹോഗാ ഇസ്സേ ദോനോ കി മൗത് കാ ഭീ സംഭാവനാ തീ
0: ജി അച്ഛാ तो इस पाठ से संबंधित आपको कोई शंका है तो आप पूछ सकते हैं।
1: हाँ, मुझे एक शंका था।
0: पूछिए।
1: कि लेखक कैंप की भूख और ठंड से बचने के लिए अपनी आंखों को बंद करके पार्क में खेलने और माँ के गाने बनाने की कल्पना क्यों करता था?
0: जी अच्छा, जब हकीकत बहुत दर्दनाक होती है तो इंसान अपनी यादों और कल्पनाओं में सुकून ढूंढता है। वह कल्पना ही थी जो उसे मानसिक रूप से टूटने नहीं दे रही थी। स्वप्न अयाले मानसिकमായി താർക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ അമ്മയുടെ അല്ലെങ്കിൽ വീടിന്റെ ഓർമ്മയിലേക്ക് ഹർമൻ പോയത് എന്നുള്ളതാണ്. ബഹുത് അച്ഛാ സവാൽ ഹെ തോ മെയിം കക്ഷാ ശുരു കർത്താ ഹു മേരി ഉംഗലിയാം ജബ് ഉസ്കേ ചാരോ ഓർ മുടുകൈ ചുപ്ചാപ് കൃതജ്ഞതാ സേ കൽപമേം കക്ഷാ ശുരു കർത്താ ഹു മേരി ഉംഗലിയാം ജബ് ഉസ്കേ ചാരോ ഓർ മുടുകൈ ചുപ്ചാപ് കൃതജ്ഞതാ സേ കൽപരി ഫുസ്ഫുസായി तो मेरी उंगलियां उस सेब की चारों ओर मुड़ गई थी। എനിക്ക് ആ ആപ്പിൾ തന്നു, ആ ആപ്പിളിലേക്ക് ഞാന് വളരെ നന്ദിയോടെ നോക്കി ഇരുന്നു. കൽ മിലേങ്കി ഏസാ കഹ്കർ വഹ് ലടുക്കി ചരിയുകയും ആ പെൺകുട്ടി നാളെ കാണാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. നിന്റെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ഹർമൻ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് എന്റെ മാലാക പെൺകുട്ടി തലയാട്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു തെറ്റായ ചുവടിന്റെ അർത്ഥമായിരുന്നു മരണം, എന്റെ മരണം അവളുടെ മരണം. ശരിയായ സമയം വരുമ്പോൾ അവൾ വേലിക്ക് അപ്പുറത്തുനിന്ന് ഒരു ആപ്പിൾ എറിഞ്ഞു. എന്റെ വിരലുകൾ ആപ്പിളിന് ചുറ്റും തിരഞ്ഞു. മിണ്ടാതെ നന്ദിയോടെ നാളെ മാലാഖ പതിയെ പറഞ്ഞു. എന്നിട്ട് മാലാഹ ആ ദിവസം അവിടെ നിന്ന് പോയി. ശുരുക്കറു ബേട്ടി
1: മേരി പരിയ ലഡ്കി ഫിർ സേ പ്രകട് ഹുയി അഗ്ലേ ദിൻ ഔർ ഉസ്കേ ബാദ് ഹർ ദിൻ വോ ഹമേഷ ദേഖ്തി ഇന്തസാർ കർതി ഔർ ഫേങ്തി തി ഹമേഷ ഏക് സേ പരിയ ലഡ്കി ഔർ മേ ഷായദ് ഹി കഭി ബാത് കർതി തി മേ ഉസ്കേ ബാരേ മേ കുച്ച് നഹി ജാന്താ താ സിവായ ഇസ്കേ കി വോ ഏക് ദയാലു ബഹാദുർ കേറ്റ് മേ കാം കർനേ വാലി ലഡ്കി തി उसका नाम क्या था? वह मेरे लिए अपनी जान जोखिम में क्यों डाल रही थी?
0: जी अच्छा, तो निला शुरू करो।
2: मेरी परी लड़की फिर से प्रकट हुई अगले दिन और उसके बाद हर दिन वो हमेशा देखती इंतजार करती और फेंकती दी हमेशा एक सेब। परी लड़की और मेम शायद ही कभी बात करते थे। मेम उसके बारे में कुछ नहीं जानता था सिवाय इसके कि वह एक दयालु बहादुर खेत में काम करने वाली लड़की थी। उसका नाम क्या था? वह मेरे लिए अपनी जान जोखिम मेम क्या डाल रही थी?
0: क्यों डाल रही थी? മേരി പരി ലടുക്കി ഫിർസെ പ്രകട ഹുയി അഗലേ ദിൻ എന്റെ മാലാഹ പെൺകുട്ടി അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ടു. അഗലേ ദിൻ ഔർ ഉസ്കേ ബാദ് ഹർ ദിൻ ഓ ഹമേഷ ദേഖ്തി ഇന്തസാർ കർത്തി ഓർ ഫേങ്തി ധി ഹമേഷ ഏക് സേബ് അവൾ എന്നും നോക്കുകയും പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആപ്പിൾ എറിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ജീവിതം ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പരി ലടുക്കി ഔർ മേം ഷായദ് ഹി കഭി ബാത് കർത്തേ ധേ മാലാഹ പെൺകുട്ടിയും ഞാനും ചിലപ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു. മേ ഉസ്കേ ബാരേമേ കുച്ച് നഹീം ജാൻതാ ഥാ എനിക്ക് അവളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുമായിരുന്നില്ല. സിവായ് ഉസ്കേ നാം വഹ് ഏക് ദയാലു ബഹാദുർ ഖേത് മേ കാം കർണേ വാലി ലഡ്ക്കി ധി അവളുടെ പേരെന്തായിരുന്നു? അവൾ എനിക്ക് വേണ്ടി തന്റെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്തിനായിരുന്നു? ഏ സബ് മേം ഹമേഷ സോച്ചാഥ അവൾ എന്തിനു വേണ്ടിയാണ് തന്റെ ജീവിതം അപകടത്തിലാക്കിക്കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കുന്നതെന്ന്? യുദ്ധ കസീട്ട ചലാകയ
1: അധ്യാപക ജി മുജെ ഹർമൻ കി വഹി പ്രശ്ന മേരെ മൻ മേ ഭീ ഉട്ട് രഹാ ഹേ കി വോ ലഡ്കി അപ്നി ജാൻ ജോഖിം മേ ഡാൽകർ ഉസ് കൈദി കി മദദ് ക്യൂം കർ രഹി തീ ഉസേ ഇസ്സേ ക്യാ മിൽ രഹാ താ
0: ബേട്ടാ, മാനവത കിസി സ്വാർത്ഥ കി മെഹതാ നഹി ഹോതി യുദ്ധ കെ ഉസ് കഠിൻ സമയ മേം വഹ ലഡ്കി കേവൽ ഉസ് ലഡ്കെ കി ജീവൻ ബച്ചാനെ കി കോശിഷ് കർത്താ ഥാ യാനി ജീവൻ ബച്ചാനെ കെ ബാരേ മാത്രം ഹി സോച്ചാ ഥാ തോ ലഡ്കി കെ മൻ മേം

0: उस लड़के की उम्मीद और जीवन जीने की शक्ति देना चाहती थी, अर्थात लड़के को जीवन जीने की यानी आगे बढ़ने की शक्ति देना चाहती थी। इसलिए उन्हीं दिनों में वो हमेशा अपने जीवन को जोखिम में उड़ाकर लड़के को एक एक सेब देता था और उसके मन में एक पॉजिटिव एनर्जी देना चाहता था।
1: ठीक है अध्यापक जी,
0: तो आप ही शुरू करना।
1: युद्ध घसीटा चला गया, दिन पर दिन बीती, महीने पर महीने बीती, मेरा शिविर बीमारी और भूख मरी से भर गया, लेकिन मेरी प्यारी लड़की ने मुझे भोजन देकर सहारा दिया, मेरी प्यारी लड़की ने मुझे उम्मीद से भर दिया।
0: युद्ध घसीटा चला गया, युद्धम नींद पोई, दिन पर दिन बीते दिवस कहिं पोई, महीने पर महीने बीते मास कहिं, मेरे शिविर बीमारी और भुखमरी से भर गया, एंडे तड़वर रोगवुं पटनियुं कोंड निरंजु, लेकिन मेरी परी लड़की ने मुझे भोजन देकर सहारा दिया, पक्षे एंडे मालाख पेंकुट्टी एनिक्क भक्षणं तन्न सहायिच्चु, मेरी परी लड़की ने मुझे उम्मीद से भर दिया, എന്റെ മാലാഹ പെൺകുട്ടി എന്റെ ഉള്ളിൽ പ്രതീക്ഷകൾ നിറച്ചു. ആഖിർകാർ യുദ്ധ സമാപ്ത ഹോഗയാ, ബോസേ ലോക് ഉസ് ദൗരാൻ മർ ഗയേ ഥേ ലേക്കിൻ മേ ജീവിത ഥാ ആസാദ് ഏക്ദം മുക്ത.
1: ആഖിർകാർ യുദ്ധ സമാപ്ത ഹോഗയാ, ബോസേ ലോക് ഉസ് ദൗരാൻ മർ ഗയേ ഥേ ലേക്കിൻ മേ ജീവിത ഥാ ആസാദ് ഏക്ദം മുക്ത. മേ ആഖിരി ബാർ ബാട് കേ പാസ് ഗയാ, വഹ ഇന്തജാർ കർ രഹീ ഥീ, തും മേരി പരീ ലഡ്കി ഹോ, മേനെ കാന്റേദാർ താർ കേ ബീച് സേ കഹാ, मैंने अपनी परी लड़की की आंखें में आंसू देखा.
2: आखिरकार युद्ध समाप्त हो गया, बहुत से लोग उस दौरान मर गया दे, लेकिन मेम जीवित दा आसाद एकदम मुक्त. मेम आखिरी बार बाद के पास गया, वह वहां इंतजार कर रात थी, तुम मेरी परी लड़की हो, मेम कांडेदार तार के बीच से कहा, मैंने अपनी परी लड़की की आंख में आंसू देखा.
0: आखिरकार युद्ध समाप्त हो गया, അവസാനം യുദ്ധം തീർന്നു. ബഹുത്തസേ ലോക് ഉസ് ദൗരാൻ മർഗയേഥേ, അപ്പോഴേക്ക് ധാരാളം ആളുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ലേക്കിൻ മേം ജീവിത, പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു. ആസാദ് ഏക്ദം മുക്ത്, ഞാൻ സ്വതന്ത്രനായി ശരിക്കും മോചിതനായി. മേ ആഖിരി ബാർ ബാഴയ്ക്ക് പാസ് ഗയാ, ഞാൻ അവസാനമായി വേലിക്കരികിൽ പോയി. വഹ് വഹാം ഇന്തസാർ കറേഹിതി, അവൾ അവിടെ കാത്തു നിന്നിരുന്നു. തും മേരി പരി ലഡ്കി ഹോ, നിങ്ങൾ എന്റെ മാലാഹ പെൺകുട്ടിയാണ്. മേനെ കാണ്ടേദാർ താർക്കെ ബീച്ച് സേ കഹ, ഞാൻ മുള്ളുവേലിക്കിടയിലൂടെ പറഞ്ഞു. മേനെ അപ്നി പരി ലഡ്കി കി ആഖോമേ ഏക് ആസു ദേഖ, ഞാൻ എന്റെ മാലാഹ പെൺകുട്ടിയുടെ കണ്ണിൽ ഒരു കണ്ണുനീർ കണ്ടു.
2: യുദ്ധ കേ ബാദ് മേം അപ്നി ഭായിയും കേ സാത് ഇംഗ്ലണ്ട് ചല ഗയ. अब मेम खेदी शिवर से मुक्त दा, लेकिन अब मेम अपने अतीत का कैदी दा. मेरे दिमाग मेम छवियां फर गई, युद्ध शिवर माम मेरा पुराना जीवन, मेरी परी लड़की. मैंने काम किया, पढ़ा, अध्ययन किया, मैंने अतीत का पीछे छोड़ के
0: तरीके खोजने की कोशिश में सालों बिताए. पर युद्ध के बाद मैं अपने भाइयों के साथ इंग्लैंड चला गया. യുദ്ധത്തിന് ശേഷം ഞാൻ എന്റെ സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി. അബുമേ കൈദി ശിവർസെ മുക്തധ, അപ്പോൾ ഞാൻ തടവറയിൽ നിന്നും മോചിതനായിരുന്നു. ലേക്കിൻ അബ് മേ അപ്നെ അതീത് കാ കൈദിത, പക്ഷേ ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തിന്റെ തടവറയിൽ ആയിരുന്നു. മേരെ ദിബാഗമേയും ഛവിയാം ഭർഗയി, എന്റെ ഓർമ്മയിൽ ദൃശ്യങ്ങൾ നിറഞ്ഞു. യുദ്ധ ശിവർ മാം മേരെ പുരാന ജീവൻ മേരി പരിയിലെടുക്കി, യുദ്ധം തടാറ അമ്മ എന്റെ പഴയ ജീവിതം എന്റെ മാലാഖ പെൺകുട്ടി. മേനെ കാം കിയ പഠ അധ്യയൻ കിയ, ഞാൻ ജോലി ചെയ്തു പഠിച്ചു വിദ്യാഭ്യാസം നേടി. മേ അതീത് കോ പീച്ചെ ചോട്ടിനേക്കി തരീക്ക് ഖോജിനേക്കി കോശിഷ്മേയും സാലവും വിത്തായേ, ഞാൻ കാലത്തെ പിന്നിൽ ഉപേക്ഷിക്കാനുള്ള മാർഗം അന്വേഷിക്കാനുള്ള ശ്രമത്തിൽ വർഷങ്ങൾ കഴിഞ്ഞു. എസേ സാൽ ഗുസർ രഹാ ഹെ, തോ അരവിന്ദ് ഗുപ്ത ദ്വാര അനുവാദിത് പലീ ലഡ്കി നാമക് പാടിക്കെ തീസരി കക്ഷ അബ് ഹം ഇധർ സമാപ്ത കർത്തേ ഹെ. ബേട്ടാ, തോ ഹംനെ പാടിക്കെ ഇത്തനെ ഭാഗ് പഠേ, तो उस पाठ से संबंधित कुछ सवाल मैं आपसे पूछता हूँ और उसका जवाब आप लोगों को भी देना है, देने की कोशिश करना. हरमन कितने साल का बच्चा था?
1: 11 साल का.
0: जी अच्छा, तो माम ने क्यों हरमन को भाइयों की ओर धकेल दिया? अम्मा एंदिनान हरमने सहोदरन्मारुडे नेरे तल्ली विट्टत? യുദ്ധ കെ സമയ പുരുഷ് അവർ സ്ത്രീക്ക് അലഗ് അലഗ് ക്യാമ്പ് ഥേ, യുദ്ധത്തിന്റെ സമയത്ത് ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളി വിട്ടത്. ഹർമനെ കിസ്കോ കസ്കർ പകഡ്ലിയ, ഹർമൻ ആരെയാണ് മുറുകെ പിടിച്ചത്? ഉസ്കെ ഭായിക്കോ. അപ്പൊ ഹർമൻ കിസ്കോ കസ്കർ പകഡ്ലിയാഥ?
2: ഭായിക്കോ.
0: അച്ഛാ, അപ്പനെ ഭായിക്കോ. കൈദി ശിവർമേ ഹർമൻ കാ ജീവൻ കൈസാഥ, തടവറയിൽ ഹർമന്റെ ജീവിതം എപ്രകാരമായിരുന്നു? വഹാ ഉസ്കോ കം ഭോജൻ അവർ കഠിൻ കാം ഥ, തടവറയിൽ വളരെ കുറച്ച് ആഹാരം കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ കഠിനമായി ഹർമനെ കൊണ്ട് ജോലി.

0: ചെയ്യിപ്പിക്കുമായിരുന്നു. കാർഖാനമേ കാം കർത്തേ ഭക്ത് ഹർമനെ ക്യാ കൽപ്പനാക്കി, ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ ഹർമൻ എന്താണ് സങ്കല്പിച്ചത്? ഉസ്നെ അപ്പനെ ഖർക്കെ പാസ് പാർക്ക് മേ ഖേലിനേക്ക് കൽപ്പന കീഥി, അവൻ അവന്റെ വീട്ടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതാണ് സങ്കല്പിച്ചത്. ഉസ്നെ അപ്പനെ ഖർക്കെ പാസ് പാർക്ക് മേ ഖേലിനേക്ക് കൽപ്പന കീഥി. തേക് ബാർ ഫിർ ഹർമൻ കിത്തനെ സാൽ കാ ബച്ചാ ഥാ?
1: ഗ്യാരഹ്.
0: യെസ്. ഔർ ഹർമനെ കിസ്കോ കസ്കർ പകഡ്ലിയാ ഥാ?
1: ഭായി കോ.
0: ജി അച്ഛ. മാമനെ ക്യോ ഹർമൻ കോ ഭായിയോങ്കി ഓർ ധക്കേൽ ദിയ, അമ്മ എന്തിനാണ് ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളിവിട്ടത്? അപ്പൊ യുദ്ധക്കെ സമയം പുരുഷ ഓർ സ്ത്രീക്കേ അലഗ് അലഗ് ക്യാമ്പ് ധേ ഇസിലിയെ മാമനെ ഹർമൻ കോ ഭായിയോങ്കി ഓർ ധക്കേൽ ദിയാ ഥാ. അപ്പൊ പരീക്ഷാ മെയിൻ സവാൽ പൂച്ചേഗാ യുദ്ധക്കെ വിരുദ്ധ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കർണ, തോ ഉസ് പോസ്റ്റർ മെയിൻ ലിഖിനെ യുക്ത തീൻ വാക്യ മേ ആപ്കോ അബ് ബതാതാ ഹും. യാദ് രഖന, യുദ്ധ കി ഭീഷണതാ സേ ബച്ചേ, യുദ്ധ സേ സർവനാശ്, യുദ്ധ കോ നാ കഹേ, ഹമേ ശാന്തി ഹി ചാഹിയെ. തോ യുദ്ധക്കെ വിരുദ്ധ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കർത്തേ സമയ് ആപ് ഇൻ വാക്യോ കോ യാദ് രഖന. തോ ദൂസരാ ഏക് സവാല ഹൈ, ഹർമൻ കെ ചരിത്ര പർ ഏക് ടിപ്പണി ലിഖി, ഹർമന്റെ ക്യാരക്ടർ, ഹർമൻകെ ചരിത്ര, ചരിത്ര ശബ്ദ കാർത്ഥ് അംഗ്രേസിമേ ക്യാരക്ടർ ഹൈ, യാനെ ഹർമന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. തോ ആരാധന ആ ബത്താ സക്തി ഹൈ ഹർമൻ കെ ബാരേ മേ?
1: ഹാ ജരൂർ. ജബ് ഹർമൻ 11 സാൽ കാ താ, ഉസേ ജീവൻ കെ ഗംഭീർ പരിസ്ഥിതിയോ കാ സാമന കർനാ പഡാ, ഉസേ അപ്നി മാ സേ വിഛുട്കർ കൈദി ജീവൻ ജീനാ പഡാ, ഇസ്ലിയെ ബച്പൻ സേ ഹി വഹ ബഹുത് അനുഭവി ഹോ ഗയാ താ, പർ വഹ ബഹുത് ഭാവുക് ഭീ താ, ഉസേ ഹമേശാ അപ്നി മാ കി യാദ് ആതി രഹതി തീ, വഹ ആശാവാൻ താ, വഹ സപ്നേ മേ മാ സേ മിൽതാ ഹൈ. ഹർമൻ കൈദി ശിവർ സേ ബാഹർ ആകർ ഭീ നിരന്തർ പരിശ്രം കർതാ രഹതാ ഹൈ, വഹ സ്വയം ആത്മനിർഭർ ബന്നേ കാ ശ്രം കർതാ ഹൈ, പർ അപ്നി ഭാവുക്താ കെ കാരണ അപ്നെ അതീത് കെ ബൂരി അനുഭവോ കോ വഹ ഭൂൽ നഹീ പാതാ ഹൈ. നിരന്തര അധ്യയൻ കർത്തേ രഹനെ സേ ഉസേ അമേരിക്ക മേ നയാ ജീവൻ ജീനെ കാ അവസർ മിൽതാ ഹൈ, വ അപ്നി പരി ലഡ്കി കോ ഭീ നഹീ ഭൂൽതാ ഹൈ, വ ലഡ്കി ഹൈ ഉസേ കൈദി ശിവർ മേ റോസ് സേബ് ദേതി ഹൈ, ഉസ് ലഡ്കി കെ പ്രതി വ അപ്നി കൃതജ്ഞത ഭീ വ്യക്ത കർതാ ഹൈ. ഇസ് തരഹ ഹം ദേഖ് സക്താ ഹൈ കി ഹർമൻ കാ ചരിത്ര സദ്ഗുണോ സേ ഭരാ ഹുവാ ഹൈ.
0: അച്ഛാ, ഹർമൻ കെ ചരിത്ര പർ ടിപ്പണി ലിഖേ, ഉസ്കാ ജവാബ് ആപ്നെ സഹീ ഢംഗ് സേ ബഹുത് അച്ഛാ ഉത്തര ആപ്നെ ദിയാ ഥാ. മേ ഭീ ഏക് ബാർ ഓർ ബതാതാ ഹും, ഹർമൻ 11 സാൽ കാ ബച്ചാ ഥാ, ഹമേശാ മാം കെ പീച്ഛേ ചലേ ഹർമൻ യുദ്ധ കെ സമയ് ക്യാമ്പ് മേ ആയാ ഹൈ, വഹ മാം കാ പ്യാർ ഔർ ദുലാർ ചാഹതാ ഥാ, അപ്നെ ഭായിയോ കെ സാത്ത് വഹ കഠിൻ കാം കർ അപ്നെ ഭൂക്ക് സഹകർ വഹാം രഹതാ ഥാ, ബാഡ് കെ പാർ കി ലഡ്കി നേ ദിയേ സേബ് കി യാദ് ബഡേ ഹോനേ പർ ഭീ ഉസ്കെ മൻ മേ ഥാ, ജവാൻ ബൻകർ ന്യൂയോർക്ക് മേ നയാ ജീവൻ ബിതാത്തെ വക്ത് ഭീ ഹർമൻ കെ മനമേ പുരാനി യാദേം ഥീ. ഹർമൻ 11 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. എപ്പോഴും അമ്മയുടെ പിറകെ നടന്ന ഹർമൻ യുദ്ധസമയത്ത് ആണ് ക്യാമ്പിൽ വന്നത്. അവൻ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തന്റെ സഹോദരന്മാരോടൊപ്പം അവൻ കഠിനമായ ജോലി ചെയ്തും വിശപ്പ് സഹിച്ചും അവിടെ കഴിയുന്നുണ്ടായിരുന്നു. വേലിക്കപ്പുറത്തു നിന്ന് പെൺകുട്ടി നൽകിയ ആപ്പിളിന്റെ ഓർമ്മ വലുതായപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. യുവാവായി ന്യൂയോർക്കിൽ പുതിയ ജീവിതം നയിക്കുമ്പോഴും ഹർമന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉണ്ടായിരുന്നു. തോ ഇസി കെ സാത്ത് ഹമാരി ആജ് കി കക്ഷ ഹം ഇധർ സമാപ്ത കർത്തേ ഹൈ.
1: ധന്യവാദ് അധ്യാപക് ജി.
0: ധന്യവാദ്.
2: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ അധ്യാപകൻ ശബരിനാഥ് വി പി, പഠിച്ചത് നീല നായർ എസ് വി, ആരാധന അനിരുദ്ധ്.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪಿಕ್ಕುವುದು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി ഇപ്പോൾ ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

ചങ്ങാതി പരിപാടി കേൾക്കാൻ റേഡിയോ ട്യൂൺ ചെയ്തതിന് നന്ദി. ഈ ഗാനം ശ്രദ്ധിക്കൂ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988022159.

നാല് പേർ കൂടുന്നിടത്തെ സംസാരം എന്തായിരിക്കും? തീർച്ചയായും അന്നത്തെ പ്രധാന വാർത്ത, അല്ലെങ്കിൽ തലേദിവസത്തെ ക്രിക്കറ്റ് മാച്ച്. എന്നാൽ നാല് പേർ കൂടുമ്പോഴെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഇല്ലാത്ത ആരെയെങ്കിലും കുറിച്ച് കുറ്റം പറയുക. ഒന്ന് ഓർത്തു നോക്കൂ, അവസാനം നിങ്ങൾ കൂട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവിടെ ആരുടെയോ ഒരാളുടെ കുറ്റം പറഞ്ഞില്ലേ? ഓർത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമാകും. ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ കുറ്റം പറയാൻ തുടങ്ങിയത്, എങ്കിലും ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടു. പലർക്കും മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നത് ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസൂയയാണ്. ഒരാൾ എന്നേക്കാൾ കേമനാണെന്ന് എനിക്ക് തോന്നുമ്പോൾ, അതാണ് അസൂയയുടെ കാരണം. ഒരാൾക്ക് എന്നേക്കാൾ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ, സുഹൃത്തിന് എനിക്ക് ലഭിക്കാത്ത വിജയം ലഭിച്ചു എന്ന് എനിക്ക് തോന്നുമ്പോൾ അസൂയ ആരംഭിക്കുന്നു. മറ്റൊരാൾക്ക് കഴിവും വിജയവും ഉണ്ടെന്ന് അയാൾക്കല്ല തോന്നുന്നത്, അസൂയപ്പെടുന്ന എനിക്കാണ് തോന്നുന്നത്. വിജയം ലഭിച്ചയാൾ ഒരുപക്ഷെ അത് ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ് എന്നൊക്കെ ആയിരിക്കും കരുതുന്നത്. പക്ഷേ അസൂയപ്പെടുന്നയാൾ മറ്റേയാൾക്ക് വിജയമുണ്ടായി എന്നും അതൊരു നേട്ടമാണെന്നും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആ വിജയത്തെയോ നേട്ടത്തെയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുവാൻ അയാൾ ശ്രമിക്കും. അതിനാണ് മറ്റുള്ളവരോട് വിജയം നേടിയ ആളെപ്പറ്റി കുറ്റം പറയുന്നത്. മറ്റുള്ളവർ അയാളെപ്പറ്റി നന്നായി ചിന്തിക്കും, എന്നെപ്പറ്റി അത്ര നന്നായി ചിന്തിക്കില്ല എന്ന ഭയം. അതുകൊണ്ട് വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിലാണ് കുറ്റം പറയുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പിക്കണം, ആ വ്യക്തിക്ക് ചില നേട്ടങ്ങളുണ്ടെന്ന് ഈ കുറ്റം പറയുന്ന വ്യക്തി സമ്മതിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിന്റെ മറ്റൊരു കാരണം അതുകൂടി ഇവിടെ നമുക്ക് കാണാം. ഒന്ന്, അസൂയ. രണ്ട്, അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ പല കുറവുകളും ഉള്ളവനാണ്, മറ്റുള്ളവരെക്കാൾ എനിക്ക് പല കഴിവുകളും കുറവാണ്, എനിക്ക് വേണ്ടത്ര സൗന്ദര്യമില്ല, പണമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല, കുടുംബമഹിമയില്ല എന്നൊക്കെയുള്ള തോന്നൽ. അതൊരു കോംപ്ലക്സ് തോന്നൽ മാത്രമാണ്. ഇതിനെ മറികടക്കാനും മറച്ചു വയ്ക്കാനുമായി അങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ വലിയവരും പ്രധാനപ്പെട്ടവരും ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കും. പലരുടെയും പൊങ്ങച്ചത്തിന്റെ കാരണം ഇതാണ്. അവർക്ക് തന്നെ അവരെക്കുറിച്ചൊരു മതിപ്പില്ല, അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളും സംസാരവും അവർ വലിയവരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനുള്ള ശ്രമമായിരിക്കും. എന്നാൽ തങ്ങളെക്കുറിച്ച് ശരിയായതും സത്യസന്ധവുമായ മതിപ്പുള്ളവർ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരിക്കൽ ഞാനൊരു യുവജന ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇക്കാര്യം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഒരാൾ വലിയ പേരൊന്നുമില്ലാത്ത ഒരു പ്രസിദ്ധീകരണത്തിൽ ചില ലേഖനങ്ങളും ഫീച്ചറും ഒക്കെ എഴുതും. അദ്ദേഹം ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിൽ കയറാൻ ശ്രമിച്ചു, പറ്റിയില്ല. അത് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്നാൽ അദ്ദേഹം പഠിച്ച സ്ഥാപനത്തെക്കുറിച്ചും അവിടെ പഠിപ്പിക്കാൻ വന്ന ചില പ്രസിദ്ധരായ ആളുകളെക്കുറിച്ചും അയാൾ എഴുതിയ ചില ലേഖനങ്ങളെക്കുറിച്ചുമെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം താൻ ജോലിക്ക് കയറാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സ്ഥാപനത്തിന്റെ കുറേ കുറ്റവും പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ ഗ്രൂപ്പിൽ പരസ്പരം പരിചയപ്പെടുവാനുള്ള സമയം വന്നു. ഓരോരുത്തരും അവരുടെ പേരെന്താണ്, അവരെന്ത് ചെയ്യുന്നു എന്ന് പറയണം. ഓരോരുത്തരും സ്വയം

പരിചയപ്പെടുത്തുകയാണ്. മുമ്പ് പറഞ്ഞയാൾ തന്റെ യോഗ്യതകൾ വർണ്ണിക്കുവാൻ വളരെയധികം സമയമെടുത്തു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ആളുകൾക്ക് അങ്ങോട്ട് ബോധ്യമായോ എന്ന് അങ്ങേർക്ക് തോന്നുന്നുമില്ല. മറ്റുള്ളവർ അവരെക്കുറിച്ച് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അയാൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറയാനും ഇയാൾക്കുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ വളരെ ശാന്തനായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഊഴം വന്നപ്പോൾ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ വല്ല ആഫീസിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. നമ്മുടെ ഈ പൊങ്ങച്ചക്കാരൻ റവന്യൂ വകുപ്പിന്റെ ചില കുറ്റങ്ങളും പറഞ്ഞു. ഇതൊക്കെ കേട്ട മറ്റേയാളുടെ മുഖത്ത് ഒരു ചെറിയ ചിരി മാത്രം. അല്പം കഴിഞ്ഞ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ആളുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്

0: വളരെ ശാന്തനായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഊഴം വന്നപ്പോൾ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ വല്ല ആഫീസിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. നമ്മുടെ ഈ പൊങ്ങച്ചക്കാരൻ റവന്യൂ വകുപ്പിന്റെ ചില കുറ്റങ്ങളും പറഞ്ഞു. ഇതൊക്കെ കേട്ട മറ്റേയാളുടെ മുഖത്ത് ഒരു ചെറിയ ചിരി മാത്രം. അല്പം കഴിഞ്ഞ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ആളുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയാണെന്ന് പറഞ്ഞ ആളിനോട് എവിടെയാ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു. വീണ്ടും ആളുകൾ കിഴിഞ്ഞു ചോദിച്ചപ്പോൾ മറുപടി കേട്ടവർ ഞെട്ടിപ്പോയി. ആ പാവം മനുഷ്യൻ എന്ന് കരുതിയ ആൾ ഒരു IAS ഓഫീസറായിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി, പക്ഷേ സബ് കളക്ടറായിട്ടായിരുന്നു ജോലി. ഒരു ഡിഗ്രി പാസ്സായി ഒരു മാസികയിൽ ജോലി ചെയ്യുന്ന ആൾ കുറ്റം പറഞ്ഞിരുന്നത് ഒരു IAS ഓഫീസറെ ആയിരുന്നു. കാരണം സ്വന്തം കഴിവുകളും കുറവുകളും മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നവർ, അത് സ്വഭാവമാക്കിയവർ അവരുടെ കുറവുകളും പരാജയങ്ങളും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. വേറൊരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവർ ഞാൻ നല്ലവനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പറയുന്നയാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയോ നേട്ടമുണ്ടാക്കുകയോ ചെയ്തിട്ടല്ല, മറിച്ച് വേറൊരാൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന തെറ്റായ കാര്യത്തെപ്പറ്റി പറഞ്ഞ് സ്വയം ഉയരാൻ ശ്രമിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ ഒരിക്കലും ആരെയും എവിടെയും എത്തിക്കില്ല. കാരണം മറ്റുള്ളവരെ കുറ്റം പറയുകയും താറടിച്ചു കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് അവർ ചെയ്തു എന്ന് അവകാശപ്പെടാൻ നേട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവരുടെ ശരി തെറ്റുകളെ ആശ്രയിച്ചുണ്ടാകുന്ന ഉയർച്ചകൾക്കും വിജയങ്ങൾക്കും അധികം നിലനിൽപ്പില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവമുണ്ടോ? അസൂയയിൽ നിന്നും അപകർഷതാബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണിത്. അത് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കില്ല, മറിച്ച് നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കാനേ സഹായിക്കൂ. നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവരുടെ പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം.
1: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി, 0988022159.
2: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

0: ചങ്ങാതി സ്പോൺസേഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി സ്പൈസ് സ്പോൺസേഡ് പരിപാടി.
1: Hi dear friends, this is Chetan, your RJ on Spice, the voice of hope. Welcome to this most important topic which would be interesting to all of us.

0: ധീരരായ പോരാളികൾക്കും സുന്ദരിമാരായ നർത്തകിമാർക്കും എല്ലിൻ പാടങ്ങൾക്കും കെട്ടുകാഴ്ചകളോടുകൂടിയ ഭഗവതി ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു ഓടനാട്. ആയിരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ പിൻഗാമികളാണ് ഓടനാട് ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറയും. വേണാട്ടടികളും ഓണാട്ടടികളും ബന്ധുക്കളായിരുന്നുവെന്ന് വീരരാഘവ പട്ടയവും സൂചിപ്പിക്കുന്നു. മലനാട്ട് കണ്ടിയൂർ വേൽക്കുല സുന്ദരൻ എന്നൊരു വീരയോദ്ധാവിനെ പറ്റി തിരുനാമനല്ലൂരിലെ ചോഴശാസനം പറയുന്നുണ്ട്. ഓടനാടിന്റെ സ്ഥാപകൻ 9-ാം നൂറ്റാണ്ടിലെ ഈ വേൽക്കുല സുന്ദരനാണെന്ന് വരാം. ചോഴാക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ പിൽക്കാലത്ത് പാണ്ഡ്യരെ തുണച്ചവരിൽ ഓടനാട്ടിൽ നിന്നും ധീര പോരാളികളും ഉണ്ടായിരുന്നു. അച്ചൻകോവിലാറിന്റെ തീരത്താണ് കണ്ടിയൂർ ഗ്രാമം. ശിവക്ഷേത്രമാണ് ഗ്രാമത്തിന്റെ കേന്ദ്രം. സഹ്യപർവ്വതത്തിൽ നിന്നാരംഭിച്ച് ഹരിപ്പാടിനടുത്തുള്ള വീയപുരത്ത് വച്ച് പലതായി പിരിയുന്ന അച്ചൻകോവിലാറിന് ആ പേര് കിട്ടാൻ കാരണം സഹ്യപർവ്വത സാനുവിനുള്ള അച്ചൻകോവിൽ എന്ന പ്രാചീന ശാസ്താക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന ശൈവഭക്തി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ് കണ്ടിയൂർ ക്ഷേത്രം. കാളകൂടം കഴിച്ച തിരുനീലകണ്ഠ സങ്കല്പത്തിലായിരുന്നു പണ്ടത്തെ ശിവലിംഗ പ്രതിഷ്ഠ. നീലകണ്ഠന്റെ ഊര് അങ്ങനെ കണ്ടിയൂരായി. ഇന്നു കാണുന്ന ഗംഭീരമായ ക്ഷേത്രം ദേവദാസിയായിരുന്ന ഉണ്ണിക്കളത്തിരത്തിന്റെ പ്രേരണയാൽ വേണാട്ടടികളായ വീരകേരളവർമ്മയുടെ നിർദ്ദേശാനുസരണം ഓണാട്ടടികളായ ഇരാമൻ കോദവർമ്മൻ കൊല്ലവർഷം 393-ാം ആണ്ട് മേടം 8 പൂർത്തിയാക്കിയതാണ്. കൊല്ലവർഷം തുടങ്ങുന്നതിനു മുൻപ് പൂർത്തിയായതാണ് ആദ്യത്തെ കണ്ടിയൂർ അമ്പലം. സാക്ഷാൽ ചേരമാൻ പെരുമാളാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നിലെന്ന് സ്ഥലപുരാണവും പറയും. തഞ്ചാവൂരിലെ തിരുകണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ സ്മരണകളാണെന്ന് വരാം അച്ചൻകോവിലാറിന്റെ തീരത്തും ഒരു കണ്ടിയൂർ ക്ഷേത്രം ഉണ്ടാകാൻ കാരണം. കണ്ടിയൂരിലെ മഹാദേവ പ്രതിഷ്ഠയുടെ 123-ാം തളിയാണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ലിഖിതവും കണ്ടിയൂർ അമ്പലത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സ്വസ്തി ശ്രീ തിരുകണ്ടിയൂർ മാദേവർക്ക് എന്ന് തുടങ്ങുന്ന പ്രസ്തുത ലിഖിതം കണ്ടിയൂർ ക്ഷേത്രത്തിന് ലഭിച്ച വസ്തുവകകളുടെ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയാടി ചരിതവും ശിവവിലാസവും 17-ാം നൂറ്റാണ്ടിലെ ഹര്യക്ഷമാസ സമരോത്സവവും കണ്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റിയും ഗതകാല സാംസ്കാരിക സവിശേഷതകളെപ്പറ്റിയും പ്രശംസിക്കുന്നു. ശ്രീപർവ്വതം അങ്ങാടിയെപ്പറ്റിയാണ് ശിവവിലാസകാരന് പ്രകീർത്തിക്കാനുണ്ടായിരുന്നത്. ഇടനാട് നാരായണൻ ചന്ദ്രശേഖരനെ പോലെയുള്ള ഭൂ ഉടമകൾ ബ്രാഹ്മണ ഭോജനത്തിനു വേണ്ടി ദാനം ചെയ്ത വിസ്തൃത ഭൂമിയെപ്പറ്റി ക്ഷേത്രരേഖകൾ വിശദീകരിക്കുന്നുണ്ട്. കുന്നം, മന്തി, മരങ്ങാട്, മുഞ്ഞനാട്, പുല്ലേലി, മണപ്പള്ളി എന്നിങ്ങനെ 6 പ്രഭു കുടുംബങ്ങൾക്കായിരുന്നു ക്ഷേത്രഭൂമിയിൽ കാരാളർ എന്ന നിലയിൽ കൃഷി നടത്താനുള്ള അവകാശം. മാവേലി, ആയിക്കാട്, പത്തായത്തുങ്കൽ, പനക്കൽ, പള്ളിയിൽ, അമ്പലാത്ത്, കൈനിക്കര എന്നീ ബ്രാഹ്മണർക്കായിരുന്നു ക്ഷേത്രഭരണ ചുമതല. അമ്പലാത്ത് കുടുംബം ആദ്യം നിന്നപ്പോൾ അവരുടെ സ്ഥാനം ചെങ്ങന്നൂർ കോളഭാഗം ഇല്ലത്തിന് ലഭിച്ചു. ഊരാള സമിതിയിലെ മാവേലി ഇല്ലക്കാരുടെ സ്ഥലമെന്ന നിലയിലാണ് മാവേലിക്കരയ്ക്ക് ആ പേര് വന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മാവേലിക്കരയ്ക്ക് മഹാബലിയുമായി ബന്ധമൊന്നുമില്ല. മാടത്തിൻകൂർ, ഷായിക്കൂർ എന്നിങ്ങനെ ഒരേ കുടുംബത്തിലെ 2 ശാഖക്കാർക്കായിരുന്നു കണ്ടിയൂരമ്പലത്തിന്റെ മേൽക്കോയ്മ. കേണൽ മൺറോയുടെ കാലത്ത് ക്ഷേത്രം തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. ക്ഷേത്രഭരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. വെട്ടുകല്ലുകളിൽ നിർമ്മിച്ചതും മധ്യഭാഗം അർദ്ധവൃത്താകൃതിയിലുള്ളതുമായ മതിലാണ് കണ്ടിയൂർ ക്ഷേത്രത്തിന്. ഏറ്റവും കൂടുതൽ ഉപപ്രതിഷ്ഠകളുള്ള കേരളീയ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ടിയൂർ.
1: 2. രചന ഡോക്ടർ M.G. ശശിഭൂഷൺ. ആഖ്യാനം അർച്ചന ചന്ദ്രൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ആകാശവാണി.
4: ഖുർആൻ പാരായണം ചെയ്യുന്നത് ആലപ്പുഴ എസ് സുബൈർ മുസ്ലിയാർ.
5: പരിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹിജ്റാത്ത് ഇവിടെ പാരായണം ചെയ്യപ്പെടുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ സവിധ

ത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പരസ്പരം പരിഹസിക്കരുത്, കുത്തുവാക്ക് പറയരുത്, പരിഹാസ പേരുകൾ വിളിച്ച് അപമാനിക്കരുത്, പരദൂഷണം പറയരുത്, മറ്റൊരാളെക്കുറിച്ച് തെറ്റായ ഭാവന പോലും പാടില്ല. ഇങ്ങനെ നല്ല സംസ്കാരം ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى

0: صدق الله، صدق الله مولانا العظيم.
1: ഖുർആൻ ഇതുവരെ പാരായണം ചെയ്തത് ആലപ്പുഴ എസ് സുബൈർ മുസലിയാർ.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്.

അവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു. 8 മണിക്ക് സാഹിത്യവേദി. ഹരിപ്പാട് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ, മീര ബാലു അവതരിപ്പിക്കുന്ന കഥ, മുഹമ്മദ് കൊച്ചാലുമൂട് അവതരിപ്പിക്കുന്ന കവിതകൾ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, എസ് ഷൂജമോൻ നടത്തുന്ന പ്രഭാഷണം, 9:30 ഇംഗ്ലീഷ് പരിപാടി, മദേഴ്സ് ഡേ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എ ലൈഫ് ടൈം, ഷീബ പി സംസാരിക്കുന്നു, 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ പൊതിച്ചോറ്, 10 മണിക്ക് സംഗീത സാധകം, പഠിപ്പിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി, പഠിച്ചത് സ്നേഹ സൈമൺ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷ മലരി, NN കക്കാടിന്റെ സഫലം ഈ യാത്ര എന്ന കവിത ആലാപനം R വിമലസേനൻ നായർ. 6:15 ഉദയഗീതം, MS സുബ്ബലക്ഷ്മി പാടിയത്. 6:30 പ്രഭാതബേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 12. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9 മണിക്ക് കാത്തതും കാതോർത്തതും, കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. നോവലിസ്റ്റ് UK കുമാരൻ പങ്കെടുക്കുന്നു. 10 മണിക്ക് നേർവഴി, 10:15 തമിഴ് ചൊൽമാലി, 11 മണിക്ക് ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, മലയാള കവികളുടെ രചനകൾ ഭാഗം 2. 11:30 റേഡിയോ സ്മരണകൾ, വിമൽ കുമാർ രാമങ്കരി പങ്കെടുക്കുന്നു. 11:40 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:15 തുടർ നാടകം, ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 15. നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് കൂട്ടുകാരി, അമ്മയ്ക്കായി, മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് വെള്ളി വെളിച്ചം, 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളം, ആലിയാട് B രമണൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, P ജയചന്ദ്രൻ പാടിയത്, 6 മണിക്ക് ചലച്ചിത്ര ഗാനം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ, ഡോക്ടർ G സുജയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മോഡേൺ ടോക്കിംഗ് ഇംഗ്ലീഷ് ബാൻഡ്, 8 മണിക്ക് നാടകം ഔറംഗസീബ്, രചന S ശോഭ, സംവിധാനം S രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി, ശബ്ദം നൽകിയവർ KC ബാബു, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ചന്ദ്രിക വിജയൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ K രാജീവുമായി അഭിമുഖം, അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇനി വരുന്ന 5 ദിവസങ്ങളിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബനാറസ് എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും സുദീപ് കുമാറും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, M ജയചന്ദ്രന്റെ സംഗീതം.

0: ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്, 7,90,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്, ഇവിടെ 4,98,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതമനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി പി എ തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു. സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് കെ സദാശിവൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി സി ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്യന്തിരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച 6 ഓട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് ജി സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി ജെ സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പേ അരയ്ക്കു താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി 16 ഏപ്രിൽ ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി സി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഐ ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി കെ അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ എം സി റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻമീട്ടിൽ പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ കെ എസ് ആർ ടി സി ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്റർ ആയി മാറും. ആകെ തൂണുകളുടെ എണ്ണം 354 നിന്നും 366 ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം അനന്തഭദ്രം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡെലിറിലെ
2: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വരിഷ്ഠ ഭാജപാ നേതാ സുവേന്ദു അധികാരി ഭാജപാ വിധായക ദലസ്യ നേതാ നിർവാചിത. സഹ പശ്ചിമബംഗ പ്രദേശസ്യ പ്രഥമ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രി ഭവിതും സജ്ജ അസ്തി. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സോമനാഥ മന്ദിരം ഭാരതസ്യ ദൃഢതായാഃ ഏകതായാഃ സഭ്യത

0: സ്വീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിന്

0: കക്ഷിയോഗം. സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവ്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും സിബിഐ സ്ഥിരീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തീരുമാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ്. നവീൻ, ഉടുപ്പി എസ്. ശ്രീജിത്ത്, ചേർത്തല ജി. കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച്. കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന്

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328, നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKക്ക് പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു BS. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസമുട്ടലിനും നെഞ്ചുമുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്.

ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും AC മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൌരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിൽ തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ആസ്മകൾക്ക് കാലാവസ്ഥാ അനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും. ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണ്ണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു.

ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്നത് ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്ക വിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസംമുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസംമുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസന പേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ

0: നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസംമുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൌഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്, വെറും വിശ്വാസം മാത്രം. ജീവിതത്തിന് നിറം പകരുന്ന അനുഭവങ്ങൾ മാറ്റിവെക്കാനുള്ളതല്ല. ഈ ഒരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഇന്നത്തെ ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ഇന്ന് നമുക്കൊരു പഴമൊഴി കേട്ടാലോ. കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ അവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് സൂചന നൽകുന്ന ചൊല്ലാണിത്. പ്രത്യേകിച്ച് തെങ്ങ്, കവുങ്ങ്, പ്ലാവ് എന്നിവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് ഈ ചൊല്ലിലൂടെ വ്യക്തമാണ്. തെങ്ങ് നടുമ്പോൾ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത വിധത്തിൽ അകലം നൽകി വേണം നടേണ്ടത്. കൊട്ടൻ എന്നാൽ അണ്ണാൻ അഥവാ അണ്ണാറക്കണ്ണൻ എന്നാണ്. ഒരു തെങ്ങിന്റെ ഓലത്തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓലത്തുഞ്ചത്തേക്ക് നന്നായി കുതിച്ചു ചാടിയാൽ മാത്രമേ അണ്ണാന് എത്താൻ കഴിയാവൂ. അതായത് അണ്ണാന് പോലും

0: നല്ലതുപോലെ ചാടിയാൽ മാത്രം എത്താവുന്നത്ര അകലത്തിൽ ഓലകൾ നിൽക്കത്തക്ക വിധം കൃത്യമായ അകലം കൊടുത്തു വേണം തെങ്ങ് നടേണ്ടതെന്ന് സാരം. ഇനി കവുങ്ങിന്റെ കാര്യമെടുത്താലോ? ഒരു കവുങ്ങിന്റെ ഓലയുടെ അഥവാ പട്ടയുടെ തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന കവുങ്ങിന്റെ ഓലത്തുമ്പിലേക്ക് ഇഴഞ്ഞു കയറുവാൻ ഉറുമ്പിന് കഴിയണമെന്നാണ് ചൊല്ല്. ഉറുമ്പ് മാത്രമല്ല, അടയ്ക്ക് പറിക്കുവാൻ കയറ്റക്കാർ കമുകിൽ കയറുമ്പോൾ ഒരു കമുകിൽ നിന്നും അടയ്ക്കാക്കുലകൾ പറിച്ച ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന കമുകിന്റെ ഓല പിടിച്ചടുപ്പിച്ച് അതിലേക്ക് ചാടിക്കയറുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ കമുക് നടുമ്പോൾ അടുപ്പിച്ച് തന്നെ നടണം. അടുത്തതായി പ്ലാവിന്റെ കാര്യമാണ്. ഒരു പ്ലാവിന്റെ കൊമ്പിൽ നിന്നും അടുത്ത് നിൽക്കുന്ന പ്ലാവിന്റെ കൊമ്പിലേക്ക് കുരങ്ങുകൾക്ക് പോലും നല്ല ആയത്തിൽ ചാടിയാൽ മാത്രമേ ചെന്നെത്തുവാൻ കഴിയാവൂ. അതായത് പ്ലാവ് നടുമ്പോൾ വേണ്ടത്ര അകലം നൽകി നടുവാൻ ശ്രദ്ധിക്കണം. വീട്ടുവളപ്പിലെ പ്രധാന വൃക്ഷങ്ങളായ തെങ്ങും കവുങ്ങും പ്ലാവും നടുമ്പോൾ നൽകേണ്ടതായ അകലം എത്രയായിരിക്കണമെന്ന് അണ്ണാറക്കണ്ണന്റെയും ഉറുമ്പിന്റെയും കുരങ്ങിന്റെയും സഞ്ചാരഗതിയും അതിലെ വേഗതയുടെ വ്യത്യസ്തതയും അനുസരിച്ച് നമ്മുടെ പഴമക്കാരായ കർഷകർ തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പഴമൊഴിയിലൂടെ. വിളകൾക്ക് ലഭ്യമാകേണ്ട സൂര്യപ്രകാശത്തിന്റെ അളവ്, വളർച്ചയുടെയും ഇലപ്പടർപ്പിന്റെയും വ്യത്യസ്തതകൾ, നൈസർഗികമായ വളർച്ചാ രീതി എന്നീ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഓരോ വിളയുടെയും കൃത്യമായ നടീൽ അകലം ഗവേഷണ പഠനങ്ങളിലൂടെ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നതും ഏതാണ്ട് ഈ ചൊല്ലിനോട് യോജിക്കത്തക്ക വിധത്തിലാണ്. അതുകൊണ്ടാണ് കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പ്ലാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ ഹക്കീം, ഈ സംരക്ഷിത കൃഷി എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലെ കൃഷി രീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
2: വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായി ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പം പുറമേയുള്ള കാലാവസ്ഥ എന്തു തന്നെ ആയാലും അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, ഒരു മൈക്രോ ക്ലൈമറ്റ്, നമ്മളതിന് ഇംഗ്ലീഷിൽ പറയാം ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ മൈക്രോ ക്ലൈമറ്റ് ഫേവറബിൾ ഫോർ ദ ക്രോപ്പ്. അപ്പൊ നമ്മൾ പൊതുവെയുള്ള കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൂക്ഷ്മ കാലാവസ്ഥ അല്ലെങ്കിൽ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും ആ ചെടി അതിന് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് വേണ്ട ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ഒരു ചട്ടക്കൂടിനകത്ത്. അപ്പൊ ഇതൊരു പുതിയ സംരംഭം ഒന്നുമല്ല. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യ കാലത്ത് തന്നെ ലോകത്ത് സംരക്ഷിത കൃഷി നിലനിന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മളതിനെ ഹരിതഗൃഹ കൃഷി എന്നാണ് പൊതുവെ പറയുന്ന ഒരു ഒരു ടേം. നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതഗൃഹ പ്രഭാവം, സൂര്യൻ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നു, അത് പ്രതിഫലിക്കുന്നു, തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശ രശ്മികളാവുന്നു, അവ തിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തൽഫലമായിട്ട് ഭൂമിയിൽ വെളിച്ചവും ചൂടും നിൽക്കുന്നു. അപ്പൊ നമുക്ക് ജീവന നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ട് ഒരു പ്രതിഭാസമാണ് ഭൂമിയിൽ ഹരിതഗൃഹ പ്രഭാവം. ഒരു പക്ഷേ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ചൂടും വെളിച്ചവും ഇല്ലാതെ ഭൂമി ഒരു തണുത്ത ഇരുണ്ട ഗോളമായിട്ട് മാറിയനെ. അപ്പൊ നമുക്ക് ചൂട് വേണം, വെളിച്ചം വേണം, അത് തങ്ങി നിർത്തുന്നത്. അപ്പൊ ഇത് ഭൂമിയിൽ നടക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങളുടെ സാന്നിധ്യം മൂലമാണ്. ഈ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന് സൂര്യൻ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശ രശ്മികളെ 100% അകത്തേക്ക് കടത്തിവിടാൻ കഴിയുന്ന സുതാര്യമായ മേൽക്കൂരയുള്ള ഏതൊരു ചട്ടക്കൂടിനും ഹരിതഗൃഹ പ്രഭാവം നമുക്ക് തരാൻ കഴിയും. അതാണ് സംരക്ഷിത കൃഷിയുടെ അടിസ്ഥാന തത്വം.
1: അപ്പൊ സാർ, ഞാൻ ചോദിച്ചത് ഏതൊക്കെ രീതിയിലെ കൃഷിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കേൾക്കാറുണ്ട് ഗ്രീൻ ഹൗസസ്, പോളി ഹൗസസ്, ഇങ്ങനത്തെ ഡിഫറെന്റ് ടേംസ് നമ്മൾ കേൾക്കാറുണ്ട്.
2: അപ്പൊ ഈ ഹരിതഗൃഹം എന്ന് പറഞ്ഞത് ഒരു പൊതുവായുള്ള പദമാണ്. നമ്മൾ ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പം മനസ്സിലാക്കുന്ന ഇത് പറയുന്നത് പ്രഭാത ഭക്ഷണം, അതൊരു പൊതുവായുള്ള പദമാണ്. അപ്പൊ ഈ പ്രഭാത ഭക്ഷണത്തിൽ പെടുന്നതാണ്, നമ്മളിപ്പം ഇഡലി കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പുട്ട് കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദോശ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു കോമൺ പദത്തിന് കീഴെ വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഹരിതഗൃഹം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു പദമാണ്. ഹരിതഗൃഹങ്ങളെ ആദ്യകാലത്ത് നമ്മൾ ഗ്രീൻ ഹൗസിൽ നിർമ്മിച്ചത് ഗ്ലാസ് ഉപയോഗിച്ചാണ്. ഈ ഗ്ലാസ് ഹരിതഗൃഹങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ഗ്ലാസിന് ഭാരം കൂടുതലാണ്, ഗ്ലാസിന് വില കൂടുതലാണ്, ഗ്ലാസ് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്, ഗ്ലാസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനെ നമ്മൾ ഗ്ലാസ് ഹൗസ് എന്ന് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ട് നമ്മൾ ഹരിതഗൃഹങ്ങൾ ഉണ്ടാക്കി, റിജിഡ് പാനൽസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ഹരിതഗൃഹങ്ങളെ

0: റിജിഡ് പാനൽ ഗ്രീൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. നമ്മളിപ്പോൾ പോളികാർബണേറ്റ് പോലുള്ള ഷീറ്റുകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി, ഭാരം കുറഞ്ഞു, പൊട്ടിപ്പോകാനുള്ള ചാൻസും കുറഞ്ഞു, പക്ഷേ വിലയും കുറച്ചു കുറഞ്ഞു. പക്ഷേ അതിനകത്തും വീണ്ടും അത് റിജിഡ് ആയ ദൃഢമായ ബോർഡുകളായതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് നമുക്ക് വളച്ചൊടിച്ച് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സമീപകാലത്ത് മൃദുലവും സുതാര്യവുമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് ഹരിതഗൃഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മഴമറകൾ പോലും ഹരിതഗൃഹങ്ങളാണ്. അപ്പം ഹരിതഗൃഹം എന്ന് പറഞ്ഞൊരു പൊതുവായ പദത്തിന് കീഴിൽ വരുന്നാൽ വിഭാഗങ്ങളാണ് ഗ്ലാസ് ഹൗസുകൾ, ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ടുള്ള ഹരിതഗൃഹങ്ങൾ, പോളി ഹൗസുകൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ളത്, മഴമറകൾ, ഇതെല്ലാം തന്നെ ഹരിതഗൃഹങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്.
1: അപ്പൊ സാർ, നമ്മുടെ ഇവിടെ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളി ഹൗസ് അല്ലെങ്കിൽ സാർ പറഞ്ഞ മാതിരി റെയിൻ ഷെൽട്ടേഴ്സ്, മഴമറകളൊക്കെയാണ്. ഈ സംരക്ഷിത കൃഷിയുടെ തൽസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ്?
0: പോളി ഹൗസുകൾ നമ്മൾ 2013-14 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പോളി ഹൗസുകൾ വലിയ പ്രചാരത്തിൽ വന്നത്. കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ അവലംബിച്ചിട്ടുള്ള പോളി ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകളുണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ഹരിതഗൃഹങ്ങൾ നിർമ്മിച്ചു കഴിയുമ്പം അതിനകത്ത് നമുക്ക് വെളിച്ചവും ചൂടും നമുക്ക് കിട്ടുന്നു. ഒരു ചട്ടക്കൂടിനകത്ത് വെളിച്ചവും ചൂടും മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കൃഷിക്ക് അനുയോജ്യമല്ല. നമുക്ക് ആവശ്യമുള്ള വായു സഞ്ചാരം, ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെന്റിലേഷനും നമുക്ക് അതിനകത്ത് സംജാതമാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെന്റിലേഷൻ നമ്മൾ സംജാതമാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വായു സഞ്ചാര മാർഗം ഉറപ്പു വരുത്തണം. അപ്പൊ നമ്മൾ പ്രകൃതിദത്ത സഞ്ചാരത്തിലുള്ളത് പോലെയല്ല, നമ്മൾ ബാഹ്യ ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് വായു സഞ്ചാരം ക്രമപ്പെടുത്തുന്നത്. അപ്പൊ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഹരിതഗൃഹത്തെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് വെന്റിലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ കൃത്രിമ വായു സഞ്ചാര മാർഗം എന്നാണ്. അത് സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കൂറ്റൻ ഗ്ലാസ് ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ, എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ വീടുകളിൽ പോലും എ സി വെക്കാൻ മടിക്കുന്ന മലയാളികൾ ഒരിക്കലും എ സി വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും ഒക്കെ എല്ലാ വികസിത രാജ്യങ്ങളിലും അവർ ഇത്തരം ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം വെച്ച് അതിനകത്ത് ഓട്ടോമാറ്റഡ് സിസ്റ്റം ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള സംവിധാനം ഒന്നും നമുക്ക് ഒരു വികസന രാജ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അവർ ഉപയോഗിക്കുന്നത് ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഗ്രീൻ ഹൗസിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കൂറ്റൻ എക്സോസ്റ്റ് ഫാൻ വെക്കുന്നു, ബാക്കിൽ ഒരു വായു കടന്നു വരുന്ന ഒരു പാഡ് വെക്കുന്നു. ഈ പാഡിലോട്ട് എപ്പോഴും നമ്മൾ വെള്ളം ഇറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും വെള്ളത്തിന്റെ സാന്നിധ്യം, ഈർപ്പ സാന്നിധ്യമുള്ള ഒരു പാഡാണ്. അപ്പൊ അടച്ചുകൂടിയ ചട്ടക്കൂടിനകത്ത് ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള വായുവിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പൊ ഒരു ശൂന്യത വരുമ്പോൾ പുറകിലുള്ള പാഡിലൂടെ ഈ വായു അകത്തേക്ക് കടന്നു വരുന്നു. അപ്പൊ അകത്തേക്ക് കടന്നു വരുന്നത് തണുത്ത നനുത്ത കാറ്റാണ് അകത്തേക്ക് വരിക. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ആർദ്രതയും ഊഷ്മാവും. പക്ഷെ ഈ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം കേരളത്തിന് മാത്രം ഇന്ത്യയിൽ അനുയോജ്യമല്ല. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു കാലാവസ്ഥയാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശം. നമുക്കിവിടെ ആർദ്രതയും കൂടുതലാണ്, എന്നാൽ നമ്മൾ ഉഷ്ണമേഖലയുമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടിയ മഴ, കൂടിയ ഊഷ്മാവ്, കൂടിയ ആപേക്ഷിക ആർദ്രത. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപേക്ഷിക ആർദ്രത എപ്പോഴും നമുക്ക് 80-90 ചില സമയത്ത് 100 വരുന്നതാണ്. അപ്പൊ നമ്മൾ വീടുകളിൽ എയർ കൂളർ വെച്ച് കിടന്നാൽ നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരും? നമ്മളൊരു എയർ കൂളർ വെച്ച്, കേരളത്തിൽ ആരും എയർ കൂളർ വെച്ച് കിടക്കാറില്ല, നമ്മൾ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാനാണ്. പക്ഷെ നമ്മൾ മറ്റു തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉഷ്ണകാലത്ത് എയർ കൂളറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ എയർ കൂളറുകളും ഇതേ പ്രവർത്തന തത്വമാണ്. എയറിന് കൂടെ തന്നെ ചില ജല ബാഷ്പങ്ങൾ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ള എയർ കാറ്റിനോടൊപ്പം. ഇത്തരം ഒരു സംവിധാനമാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിനകത്ത്. അപ്പൊ നമ്മൾ ഓൾറെഡി ആപേക്ഷിക ആർദ്രത, നല്ല നിലവിൽ നല്ല ആർദ്രതയുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് സൂക്ഷ്മ കാലാവസ്ഥക്കകത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കുമിൾ രോഗബാധയൊക്കെ വന്ന് ചെടി മൊത്തം നശിക്കുമ്പോൾ. അപ്പൊ നമുക്ക് കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എയർ കണ്ടീഷൻ സിസ്റ്റം സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കൊന്നും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പരിസ്ഥിതി മൂലം, അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ടുള്ള ഒരു പരിമിതി മൂലം നമുക്ക് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റവും അനുയോജ്യമല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനുയോജ്യമായത് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസിന്റെ ഒരു താഴെ വരുന്നത് നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ ചെലവ് കുറഞ്ഞൊരു വേർഷനാണ് ഈ റെയിൻ ഷെൽട്ടർ. റെയിൻ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചിലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹം എന്നാണ് പറയുന്നത്. നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ സൈഡ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളി ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾക്കകത്ത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള വിളകൾ, സ്വയം പരാഗണം നടക്കുന്നത്, പറയുന്നത് പാത്തിനോ കാർപിക് എന്ന് പറഞ്ഞ വിളകളോ മാത്രമാണ് നമുക്ക് പറ്റുക. സ്വയം പരാഗണം നടക്കണം. പരാഗണം നടക്കാനുള്ള ആ പരാഗണത്തിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വല്ല കാപ്സിക്കം, പയർ അല്ലെങ്കിൽ സലാഡ് കുക്കുമ്പറൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കയ്പ, പടവലം, അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കുക്കർ ബിറ്റേസിയ ഫാമിലി ഉള്ള അതൊന്നും അത്

0: ഒക്കെ തന്നെയും നമുക്ക് പരമ്പരാഗതം വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഈ പോളി ഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ തനത് ക്രോപ്പുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിന് വേറെ ചില പരിമിതികളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് കേരളത്തിൽ ഒരുപാട് നമ്മുടെ പ്രത്യേകമായ സവിശേഷമായ കാലാവസ്ഥ കാരണം അതിനകത്തും ഈ രോഗകീടബാധയ്ക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു പരിഹാരം എന്നോണമാണ് കേരള കാർഷിക സർവകലാശാല ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം പുറത്തിറക്കിയതാണ് മഴമറകൾ. റെയിൻ ഷെൽട്ടർ ശരിക്കും പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല കീഴിലുള്ള തമിഴ്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിന്റെ ഒടുവിലാണ് നമുക്ക് ഈ റെയിൻ ഷെൽട്ടറുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംരക്ഷിത കൃഷി രീതി എന്ന രീതിയിലേക്ക് വരികയും അത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ വരികയും നമ്മൾ ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് മഴമറകളെയാണ്.
1: അപ്പൊ സാർ, ഈ മഴമറകൾ എന്ന് പറയുമ്പം ഈ സംരക്ഷിത കൃഷിയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പം ഇതിൽ നാല് സൈഡും എന്തായാലും നമ്മൾ മറയ്ക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് മാത്രം നമ്മൾ റെയിൻ അല്ലെങ്കിൽ മഴയെ നിർത്തുന്നതേ ഉള്ളോ, അതോ ഇതിന്റെ വേറെ സംവിധാനങ്ങളും ഇതിലുണ്ടോ?
0: അല്ല, മഴ നമ്മൾ മഴ നിർത്തുന്നില്ല. മഴ മറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വർഷക്കാലത്ത് നമുക്ക് ചില പരിമിതികളുണ്ട്. ചില ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യമാണ് ആവശ്യമുള്ളത് പച്ചക്കറികളാണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായ പച്ചക്കറി നമുക്ക് വർഷക്കാലത്ത് നമ്മുടെ തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ഫീൽഡിൽ നമുക്ക് മഴ ശക്തമായ മഴയിൽ നമുക്ക് പച്ചക്കറികൾ ഒന്നുമില്ല, അതിന്റെ പൂ കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കാ കൊഴിഞ്ഞു പോകും, ചെടി ഒടിഞ്ഞു പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമായിട്ട് വന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള, ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമുള്ള വർഷക്കാലത്ത് നമുക്ക് തുറന്ന കൃഷിയിടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സംരക്ഷിത കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക, അതാണ് ഏറ്റവും പ്രധാനമായത്. അപ്പൊ നമുക്ക് വർഷകാലത്ത് ആവശ്യമായതും തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ കഴിയാത്തതുമായ പച്ചക്കറികളെ നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമല്ലാത്ത വിള, അത് പക്ഷേ ഇവിടെ നമുക്ക് പ്രാധാന്യമില്ല. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് ഈ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനമാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വർഷക്കാലത്താണ്. അപ്പൊ ഈ വർഷക്കാലത്ത് 150 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ അല്ലെങ്കിൽ 5 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഈ സുസ്ഥിരമായിട്ട് ഈ പച്ചക്കറിയുടെ ഉൽപ്പാദനം ഉറപ്പു വരുത്തുക എന്നുള്ളതാണ്. മഴമറയുടെ സൈഡ് ഒരിക്കലും നമുക്കൊരു പ്രശ്നമല്ല, കാര്യം സൈഡ് തുറന്നതുകൊണ്ട് പരമ്പരാഗണം സുഗമമായിട്ട് നടക്കും. അപ്പൊ മഴമറയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 100% ഹരിതഗൃഹത്തിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ക്രോപ്പും ചെയ്യാം, 100% തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ പറ്റിയ ക്രോപ്പും ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മഴമറ എന്ന് പറഞ്ഞത് ഈ പോളി ഹൗസുകളുടെയും തുറന്ന കൃഷിയുടെയും ഒരു ഹൈബ്രിഡ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം.
1: സാർ, ഈ മഴമറകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ അതിന്റെ സൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടല്ലേ?
0: അപ്പൊ നമ്മൾ മഴമറ എന്നല്ല, ഏത് ഹരിതഗൃഹത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 100% സുതാര്യമായിട്ടുള്ള ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 200 കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ 5 സവിശേഷതകളാണ് പറയുന്നത്. 1 അൾട്രാ വയലറ്റ് സ്റ്റെബിലൈസേഷൻ, 2 IR ബ്ലോക്കിംഗ് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ്, 3 ഡിഫ്യൂസ്ഡ്, 4 ആന്റി ഡസ്റ്റ്, 5 ആന്റി ഡ്രിപ്പ്. പറഞ്ഞ 5 സവിശേഷതകളിൽ 4 സവിശേഷതകളും ഷീറ്റിന്റെ മുകളിലാണ്, 1 സവിശേഷതയാണ് ഷീറ്റിന്റെ അടിയിൽ വരുന്നത്. ഈ ഒരു ഷീറ്റാണ് ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇതിനെ 5-layer ഷീറ്റ് എന്നാ പറയാം. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. രാസ പ്രക്രിയകളിലൂടെ സാധാരണയായിട്ട് 200 കട്ടിയുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്ത് വിവിധ രാസ പ്രക്രിയകളിലൂടെ 5 സവിശേഷതകൾ അതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഓരോ സവിശേഷത കൂട്ടിച്ചേർക്കുമ്പോഴും 1 ലെയർ എന്നാണ് പറയുക. അങ്ങനെ 5-layer പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഈ ഒരു ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 1 UV സ്റ്റെബിലൈസേഷൻ. അപ്പൊ സൂര്യപ്രകാശത്തിൽ തന്നെ നമുക്കറിയാം ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്. അത്രയും നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് അൾട്രാ വയലറ്റ്, മുകളിലുള്ളതാണ് ഇൻഫ്രാറെഡ്. ഈ അൾട്രാ വയലറ്റ് തന്നെ 3 അൾട്രാ വയലറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് എ, അൾട്രാ വയലറ്റ് ബി, അൾട്രാ വയലറ്റ് സി. ഇതിൽ അൾട്രാ വയലറ്റ് എ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. അഥവാ ഒരു വിളക്ക് മണവും നിറവും ഗുണവും തരുന്നത് അൾട്രാ വയലറ്റ് എ ആണ്, നമ്മളെ വിസിബിൾ ലൈറ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന റേഞ്ച്. അപ്പൊ സൂര്യപ്രകാശം ഷീറ്റിൽ വീഴുന്ന സമയത്ത് അൾട്രാ വയലറ്റ് എ മാത്രം അകത്തേക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും അൾട്രാ വയലറ്റ് ബിയെയും സിയെയും നമ്മൾ പുറത്തേക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റെബിലൈസേഷനും. നമ്മളൊരു അരിപ്പയിൽ പൊടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസ് താഴേക്ക് വരും, അല്ലാത്തത് അവിടെ തടഞ്ഞു നിൽക്കും. ഈ ഒരു പ്രക്രിയയാണ് ഈ UV സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ നടക്കുന്നത്. അത് 1. രണ്ടാമത്തേത് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ് ആണ്. ഇൻഫ്രാറെഡ് നമുക്ക് വേണ്ടേ വേണ്ട, അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇൻഫ്രാറെഡ് നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുക. സെക്കൻഡ് പ്രോപ്പർട്ടി. 3 പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ വിഘടിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ വിഘടിച്ച പ്രകാശരശ്മികൾ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ലൈറ്റിന് ഒരു ഗുണമുണ്ട്. എന്ന് വെച്ചാൽ അതിന് ചൂടും കുറവായിരിക്കും, നിഴലുകളും ഉണ്ടാവില്ല. നമ്മളിപ്പോ പഴയ നമ്മളെ എഡിസൺ കണ്ടുപിടിച്ച ഇൻകാൻഡിസന്റ് ലൈറ്റിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നിഴലുണ്ടാവും, ചൂടുണ്ടാവും. ഫ്ലൂറസെന്റ് ട്യൂബ് ആകുമ്പോൾ ഒന്നും കൂടെ ചൂട് കുറയും, നിഴലുണ്ടാലും നിഴലുണ്ടാവും. CFL ആകുമ്പോൾ, പക്ഷെ നമ്മൾ LED ലൈറ്റിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിഫ്യൂസ്ഡ് ലൈറ്റ് ആണ്. അപ്പൊ ഈ നിഴലുകൾ ഇല്ലാത്തൊരവസ്ഥ ഈ ഹരിതഗൃഹത്തിനകത്ത് സംജാതമാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇലയുടെ നിഴല് മറ്റേ ഇലയിൽ പറ്റില്ല. അങ്ങനെ ഒരു ഇലയുടെ നിഴല് മറ്റേ

0: ഇലയിൽ പതിക്കാത്തതുകൊണ്ട് എല്ലാ ഇലകളും ഒരേപോലെ പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടുകയും അതിന്റെ വളർച്ചയും ഉൽപ്പാദനവും കൂടും. അപ്പൊ അതാണ് ഡിഫ്യൂഷന്റെ. നാലാമത്തത് ആന്റി ടെസ്റ്റ്, ഷീറ്റിന്റെ മുകളിൽ പൊടി പിടിക്കാൻ പാടില്ല, പൊടി പിടിച്ചാൽ സുതാര്യം നഷ്ടപ്പെടും, വെളിച്ചം വരില്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ആന്റി ഡ്രിപ്പ്. നമ്മൾ പകൽ സമയത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് ബാഷ്പീകരിച്ച് ഷീറ്റിന്റെ അടിയിൽ പോയിട്ട് പറ്റിപ്പിടിക്കും. അത് രാത്രി കാലങ്ങളിൽ ഖനീഭവം വെച്ചിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇറ്റി താഴേക്ക് വീഴും. ഇതിനെ ഡ്രിപ്പിംഗ്. അപ്പൊ ഈ പറഞ്ഞ അഞ്ചാമത്തെ സവിശേഷത ഷീറ്റിന്റെ അടിയിലും മറ്റു നാല് പ്രോപ്പർട്ടി ഷീറ്റിന് മുകളിലുമാണ് വേണ്ടത്. ഈ ഷീറ്റിന്റെ മുകളിൽ ദിസ് സൈഡ് അപ്പ് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന് ഉൾവശത്ത്. അപ്പൊ എല്ലാ ഷീറ്റുകൾക്കും എല്ലാ കമ്പനിയും വ്യക്തമായിട്ട് മാർക്കിംഗ് ഉണ്ട്. അഥവാ ഷീറ്റ് ഇടുന്ന ആളുകളുടെ ഒരു അശ്രദ്ധ മൂലം ഈ ഷീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഹരിതഗ്രഹം അല്ലാതായി മാറും. അപ്പൊ ഷീറ്റ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു സ്ക്വയർ മീറ്റർ ഷീറ്റിന്, സാധാരണ ഷീറ്റിന് നമുക്ക് ഏകദേശം 30 രൂപയാണുള്ളതെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷീറ്റിന് 90 രൂപ, 3 ഇരട്ടിയോളം വിലയുള്ള ഷീറ്റാണ് നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റ്. ഇം വർക്ക് നമ്മൾ ജി ഐ പൈപ്പാണ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. തുരുമ്പ് പിടിക്കാത്തൊരു ജി ഐ പൈപ്പിന്റെ സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 15 വർഷത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. പക്ഷെ ഇന്ന് മാർക്കറ്റിലെ ആളുകളെ പറ്റിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്, ഗാൽവനൈസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞ്. സാധാരണയായി തുരുമ്പ് പിടിക്കുന്ന എം എസ് പൈപ്പിന്റെ മുകളിൽ ഈ മറ്റേ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ട. നമുക്ക് ഒരു ഇമേഷൻ പ്രോസസ്സിലൂടെ തിളച്ചുമറിയുന്ന സിങ്കിനകത്തിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളാണ് നമുക്ക് വേണ്ടത്. അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല. അപ്പൊ ജി ഐ പൈപ്പിന്റെ ഫ്രെയിം വർക്കും ഈ യു വി സ്റ്റൈബിലൈസ്ഡ് ഡിഫ്യൂസ്ഡ് ഐ ആർ ബ്ലോക്ക്ഡ് ആന്റി ഡസ്റ്റ് ആന്റി ഡ്രിപ്പ് പ്രോപ്പർട്ടി ഉള്ള പോളിത്തീൻ ഷീറ്റ് 200 മൈക്രോൺ കട്ടികൾ, ഇതാണ് നമ്മൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട മഴമറക്ക് വേണ്ട സംഗതികൾ. പിന്നെ മഴമറയുടെ ഹൈറ്റ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത് 3 മീറ്റർ സെന്റർ ഹൈറ്റും 1.9 മീറ്റർ സൈഡ് ഹൈറ്റുമാണ്. അതായത് ഒരു ശരാശരി ഉയരമുള്ള ഒരു സ്ത്രീക്ക് പോലും അതിന് സൈഡിൽ നിന്നുകൊണ്ട് ഒരു മോപ്പ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിഡ്ജ് വരെ നമുക്ക് കൈ ഉയർത്തി ഉരച്ച് വാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കേരളത്തിലെ പോളി ഹൗസുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒറ്റ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും വെയിൽ അടിച്ചുകഴിയുമ്പോൾ മുഴുവൻ അതിനകത്ത് ഫംഗസ് പിടിച്ച് പച്ച കളറാവും. അപ്പൊ ഇതിനെ കഴുകി കളയ വളരെ പ്രയാസമാണ്. അപ്പൊ ഈ മഴമറയാണെങ്കിൽ നമുക്ക് അതിന്റെ നമ്മളിപ്പോ കേരളത്തിന് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു മഴമറയുടെ സൈസ് എന്ന് പറയുന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. ഒരു ശരാശരി കുടുംബത്തിന് നമുക്ക് സംരക്ഷിത കൃഷി വഴി എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു മഴമറയുടെ സൈസ് നമ്മുടെ 2.5 സെന്റ് 100 സ്ക്വയർ മീറ്റർ ആണ്. 20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും, സെന്റർ ഹൈറ്റ് 3 മീറ്റർ, സൈഡ് ഹൈറ്റ് 1.9 മീറ്റർ. അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വീതി കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് 7 മീറ്റർ ആണ്. 7 മീറ്റർ വീതിയുള്ള ഈ യു വി ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മീറ്ററും ഈ കർവേച്ചറുമുള്ള സ്ട്രക്ചറിന്റെ മുകളിൽ കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ 21 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു 147 സ്ക്വയർ മീറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ മീറ്ററിന്റെ മഴമറ കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ.
1: ഡോക്ടർ ഹക്കീം, ഈ ഒരു സ്ട്രക്ചറിന്റെ സ്പെസിഫിക്കേഷൻ സാർ പറഞ്ഞ്, ഇതിന്റെ ഒരു മോഡൽ ആർക്കെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ ഉള്ള സാങ്കേതിക നോളജ് വേണമെങ്കിൽ തവന്നൂരിലെ താങ്കളുടെ കോളേജിനെ അല്ലെങ്കിൽ താങ്കളുടെ അല്ലെങ്കിൽ കെ യുവിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം?
0: എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഞാൻ അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് സാധാരണയായിട്ട് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കാരന് ചെയ്യാം. അതായത് 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു സ്ട്രക്ചർ, അതിന്റെ സെന്റർ ആയിട്ട് 3 മീറ്റർ, സൈഡ് ആയിട്ട് ജി ഐ പൈപ്പ് ആയിരിക്കണം. അത് രണ്ട് രീതിയിലൊക്കെ എ ഫ്രെയിം വേണമെങ്കിൽ ആക്കാം, റാ പോലെ ആക്കാം. ക്യൂൻസെറ്റ് എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്, കേബിളുണ്ട്, രണ്ടും ഒരേപോലെ അനുയോജ്യമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുക റാ പോലെയാണ്. പക്ഷെ അത് ബെൻഡിങ് കറക്റ്റ് ആയിരിക്കണം. ബെൻഡ് അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് തൂങ്ങി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5 വർഷം കൂടുമ്പോൾ ഈ ഷീറ്റ് മാറ്റുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അതിന്റെ ലൈഫും അതിന്റെ എഫിഷ്യൻസി ഒക്കെ കുറയും. ഞങ്ങളിപ്പം തവനൂരിൽ തന്നെ നമ്മളൊരു മഴമറ ഉണ്ടാക്കി 20 വർഷമായിട്ടും സ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും അതിന്റെ ഷീറ്റ് മാറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് നമ്മൾ അത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ടെറസിന്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓപ്പൺ ടെറസിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ തുണി ഉണക്കാൻ വേണ്ടി ഇടുന്ന ആ ഓപ്പൺ ഏരിയയിൽ നമുക്ക് മഴമറയായിട്ട് അവിടെ കൃഷിക്കും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ, പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള എല്ലാ തരം വിളകളെയും ചെയ്യാൻ കഴിയുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയാണ് മഴമറകൾ.
1: ഡോക്ടർ ഹക്കീം, താങ്കൾ പരിപാടിയിലേക്ക് ഇത്രയും സമയം തന്ന് ഈ മഴമറ സംരക്ഷിത കൃഷിയുടെ ഈ രീതി നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർഷകർക്ക് പറഞ്ഞതെന്ന് വളരെ നന്ദി.
0: നന്ദി നന്ദി.
2: സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ ഫോൺ നമ്പർ പറയാം. 9446279626. ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥ

0: നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങ് നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിനു മുൻപേ മുന്നൊരുക്കമായി തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുന്നത് മണ്ടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലച്ചിയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോണ്ടാഫ് 3 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളുകളിൽ രാസകീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ 0.3 ഗ്രാം ഫിപ്രോനിൽ 200 ഗ്രാം മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്ത് 2 മുതൽ 3 മടലിൻ കവിൾ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിയിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഉഴവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2 ഉഴവ് നടത്തുക. ഇനി നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാടത്ത് പച്ചില വളച്ചെടികൾ ഉണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതുമറിക്കുക. 2 തവണ തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവ വസ്തുക്കൾ അഴുകുന്നതിന് 2 വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുത് നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചുനടുകയും ചെയ്യാവുന്നതാണ്. ഇനി കുരുമുളക് കൃഷിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാലവർഷ മഴയ്ക്ക് മുൻപായി കുരുമുളകിനായുള്ള താങ്ങുമരങ്ങൾ നടാവുന്നതാണ്. മുരിക്ക്, കിളിഞ്ഞിൽ, പെരുമരം, സുബാബുൾ തുടങ്ങിയവയാണ് കുരുമുളക് വളർത്തുന്നതിന് അനുയോജ്യമായ താങ്ങുമരങ്ങൾ. കാലവർഷത്തിന്റെ മുന്നൊരുക്കമായി കുരുമുളകിന്റെ വള്ളികളിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക. ഇത് കുരുമുളകിലെ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കുരുമുളക് കൊടി 1 500 ഗ്രാം കുമ്മായം ഇട്ടുകൊടുക്കുകയും ചെയ്യുക. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 1 കിലോ 1 തടത്തിൽ എന്ന തോതിൽ ഇട്ടുകൊടുക്കുന്നതും രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്.
2: ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ. ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സംഗ്രഹങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു.
3: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ,
3: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ കാർഷിക സർവകലാശാലയിലൂടെ സംരംഭമാക്കാം. പിഎം ആർകെവിവൈ പദ്ധതിയിലൂടെ കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾക്ക് സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് സേവനങ്ങൾ നൽകുന്നത്. പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നിലവിൽ സംരംഭം തുടങ്ങിയവർക്കും പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളവരും വിദ്യാർത്ഥികളും അവരുടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കും സംരംഭം തുടങ്ങിയവർ നിലവിലുള്ള പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിലേക്കുമാണ് അപേക്ഷിക്കേണ്ടത്. കെഎയു റെയ്സ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ ഗ്രാന്റും ലഭിക്കും. പുതുമയുള്ള ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭ്യമാക്കുന്നു. കെഎയു പെയ്സ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായുള്ള വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സാമ്പത്തിക സഹായവും 15 ദിവസത്തെ അധിക ഇൻക്യുബേഷൻ വർക്ക്ഷോപ്പും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സൌകര്യം ഉപയോഗപ്പെടുത്താനുള്ള അവസരവും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243832 അല്ലെങ്കിൽ 9497650150 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 16/5/2026 വൈകിട്ട് 4 മണി. അയക്കേണ്ട വിലാസം ഡോക്ടർ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. 2026 മെയ് 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര് പോലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8 0 8

ആറ് ആറ് രണ്ട് മൂന്ന് ആറ് രണ്ട് ഒന്ന് അല്ലെങ്കിൽ 8547014842 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാരം ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 26500 രൂപ, ആലപ്പുഴയിൽ 25600 രൂപ, കോട്ടയത്ത് 29000 രൂപ, എറണാകുളത്ത് 25000 രൂപ. കൊപ്രയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 15600 രൂപയും എറണാകുളത്ത് 14800 രൂപയുമാണ്. നാളികേരം തൊണ്ടോട് കൂടിയത് 1000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 22000 രൂപയും കായംകുളത്ത് 21000 രൂപയുമാണ്. നാളികേരം തൊണ്ടില്ലാത്തതിന് 1000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 20000 രൂപയും കോട്ടയത്ത് 25000 രൂപയും എറണാകുളത്ത് 27000വുമാണ്. ഇനി റബ്ബറിന്റെ വില. ക്വിന്റലിന് നെടുമങ്ങാട് 21000 രൂപ, കോട്ടയത്ത് 21500 രൂപ, കോതമംഗലത്ത് 23700 രൂപ. കമ്പോള വില നിലവാരമാണ് കേട്ടത്.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK CPI CPIM മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTC ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ BJP നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും BJP വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴ്

0: വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടിവികെയ്ക്കായി. ബിസികെയും പിന്തുണ 5 5 MLA മാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 MLA മാർ വീതമുള്ള സിപിഐയും സിപിഐഎമ്മും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടിവികെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ഇസിഐ നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5th സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6th സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
3: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की, इसके अलावा और भी बहुत सारे कदम लिए।

0: जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
1: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച രണ്ട് ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ.
3: യുവവാണി

0: യുവവാണി റേഡിയോ ഗേറ്റിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്രീ എൻ എസ് ശ്യാമപ്രസാദുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ എസ് ശ്യാമപ്രസാദ് സാറാണ്. സാറ് യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റായിട്ട് വിരമിച്ച വ്യക്തിയാണ്. അദ്ദേഹം സജീവമായിട്ട് ഐ എ എസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിപ്ലവാത്മകമായ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ?
2: അത് ശരിയാണ്. എന്നുവെച്ചാല് ഇത് വളരെ പ്രധാനപ്പെട്ട നിയമം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ഒരു 25 വർഷം നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ നിന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ RTA Act 2005 എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തൊരു നിയമമാണെന്ന് പറയാം ഈ RTA Act എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ ഓഫീസുകളിൽ പോകുന്നു, പൗരന്മാർ ഓഫീസുകളിൽ പോകുന്നു, ഓഫീസിൽ പോയി വിവരം അന്വേഷിക്കുന്നു. അന്നേരം ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു വിവരവും ലഭിക്കത്തില്ല. ഇതെല്ലാം ഒഫീഷ്യൽ സീക്രട്ട്സ് ആക്ട് അനുസരിച്ച് പറയാൻ പാടില്ല, അല്ലെങ്കിൽ രഹസ്യമാണ്, രഹസ്യമുള്ളതെന്ന് നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ടായി. ആ വിധികളെ ബേസ് ചെയ്തിട്ടാണ് പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് രസകരമായിട്ട് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ഇതോടെ നമുക്ക് രണ്ടാമത് ഇൻഡിപെൻഡൻസ് കിട്ടിയതാണ്. 47 ഇൻഡിപെൻഡൻസ് കിട്ടിക്കൂടാതെ വീണ്ടും നമുക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഓഫീസിൽ പോയി വിവരം ചോദിച്ചാൽ അവർ പറയണം, അതാണ് പറയാതിരിക്കാൻ സാധിക്കും.
1: അവർ പറയാൻ ബാധ്യസ്ഥരാണ്.
2: അവർ ബാധ്യസ്ഥരാണ്. അതിന്

0: ചില സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റുണ്ട്. അതുപോലെ അതിനെക്കുറിച്ച് ചിലപ്പം പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് കിട്ടിയ ഒരു ചെറിയ അടിയാണെന്നാണ് പറയുന്നത്. എന്നു വെച്ചാൽ ഇൻഫർമേഷൻ തരാത്ത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പം ഇൻഫർമേഷൻ തന്നേ പറ്റുള്ളൂ. അപ്പം അങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഈ 2005 പാസ്സാകുന്നതിന് മുമ്പ് നേരത്തെ ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002.
1: ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്
0: 2002 അതിന് പക്ഷേ ചില ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു. അതുകൂടെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഈ നിയമം 2005 ഉണ്ടാക്കിയത്. അപ്പം June 15, 2005 പ്രസിഡന്റ് ഒപ്പിട്ടു. October 12 ഈ നിയമം ഇന്ത്യ മുഴുവൻ നിലവിൽ വന്നു.
1: October 12. അപ്പൊ എല്ലാരും കുറിച്ചു വെക്കുക, October 12 ഈ നിയമം നിലവിൽ വന്നത്.
0: അപ്പൊ അതിനുമുമ്പ് ചില സ്റ്റേറ്റുകള്, രാജസ്ഥാൻ, അതുപോലെ തമിഴ്നാട്, ഗോവ, ജമ്മു കശ്മീർ, ഈ സ്റ്റേറ്റുകൾക്കൊക്കെ ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റുകളുടെ നിയമം ഇൻവാലിഡ് ആകുന്നു. എന്നുവെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയത്. പക്ഷേ ജമ്മു കശ്മീരിന്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കണ്ടിന്യൂ ചെയ്തു പോയി. എന്നുവെച്ചാൽ അവർക്ക് 370 പ്രകാരം ഒരു പ്രത്യേക റൈറ്റ് ഉണ്ടായിരുന്നു,
1: പ്രത്യേക പദവി ഉണ്ടായിരുന്നു.
0: 2019 ജമ്മു കശ്മീർ സ്റ്റേറ്റ് ഇല്ലാതെ. ഇപ്പൊ ജമ്മു കശ്മീരിന് ഈ നിയമം തന്നെ വാലിഡ് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിയമം ഉണ്ടാകാനുള്ള കാരണം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്, ഏത് റൈറ്റ് അനുസരിച്ചാണ് നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായെന്നുവെച്ചാൽ, സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 19(1)A എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അത് പ്രകാരം നമുക്ക് റൈറ്റ് ടു നോ ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ അറിയണം, സർക്കാരിന്റെ കാര്യങ്ങൾ അറിയണം, മറ്റു കാര്യങ്ങൾ അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് 21 റൈറ്റ് ലൈഫാണ്. ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്തൊരു ആർട്ടിക്കിൾ ആണ് 21 സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു നോ, റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസാക്കിയിരുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. മറ്റു ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം, വിദേശീയർക്കും കിട്ടും. പക്ഷെ ഇത് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതുപോലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സമ്പ്രദായമാണെന്ന് പറയാൻ കാരണം, ആകെ ഈ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമുക്ക് ചെലവാക്കേണ്ടത് 10 രൂപ മാത്രമാണ്. 10 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഇത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ തരണമെന്ന് നിയമത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സാധാരണയായിട്ട് ഒരാൾ ഒരു ഇൻഫർമേഷൻ ചോദിച്ചാൽ ആ ഇൻഫർമേഷൻ 30 ദിവസത്തിനകം കിട്ടണം.
1: 30 ദിവസത്തിനകം.
0: അതേസമയത്ത് സാധാരണ ഇൻഫർമേഷൻ അല്ല, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ലിബർട്ടിയെ അഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഗോൺ വിത്തിൻ 48 hours. 48 മണിക്കൂറാണ്. എന്താ വെച്ചാൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയാളെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ ഓപ്പറേഷൻ നടത്തണം, ഒരു പർട്ടിക്കുലർ ഓർഡർ കിട്ടിയാലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൊ 48 hoursനകം ഈ ഇൻഫർമേഷൻ തരണം. അപ്പൊ എല്ലാ ഓഫീസുകളിലും ഇൻഫർമേഷൻ ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കമ്പൽസറി ആണ്. അപ്പൊ എല്ലാ ഓഫീസിലും ഒരു ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും, അയാൾക്ക് മുകളിൽ ഒരു അപ്പറേറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കും. അതായത് ഈ ഉദ്യോഗസ്ഥനും ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ തന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല എങ്കിൽ നമുക്ക് അപ്പറേറ്റ് അതോറിറ്റിയോട് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ആവശ്യപ്പെടാം, അദ്ദേഹം ഇൻഫർമേഷൻ തരാൻ ശ്രമിക്കണം. ഇവർ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ സാധാരണ ജോലി കൂടാതെയാണ് ഇത് ചെയ്യേണ്ടത്. അവരെ അപ്പോൾ ഇൻഫർമേഷൻ ഓഫീസർസായിട്ട് അപ്പോയിന്റ് ചെയ്യും, അവർ ഈ ജോലി ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെയും സെൻട്രൽ ഗവൺമെന്റ് കാര്യമാണെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യാം. രണ്ട് കമ്മീഷനുണ്ട്, ഹൈക്കോടതി സുപ്രീം കോടതിയും പോലെ അല്ല. സ്റ്റേറ്റിന്റെ കാര്യം നോക്കാൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റ് കാര്യം നോക്കാൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, അങ്ങനെ രണ്ട് ഇൻഫർമേഷൻ കമ്മീഷൻ.
1: സാർ, അതുപോലെ ലോകത്ത് ഇങ്ങനെ ഒരു നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് രാജ്യം?
0: ആദ്യമായിട്ട് ലോകത്ത് വരുന്നത് സ്വീഡനിലാണ്. 1766 സ്വീഡിഷ് ഗവൺമെന്റ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി. അതിനുശേഷം ഫിൻലാൻഡ്, അമേരിക്ക, നോർവേ തുടങ്ങിയ പല രാജ്യങ്ങളും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുകയുണ്ടായി. അപ്പം മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട നിയമമായിട്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ടാക്കുന്നു.
1: സാർ, അതുപോലെ സാർ ഇപ്പൊ പറഞ്ഞു ഇൻഫർമേഷൻ കമ്മീഷൻ ഓരോ ഇൻഫർമേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ നമുക്ക് നൽകാൻ ബാധ്യസ്ഥർ എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്?
0: അതായത് ആർടി ആക്ട് പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് ഇൻഫർമേഷൻ തരണമെന്നാണ്. പബ്ലിക് അതോറിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അല്ലെ പബ്ലിക് കോർപ്പറേഷൻ, ഇപ്പോൾ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളാണ്, ഗവൺമെന്റ് സബ്സ്റ്റാൻസ് ആയിട്ട് പണം മുടക്കിയ സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെന്റ് എയ്ഡോടെ പ്രവർത്തിക്കുന്ന NGOs, ഇവർക്കെല്ലാം ഇൻഫർമേഷൻ തരാൻ ബാധ്യതയുണ്ട്. ഇവർക്കെല്ലാം ഇൻഫർമേഷൻ ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യണം, അവർ ഇൻഫർമേഷൻ തരിക വേണം. ഇപ്പൊ ഉദാഹരണത്തിന് അറിയാം, ഈ അടുത്ത കാലത്തുണ്ടായി പബ്ലിക് സർവീസ് കമ്മീഷൻ, PSCയുടെ ഇൻഫർമേഷൻ ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ കോൺസൽ ബോഡിയാണ്, ഇൻഫർമേഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് പോയി. സുപ്രീം കോടതി അവസാനം ഓർഡർ ഇട്ടു PSC, UPSC എല്ലാം കോൺസൽ ബോഡീസ് ആണ്, അവരെല്ലാം ഇൻഫർമേഷൻ തരണം. ചെളി.

0: ഇൻഫർമേഷൻ തരണം. അപ്പൊ നമ്മൾ പി എസ് സി വഴി ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നതാണെന്ന് ചോദിച്ചാൽ തരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പേപ്പർ വാലി ചെയ്യുന്നതാരാണെന്ന് ചോദിച്ചാൽ തരണ്ടില്ല. ബാക്കി പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഇപ്പൊ യു പി എസ് സി ഐ എ എസ് എക്സാം കഴിഞ്ഞു, പ്രിംസ് വന്ന അവിടെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അന്നേരം കിട്ടത്തില്ല. ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക്, ഇതൊന്നും രഹസ്യമായിട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോ ഇൻഫർമേഷൻ ആർക്ക് ചോദിക്കാം അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കും ചോദിക്കാം? ഇപ്പൊ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അതിന്റെ ഇൻഫർമേഷൻ, ഇതൊരു പബ്ലിക് സ്ഥാപനമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ
0: ഈ ഇൻഫർമേഷൻ ആർ ടി ആക്ടിന്റെ ഒരു പ്രത്യേകത, ഏതൊരു പൗരനും ഇൻഫർമേഷൻ ചോദിക്കാം. എന്തിനാണ് ചോദിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല, കാരണം കാണിക്കേണ്ട ആവശ്യമില്ല. ഏത് ഓഫീസും നമുക്ക് ഇൻഫർമേഷൻ ചോദിക്കാം, അതിന് കാരണം അതിന്റെ എന്തിനാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ആര് ചോദിച്ചാലും ആ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, ദാറ്റ് ഈസ് കമ്പൽസറി.
1: പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്,
0: പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്പെരൻസി, ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ട്രാൻസ്പെരന്റ് ആയിരിക്കും,
1: സുതാര്യത ഉറപ്പാക്കും,
0: സുതാര്യത, ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആയിരിക്കണം, ഗവൺമെന്റ് ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അറിഞ്ഞാൽ മാത്രമേ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നു അറിഞ്ഞാൽ മാത്രമല്ല അവർക്ക് ഇതെല്ലാം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ട്രാൻസ്പെരൻസി ഉണ്ടാകണം, ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ഇൻക്ലൂസീവ്നെസ് തോന്നണം. അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
1: അതുപോലെ തന്നെ സാർ, ഇത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഓഫ്ലൈനും ഓൺലൈനും നമുക്ക് അപ്ലൈ ചെയ്യാം, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട്.
0: നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഓഫ്ലൈനായിട്ട്. ഓഫ്ലൈനാണ് നമുക്ക് ഓഫീസിൽ പോയി കൊടുക്കാം, ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു കോപ്പി ഇവിടെ കൊണ്ടില്ല, അവിടെ റിസീവ് ചെയ്തെന്ന് അവരുടെ നിന്ന് എഴുതി വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പല ഓഫീസിലും അവിടെ തന്നെ കമ്പ്യൂട്ടറിൽ റിസീവ് ചെയ്തിട്ട് നമുക്ക് റെസിപ്റ്റ് തരും. അപ്പൊ റെസിപ്റ്റ് തരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ക്ലെയിം ചെയ്യാം 30 ദിവസത്തിനകത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, ഓൺലൈൻ. നമുക്ക് 10 രൂപ കൊടുക്കണം എന്ന് മാത്രമല്ല, അപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഇട്ടാൽ മതി. ഇവിടെ കേരളത്തിലെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നമുക്ക് തമിഴ്നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഐ പി ഒ ഇന്ത്യൻ പോസ്റ്റ് ഓർഡർ ആകാം, അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാവുന്നതാണ്.
1: സാർ, ഇപ്പം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടേണ്ടതെങ്കിൽ അങ്ങനെ അപ്പം ഓരോ പർട്ടിക്കുലർ മിനിസ്ട്രി അങ്ങനെ സെലക്ട് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ?
0: ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് അറിയാമായിരിക്കും സാറായി നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 10-12 വരെയുള്ള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഉയർന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടേണ്ടത്. ഇനി തെറ്റിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഇൻഫർമേഷൻ കിട്ടിയ ജനറൽ എഡ്യൂക്കേഷൻ ഇതാണ്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത് ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അത് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മളെ അറിയിക്കണം ഈ ഇൻഫർമേഷന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. അല്ലാതെ അവർക്കത് ഇവിടെ ഞങ്ങൾ റിലവന്റ് ഞങ്ങളുടെ കാര്യം അല്ലാതെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. ദാറ്റ് ഷുഡ് ബി സെന്റ് ടു ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്.
1: സാർ, അതുപോലെ തുടക്കത്തിൽ സാർ പറഞ്ഞു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, അതുപോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഈ അതോറിറ്റി അല്ലെങ്കിൽ ഈ അതോറിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമ്മളെ രണ്ട് കമ്മീഷൻസ് ഉണ്ട്, ഒന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, മറ്റേ സെൻട്രൽ ഇൻഫർമേഷൻ. രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ലോ പ്രകാരം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ സ്റ്റേറ്റില് അപ്പലേറ്റ് അതോറിറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോകുന്നതിന് പകരം നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ബോഡിയാണ്, ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇൻഫർമേഷൻ കിട്ടാത്തവര് നമുക്ക് പോകാവുന്നതാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കൊടുത്താൽ നമുക്ക് ഇത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ തരണം എന്ന റൂളുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അവിടെ ഫ്ലഡഡ് വിത്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും ഒരുപാട് പരാതികൾ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഒരു ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് കണ്ടമാനം പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് പഠിച്ചൊരു തീരുമാനം എടുക്കാൻ ലേറ്റ് ആകും, കുറെ ദിവസങ്ങൾ എടുക്കും,
1: സമയമെടുക്കും.
0: അപ്പൊ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞാൽ അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറാണ്. അപ്പൊ സ്റ്റേറ്റിലെ റൂൾ അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും, അതായത് ടോട്ടൽ 11 പേരുണ്ടാകാമെന്നാണ് നിയമം. പക്ഷെ എങ്ങും 11 പേരൊന്നുമില്ല, കേരളത്തിലൊക്കെ 2-3 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഈ ബോഡി കാണാറുള്ളൂ. അപ്പൊ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതിനൊരു റൂൾ വെച്ചിട്ടുണ്ട്, ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. അപ്പൊ സ്റ്റേറ്റില് ചീഫ് മിനിസ്റ്റർ ചെയർമാനും ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്ന ആളിനെയാണ് നമ്മൾ കമ്മീഷനിലേക്ക് അപ്പോയിന്റ് ചെയ്തത്. യുനാനിമസ് ഡിസിഷൻ വേണമെന്നില്ല. അപ്പൊ മിക്കവാറും ഗവൺമെന്റ് തീരുമാനം നടക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിയും തീരുമാനിക്കുന്നു, ഇവരെ ഗവർണർ അപ്പോയിന്റ് ചെയ്യും. അപ്പം പഴയ കാലത്ത് വെച്ചാൽ 5 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സെന്നായിരുന്നു ഇവരുടെ റൂള്. പക്ഷേ ഈ 2019 ആർ ടി ആക്ടിൽ അമെന്റ് ചെയ്തിട്ട് ഒരു നിയമം ഉണ്ടാക്കി, അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും. സ്റ്റേറ്റിലെയും കേന്ദ്രത്തിലെ ഇൻഫർമേഷൻ കമ്മീഷൻ ടെനുവർ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാം. അതും പ്രകാരം ഇപ്പം 3 കൊല്ലമേ കൊടുക്കാറുള്ളൂ, 3 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇപ്പം സാധാരണഗതിയിൽ ഇൻഫർമേഷൻ കമ്മീഷൻ വരുന്നത്.
1: അങ്ങനെ ആക്ടിൽ ഒരു ഭേദഗതി
0: വരുത്തി അപ്പം വേണമെങ്കിൽ അവരെ നേരത്തെ പറഞ്ഞുവിടാൻ പറ്റുന്ന 5 കൊല്ലം എന്നുള്ള മാറി 3 കൊല്ലമായി മാറ്റിയുണ്ടായി. അതുപോലെ ഈ 2019 അമെന്റ്മെന്റില് ശമ്പളവും വ്യത്യാസപ്പെടുത്തി. പണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക്

0: ഇലക്ഷൻ കമ്മീഷനിലെ അംഗത്തിൻ്റെ സാലറി ആയിരുന്നു.
1: ആ
0: അതുപോലെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ മെമ്പർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ സാലറി ആയിരുന്നു. അതെല്ലാം മാറ്റി കേന്ദ്ര ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന സാലറി ഇനി കിട്ടത്തുള്ളൂ. ഈ രണ്ട് മാറ്റങ്ങൾ പ്രധാനമായിട്ട് ഈ 2019 ആക്ട് വരുത്തുകൊണ്ടായി. അപ്പോൾ ഇവരെ അപ്പോയിൻറ്റ് ചെയ്ത ഗവർണറാണ്, ഗവർണർക്ക് ഇവരെ മാറ്റുകയും ചെയ്യാം. പക്ഷേ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ റീസൺ പറയുന്നത് പ്രൂഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആണ്. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ ദിസ് ബി റെഫേർഡ് ടു ദ സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് അത് അയച്ചു കൊടുത്ത് സുപ്രീം കോടതി അന്വേഷിച്ചിട്ട് ഇവരെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ ഗവർണർക്ക് ഇവരെ മാറ്റാം.
1: അങ്ങനെ
0: മാറ്റാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഗവർണർ സസ്പെൻഡ് ചെയ്യാം. പക്ഷെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി അന്വേഷിച്ച് സുപ്രീം കോടതി ഇവരെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കൊരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആകാം, ലോ ആകാം, മാസ് കമ്മ്യൂണിക്കേഷൻ ആകാം, ജേർണലിസം ആകാം, ടെക്നോളജി ആകാം, ഏതെങ്കിലും ഒരു ഫീൽഡിലെ ഒരു എക്സ്പെർട്ടിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്നത്. ഇപ്പൊ ഐ പി എസ് ആരാകാം, ഐ എ എസ് ആർ റിട്ടയർ ചെയ്തവരാകാം, പ്രൊഫസർമാരാകാം, ഇങ്ങനെ ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്നതാണ്. അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷൻ കേന്ദ്രത്തിലുള്ളതാണെങ്കിൽ പ്രസിഡന്റാണ് നിയമിക്കുന്നത്. പ്രസിഡന്റ് ഗവർണർ പോലെ പ്രസിഡന്റ്. അവിടെ ഒരു കമ്മീഷനുണ്ട്, പ്രൈം മിനിസ്റ്റർ ചെയർമാനും പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഈ മൂന്നുപേരും കൂടെ റെക്കമെൻഡ് ചെയ്യുന്ന ആളിനാണ് അപ്പോൾ ചെയ്തത്. ടെം ഡേജ് ഒക്കെ ഇതേ കണ്ടീഷൻ ഒക്കെ ഇതേ തന്നെയാണ്. അവരെ മാറ്റണമെങ്കിൽ പ്രസിഡന്റ് മാറ്റാം. പക്ഷേ സുപ്രീം കോടതി അന്വേഷിച്ച് സുപ്രീം കോടതി റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഇവരെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പറ്റൂ. ഈ രണ്ട് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. രണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി പോലല്ല, സ്റ്റേറ്റിന്റെ കാര്യത്തിലാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പൊ നമ്മൾ നോക്കാം, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ തരുന്നില്ല, നമ്മൾ അപ്പീൽ പോയി, അപ്പീൽഡ് അതോറിറ്റി ഇൻഫർമേഷൻ തന്നതും നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, അപ്പൊ നമ്മൾ പോയി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അപ്രോച്ച് ചെയ്യുന്നു. അവര് ചിലപ്പോൾ നമ്മളിൽ നിന്ന് എക്സ്പ്ലനേഷൻ മറ്റേയാളുടെ എക്സ്പ്ലനേഷൻ വാങ്ങിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കും. അപ്പോൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇത്ര ദിവസം കൊടുക്കണം എന്നവർ ഒരു ഓർഡർ ഇടും. അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് ഓർഡർ ഇടും, ഈ ഇൻഫർമേഷൻ ഇന്നയാൾക്ക് 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൊടുത്തിരിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ അവർ കൊടുത്തിരിക്കണം. ഇനി എന്നിട്ടും തരുന്നില്ലെങ്കിൽ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടണം, ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് 20-ാം തീയതി തരണം എന്ന്. ഇവിടെ 30-ാം തീയതി ആയിട്ടാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, 10 ദിവസം ഡിലേ. അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷൻ ഇവരെ പണിഷ് ചെയ്യാം. ഇവരെ പണിഷ് ചെയ്യുന്ന പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ ഉണ്ടായാൽ ഒരു ദിവസത്തിന് 250 രൂപ വെച്ച് മാക്സിമം 25,000 രൂപ വരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ രണ്ട് കമ്മീഷനും അധികാരമാണ്. ഈ രണ്ട് കമ്മീഷനും ഇങ്ങനെ തീരുമാനം എടുക്കാം, കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇൻഫർമേഷൻ ചോദിച്ചാൽ ഉടനെ അവർ പറയും ഫയൽ കാണുന്നില്ല. പലരും പറയാറുണ്ട് ഇൻഫർമേഷൻ ചോദിച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർ എഴുതിയും ഫയൽ കാണുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷൻ പോകും. ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഫയൽ കാണില്ല എന്നൊരു എക്സ്ക്യൂസേ ഇല്ല. എന്നാൽ എല്ലാ ഓഫീസിലും ഫയലിന്റെ ചാർജ് ഉള്ള ഒരു ദിവസം ഉണ്ടായിരിക്കും. അപ്പൊ ഫയൽ കാണുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അയാളുടെ ചുമതലയാണ് ഫയൽ സൂക്ഷിക്കുക. അപ്പം ഇൻഫർമേഷൻ കമ്മീഷന് ഇതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ്. ഇനി ഇൻഫർമേഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടും നമുക്ക് അനുകൂലം അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോകുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് പോകാം. അതാണ് ഈ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്.
1: സാർ, അതുപോലെ ഇപ്പൊ പറഞ്ഞപ്പോ ഫയൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ മറുപടി നൽകാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഈ ഒരു ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് പൗരന് നൽകാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതെന്ന് പറഞ്ഞ കുറച്ച് കാറ്റഗറി ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണ്?
0: കുറെ ഇൻഫർമേഷൻ നമുക്ക് തരണം ഇല്ല എന്ന് വെച്ചാല് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് അതർ കൺട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ചോദിച്ചാൽ തരണമെന്നില്ല. അതെല്ലാം ഇപ്പൊ സ്പേസ് സയൻസിനെ കുറിച്ച്, ആറ്റമിക് എനർജിയെ കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ തരണ്ട. അതുപോലെ നമ്മുടെ ഇന്റലിജൻസ് ബോഡീസ് ഉണ്ട്, ഒരുപാട് ബോഡീസ്, അവരെ എല്ലാം എക്സെപ്റ്റ് ചെയ്തു. അതായത് ഇപ്പം IB, ROW, ഇങ്ങനെയൊക്കെ കുറെ സ്ഥാപനങ്ങളുണ്ട്, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻ തരണമെന്നില്ല. അപ്പൊ ഒറിജിനലി CBI ഇതിനകത്തില്ലായിരുന്നു, പക്ഷെ ഈ അടുത്ത കാലത്ത് CBI കൂടെ ചേർത്തിട്ടുണ്ട്. CBI ഇപ്പൊ ഇൻഫർമേഷൻ തരണമെന്നില്ല, കുറെ ബോഡീസിനെ ഇൻഫർമേഷൻ തരണം. ഇപ്പൊ നമ്മൾ വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തരണമെന്നില്ല. ഇപ്പം അത് നമ്മുടെ രാജ്യവും മറ്റു രാജ്യവുമായിട്ടുള്ള ബന്ധത്തെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതൊന്നും നമുക്ക് തരേണ്ടെന്ന് പറഞ്ഞിരുന്നു.
1: സാർ, ഇപ്പൊ പല സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു ഇതിന്റെ പരിധിയിൽ പെടാത്തത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആക്ച്വലി ഇതിൽ പെടുമോ?
0: അതിൽ ഏറ്റവും ഡിസോളവ് ഒന്നാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്നുവെച്ചാല് ഒരാൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇൻഫർമേഷൻ പോയി ചോദിച്ചു, ആ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞു ഞങ്ങൾ പബ്ലിക് അതോറിറ്റീസ് അല്ല. അയാൾ എന്ത് ചെയ്തു? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പോയി പരാതി കൊടുത്തു. അപ്പൊ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രസകരമായ ഒരു വിധി പറഞ്ഞു, അതായത് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പബ്ലിക് അതോറിറ്റീസ് ആണ്, അവർ ഇൻഫർമേഷൻ കൊടുക്കണം.
1: ദേശീയ പാർട്ടികളിൽ അവർ ഇൻഫർമേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്,
0: അവർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണം. അതിന് കാരണം ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ എയ്ഡ് കിട്ടുന്ന സ്ഥാപനങ്ങളെല്ലാം പബ്ലിക് അതോറിറ്റിയാണ്. ഈ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇവർ പറയുന്നത് അവരുടെ കെട്ടിടങ്ങള് അവരുടെ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് സർക്കാർ കൊടുത്ത സ്ഥലങ്ങളിലാണ് അവർ ബിൽഡിംഗ് ഒക്കെ പണിയത്. അപ്പൊ സർക്കാർ നല്ല

0: വില കൂടിയ സ്ഥലം ഇവർക്ക് ഫ്രീ ആയിട്ട് കെട്ടും പണിയാനും കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സഹായമാണ്. അതുപോലെ ഇലക്ഷൻ വരുമ്പോൾ ഈ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം ഫ്രീ കോപ്പീസ് ഓഫ് ഇലക്ട്രൽ റോൾ, രണ്ട് കോപ്പിയായി കൊടുക്കും. അപ്പോൾ ഇത്രയും പേപ്പറും ഇതിനകത്ത് ഇവരുടെ ഇത് മുഴുവൻ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഗവൺമെൻറ് വലിയൊരു അസിസ്റ്റൻസ് കിട്ടുന്നു. അതുകൂടാതെ ഈ നമുക്ക് ഇലക്ഷൻ ടൈമിൽ അറിയാം, റേഡിയോയിലും ടി വിയിലും ഒക്കെ ടൈം സ്ലോട്ട്, ഈ വലിയ പാർട്ടികൾക്കെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ്
1: സമയം ഫ്രീ ആണ്.
0: അപ്പൊ അതിന് പൈസ കൊടുക്കണ്ട, അത് പ്രൈവറ്റ് ഇതിൽ അവർ പൈസ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പൈസ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഈ ഗവൺമെന്റിന് കിട്ടുന്നതുകൊണ്ട് ഇവരുടെ ഇൻഫർമേഷൻ കൊടുക്കണം എന്നാണ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇതുവരെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പൊ കുറെ ഇവർ തന്നെ ചോദിച്ചു, ഇൻഫർമേഷൻ കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാത്തത്? അപ്പൊ അവർ പറഞ്ഞു, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിയമിച്ചാലേ ഞങ്ങൾക്ക് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ, നിയമിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് കോടതിയുടെ, ഇപ്പൊ സുപ്രീം കോടതി പബ്ലിക് അതോറിറ്റി ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയുന്നത് ചീഫ് ജസ്റ്റിസ്, ഉദാഹരണത്തിന് ചീഫ് ജസ്റ്റിസിന്റെ പവർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ടുതരം പവറുണ്ട്, ജുഡീഷ്യൽ പവറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുണ്ട്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണമെങ്കിൽ നമുക്ക് ആർ ടി ഐയുടെ ആക്ടി പരിധി വരാം. അദ്ദേഹത്തിന് ജുഡീഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് കൊളീജിയം സിസ്റ്റം ഉണ്ട്. കൊളീജിയം സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സെലക്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളെ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നുണ്ടോ, റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നതോ, എന്ത് ക്രൈറ്റീരിയയിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്, അത് ചോദിച്ചാൽ അവർക്ക് പറയാം. അപ്പം ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ പറയാം, ഇത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യൽ അഫക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്, അത് തരാൻ പറ്റത്തില്ല എന്ന് പറയാം. അങ്ങനെ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നമ്മളെ ഇൻഫർമേഷൻ ചോദിക്കുകയാണെങ്കിൽ തരാൻ ബാധ്യസ്ഥരാണ്.
1: ഇപ്പോ സാർ പറഞ്ഞു ഇൻഫർമേഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ വളരെ സാധാരണപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണക്കാർ പോവുകയാണ്, ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസ് ആകട്ടെ, അങ്ങനെ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ, ഇപ്പോൾ വില്ലേജ് ഓഫീസിലെ ഒരു കാര്യം എനിക്ക് അറിയണം, അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ, ഇപ്പോൾ ഒരു അങ്ങനെ ഒരു കാര്യം അറിയണമെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ ആരെ സമീപിക്കാൻ പറ്റുമോ, അതോ ഞാൻ ഡയറക്റ്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് പോകാൻ പറ്റുമോ, അതെങ്ങനെയാണെന്ന് പറയാം?
0: നമുക്ക് നേരിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പോകാൻ അവകാശമില്ല. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഓഫീസിലെ ഇൻഫർമേഷൻ ഓഫീസറെ എടുത്ത് പോവാം, അയാളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റിയെ കാണുക, അവിടുന്നും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കമ്മി, അതായത് ഒരു അപ്പീൽ, ഒരു സെക്കൻഡ് അപ്പീലാണ് ശരിക്കും പറഞ്ഞാൽ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് ഫസ്റ്റ് അപ്പീൽ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റി കൊടുക്കുന്നു, സെക്കൻഡ് അപ്പീലാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷൻ പോകുന്നത്. അല്ലാതെ നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഓഫീസ് പോകുന്നു, ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് പോകുന്നു, ഒരു ഉദാഹരണം പറയുകയാണ്. ആ സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു, അവിടെ എഴുതി വെച്ചിരിക്കണമെന്നാണ് ഒരു അണ്ടർ സെക്രട്ടറി, അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ. അപ്പലേറ്റ് അതോറിറ്റി ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, അദ്ദേഹമാണ് അപ്പലേറ്റ് അതോറിറ്റി. അപ്പം ഈ ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ തരുന്നെങ്കിൽ നമുക്ക് അപ്പലേറ്റ് അതോറിറ്റി. ഇപ്പൊ ചെറിയ ഓഫീസറാണെങ്കിൽ പലപ്പോഴും പറ്റാവുന്ന വില്ലേജ് ഓഫീസർ, വില്ലേജ് ഓഫീസ് കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, അപ്പൊ വില്ലേജ് ഓഫീസറായിരിക്കും അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ മുകളിലാരും അവിടെ ഉണ്ടാകത്തില്ല. അപ്പൊ നാച്ചുറലി അവിടെ ഡെപ്യൂട്ടി തഹസിൽദാരോ അതുപോലെയുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് വെക്കേണ്ടത്. ഇവരെല്ലാം ഇവരുടെ സാധാരണ ജോലിയുടെ കൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ജോലി.
1: അതുപോലെ വിസിൽ ബ്ലോവേഴ്സ് ആക്ട്, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: ഒരു വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന ഓതന്റിക് ഇൻഫർമേഷൻ ആണ്. നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ ഇതിന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ ഒപ്പും സീലും ഒക്കെയുള്ള ഒരു ഓതന്റിക് റെക്കോർഡ് നമുക്ക്. നമുക്ക് അതുകൊണ്ട് പലപ്പോഴും ഗവൺമെന്റ് പല കേസ് കൊടുക്കുന്നുണ്ട് അഴിമതിക്കെതിരെയുള്ള കേസ്. അതാണ് നമ്മൾ പറയുന്നത് അഴിമതി കുറയ്ക്കാൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് സാധിക്കും എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് എവിഡൻസ് കിട്ടുകയാണ്, അപ്പൊ എവിഡൻസ് കൊണ്ട് നമുക്ക് ഓതന്റിക് ഇൻഫർമേഷൻ. അപ്പം ഇങ്ങനെ പോകുന്ന ആക്ടിവിസ്റ്റ് ഉണ്ട് ഒരുപാട്, സിവിൽ സർവീസ് സൊസൈറ്റി ആക്ടിവിസ്റ്റ് ഉണ്ട്, അവരിങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, എന്നിട്ട് അവർ കേസിന് പോകും. അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കുറെ പേരുണ്ട്, അവരെ നമ്മൾ ചിലപ്പോൾ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. എന്നുവെച്ചാല് വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ഹു ബ്ലോസ് ദ വിസിൽ എന്നാണ്. അതായത് ഇപ്പൊ നമ്മള് ഫുട്ബോൾ കളി നോക്കുകയാണെങ്കിൽ ഒരു റഫറി ഉണ്ടായിരിക്കും, അയാളെ വിസിൽ അടിക്കും, പെനാൽറ്റി അടക്കുമ്പോൾ അയാൾ വിസിൽ അടിക്കും. അതുപോലെയാണ് ഈ വിസിൽ ബ്ലോവർ പറയുന്നത്, നിർത്തി നിർത്തി കറപ്ഷൻ പുട്ട് ആൻഡ് എൻഡ് ടു ദിസ് എന്ന് പറയുന്നത്. അപ്പം വിസിൽ ബ്ലോവർമാർ ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കാണും ഉദ്യോഗസ്ഥന്മാര് ഞങ്ങള് ഇത് കറപ്ഷൻ നടക്കുന്നു അല്ലാത്തവരും. അപ്പൊ ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സിനോ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഐഡന്റിറ്റി വെളിവിട്ടാൽ പലപ്പോഴും ത്രെറ്റ് ഉണ്ടാവും, ലൈഫിന് ത്രെറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു നിയമം പാസ് ഒക്കെ ഉണ്ട്, ഇവരുടെ ഇൻഫർമേഷൻ ഇവരുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പാടില്ല, ഇവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളെ ഇവരെ യാതൊരു തരത്തിലും ത്രെറ്റൺ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ നിയമം ഉണ്ടാക്കേണ്ടത് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ. അതോടൊപ്പം ഒന്നുകൂടെ ഓർത്തിരിക്കണം, ഇൻഫർമേഷൻ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം, ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാൻ പാടില്ല. പബ്ലിക് ഡൊമൈൻ ഇപ്പൊ നമുക്ക് കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് അവരുടെ വകുപ്പ് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, പബ്ലിക് ഡൊമൈനിൽ
1: അവൈലബിൾ ആണ്,
0: അങ്ങനെയുള്ളത് നമുക്ക് ചോദിക്കാൻ പാടില്ല. പക്ഷെ വ്യക്തികളെ സംബന്ധിച്ച ഇൻഫർമേഷൻ ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു പ്രൈവറ്റ് വ്യക്തിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ചോദിച്ചാൽ അത് തരണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ആ ഇപ്പൊ ഞാനൊരു വ്യക്തിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, അയാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഈ ഇൻഫർമേഷൻ ഓഫീസർ അയാളോട് ചോദിക്കണം, ഇന്നാള് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, അത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ് വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, അദ്ദേഹത്തിന് വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, വിരോധം ഇല്ലാന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ

0: പ്രൈവറ്റ് ഇൻഫർമേഷൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 5 ദിവസം കൂടെ അവർക്ക് കിട്ടും. ഇപ്പൊ സാധാരണ 30 ദിവസം ആണെങ്കിൽ 35 ദിവസം. അതായത് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇൻഫർമേഷൻ തരേണ്ട ആവശ്യമുള്ളൂ.
1: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അഥവാ വിവരാവകാശ നിയമത്തെ കുറിച്ച് വിശദമായിട്ട് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് കേട്ടിരുന്ന ഓരോരുത്തർക്കും ഇപ്പോ ഇതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ലഭിച്ചു കാണുമെന്ന് തന്നെ കരുതാം. നമ്മുടെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടില് ഇപ്പോ നിലവിൽ ഓൺലൈൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓഫ്ലൈനും ഓൺലൈനും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അതിൽ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് വിലാസം പറയാം, rti.gov.in. ഒരിക്കൽ കൂടി പറയാം, rti.gov.in. ഈ വെബ്സൈറ്റ് വഴി നമുക്കിപ്പോ കൃത്യമായിട്ട് ഇപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഡിപ്പാർട്ട്മെന്റും മിനിസ്ട്രി എല്ലാം സെലക്ട് ചെയ്ത് 10 രൂപ നൽകിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ സാർ?
0: ഇപ്പൊ ഈ 10 രൂപ കൊടുക്കുന്നത് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അപ്പീൽ കൊടുക്കുമ്പോൾ 10 രൂപ അടയ്ക്കണോ പിന്നെ അടുത്ത അപ്പീലിന്? അപ്പൊ ചില സെൻട്രൽ ഗവൺമെന്റിന് അപ്പീൽ കൊടുക്കും പൈസ കൊടുക്കണ്ട, ചില സ്റ്റേറ്റിൽ ഇത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടത്, നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോയി ഒരു ഫയൽ കാണണമെന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കണം, ഫയൽ നമുക്ക് കാണണം. അത് മാത്രമല്ല, ആ ഫയലിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞാൽ അതും തരണം. ഇപ്പൊ ഞാൻ ഒരു ഓഫീസിൽ ചെന്നുള്ളി, എന്നെ സംബന്ധിച്ചൊരു ഫയലുണ്ട്, 50 പേജും ഉണ്ട്. ഞാൻ പറയുകയാണ് ആ ഫയലിന്റെ ഒരു കോപ്പി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ പറയാവുന്നത് സെറോസ് കോപ്പി എടുക്കാനുള്ള പൈസ അടയ്ക്കാൻ പറയാം. ഇപ്പൊ 50 പേജുണ്ട്, 3 രൂപ വെച്ച് 150 രൂപ അടച്ചാൽ എനിക്ക് കോപ്പി കിട്ടണം. അതുപോലെ കുട്ടികൾ ഇപ്പൊ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് അവരുടെ ആൻസർ പേപ്പർ വേണം. ആൻസർ പേപ്പർ കാണാൻ പോലും പണ്ട് പറ്റത്തില്ല, ഈ ആക്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവര് ചോദിക്കുകയാണ് അതിന് അവർ ചാർജ് വെച്ചേക്കും, ആ ചാർജ് അടയ്ക്കുകയാണെങ്കിൽ ആൻസർ പേപ്പറിന്റെ കോപ്പി നമുക്ക് തരും. അപ്പൊ ഇതെല്ലാം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയി, അക്കൗണ്ടബിൾ ആയി, റെസ്പോൺസിബിൾ ആയി, റെസ്പോൺസീവ് ആയി, അങ്ങനെ ചില ഒരുപാട് ഗുണങ്ങൾ ഇതുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് നമ്മുടെ രണ്ടാമത് നമ്മൾ വീണ്ടും സ്വാതന്ത്ര്യം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പാസ്സായതുണ്ട്.
1: അപ്പോൾ തിരക്കേറിയ ഈ ഒരു ഷെഡ്യൂളിനിടയിൽ നമ്മുടെ ഈ ഒരു റേഡിയോ ഗൈഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
2: റേഡിയോ ഗൈഡിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്രീ എൻ എസ് ശ്യാമപ്രസാദുമായി ഷെബിൽ ജിഹാൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ യുവവാണി.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യവേദിയിൽ ഹരിപ്പാട് ശ്രീകുമാർ, മുഹമ്മദ് കൊച്ചാലുമൂട് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും മീരാ ബാലു എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മഹാമൗനം തേടി.

കഥകളിൽ അക്ഷര ഖനികളിൽ തീരാ കവിതയില്ല. എഴുതിയാൽ തീരാത്ത കഥകളിൽ അക്ഷര ഖനികളിൽ തീരാ കവിതയില്ല. സ്വരരാഗധാരകൾ ഇടറി എൻ

ഇനിയും തളിർക്കാത്ത പൂമര കൊമ്പുകൾ വിടവാങ്ങൽ പൂവിട്ടു കേഴുന്നുവോ? ഇനിയും തളിർക്കാത്ത പൂമര കൊമ്പുകൾ വിടവാങ്ങൽ പൂവിട്ടു കേഴുന്നുവോ? വേരോടെ വെട്ടി

പിന്റെ മുള പൊട്ടി വളരുന്നു തൊടിയിലെങ്ങും പച്ചത്തിലകമണിയും ചെറുളതൻ കൊച്ചുപൂക്കൾ തണ്ടിലൊട്ടി നിന്നു. പച്ചത്തിലകമണിയും ചെറുളതൻ കൊച്ചുപൂക്കൾ തണ്ടിലൊട്ടി നിന്നു. ഞണ്ടിറുക്കങ്ങൾ അരിച്ചരിച്ചെത്തുന്നു മൂലമെന്തെന്നറിയാത്ത ജാലം. ഞണ്ടിറുക്കങ്ങൾ അരിച്ചരിച്ചെത്തുന്നു മൂലമെന്തെന്നറിയാത്ത ജാലം. പൊയ്പോയ പാതയിലേറ്റ വിഷജ്വാലയൊന്നിച്ചു കൈനഖമൂർച്ചയേറ്റി. പൊയ്പോയ പാതയിൽ ഏറ്റ വിഷജ്വാലയൊന്നിച്ചു കൈനഖമൂർച്ചയേറ്റി. ഹോമകുണ്ഠങ്ങളിൽ ആർക്കുന്നു മേലരി തിലകവന മന്ത്രങ്ങൾ ഉച്ചരിക്കേ. ഹോമകുണ്ഠങ്ങളിൽ ആർക്കുന്നു മേലരി തിലകവന മന്ത്രങ്ങൾ ഉച്ചരിക്കേ.

കാകനാമാങ്കൊമ്പിൽ കണ്ണെറിഞ്ഞു കറയുള്ള മാവിൻ്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടിയ കാക്കച്ചി കാവലായി കറയുള്ള മാവിൻ്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടിയ കാക്കച്ചി കാവലായി അവൾ മാത്രമേതോ വിതുമ്പലാൽ പ്രാർത്ഥന ചൊരിയുന്നു അതിരിൽ ഒളിഞ്ഞു നിന്നോൾ അവൾ മാത്രമേതോ വിതുമ്പലാൽ പ്രാർത്ഥന ചൊരിയുന്നു അതിരിൽ ഒളിഞ്ഞു നിന്നോൾ തോൽക്കുവാനാവില്ലെനിക്കുമീ അക്ഷരക്കൂട്ടങ്ങളാകും പ്രപഞ്ചത്തിനും തോൽക്കുവാനാവില്ലെനിക്കുമീ അക്ഷരക്കൂട്ടങ്ങളാകും പ്രപഞ്ചത്തിനും നോവിൻ അസഹ്യത തീണ്ടാത്ത ലോകത്തെ തേടി ഞാൻ ഏകാന്തയാത്രയാകും നോവിൻ അസഹ്യത തീണ്ടാത്ത ലോകത്തെ തേടി ഞാൻ ഏകാന്തയാത്രയാകും.

0: എത്തുന്നുവോ കയ്യടി ശബ്ദം ഉയർന്നു പൊങ്ങി, കാലമെത്തുന്നുവോ കാകനെത്തുന്നുവോ കയ്യടി ശബ്ദം ഉയർന്നു പൊങ്ങി, ആത്മാവ് പങ്കിട്ട പാത്രങ്ങളായി നിരന്നാ ബലിപിണ്ഡങ്ങളേറ്റുവാങ്ങി, ആത്മാവ് പങ്കിട്ട പാത്രങ്ങളായി നിരന്ന് ആ ബലിപിണ്ഡങ്ങളേറ്റുവാങ്ങി.
1: അടുത്ത കവിത വിരഹിതയാമിനി.
0: നേരം വെളുത്തുവോ ജാലകപ്പാളികൾ മെല്ലെ തുറന്നവൾ നോക്കി, നേരം വെളുത്തുവോ ജാലകപ്പാളികൾ മെല്ലെ തുറന്നവൾ നോക്കി,

പുവലിച്ചിട്ട പോലെ അല്ല പുകയല്ല മഞ്ഞിൻ തിരശീല ആരോ വലിച്ചിട്ട പോലെ നിത്യം മനത്തെ കുളിർപ്പിച്ച കാഴ്ചകൾ അവ്യക്ത ചിത്രങ്ങളായി നിത്യം മനത്തെ കുളിർപ്പിച്ച കാഴ്ചകൾ അവ്യക്ത ചിത്രങ്ങളായി അവ്യക്ത ചിത്രങ്ങളായി വിണ്ണിൽ നിറഞ്ഞ മേഘങ്ങൾക്കുമപ്പുറം മിന്നുന്ന താരങ്ങൾ പോലെ വിണ്ണിൽ നിറഞ്ഞ മേഘങ്ങൾക്കുമപ്പുറം മിന്നുന്ന താരങ്ങൾ പോലെ കുറ്റിമുല്ലപ്പൂക്കൾ.

യുവോ വെണ്ണുടയാടയ്ക്കു പിന്നിൽ, കുറ്റിമുല്ലപ്പൂക്കളൊക്കെ മറഞ്ഞുവോ വെണ്ണുടയാടയ്ക്കു പിന്നിൽ, വെണ്ണുടയാടയ്ക്കു പിന്നിൽ. എത്തും പകലോന്റെ തങ്കക്കരങ്ങളി മഞ്ഞല ചാർത്തലിയിക്കാൻ, എത്തും പകലോന്റെ തങ്കക്കരങ്ങളി മഞ്ഞല ചാർത്തലിയിക്കാൻ, വർണ്ണാഭമീധരയ്ക്കൊന്നും തളിർക്കുവാൻ പൊൻകിരണങ്ങളേകുന്നോൻ, വർണ്ണാഭമീധരയ്ക്കൊന്നും തളിർക്കുവാൻ പൊൻകിരണങ്ങളേകുന്നോൻ, പൊൻകിരണങ്ങളേകുന്നോൻ. ഇന്നലെ സന്ധ്യയിൽ കത്തിയമർന്നങ്ങു സാഗരസീമയിൽ മുങ്ങി, ഇന്നലെ സന്ധ്യയിൽ കത്തിയമർന്നങ്ങു സാഗരസീമയിൽ മുങ്ങി, ആദ്യയാമത്തിൻ നിഷീധിനിയാരെയോ നിഷ്ഫലം കാത്തിരിക്കുന്നു, ആദ്യയാമത്തിൻ നിഷീധിനിയാരെയോ നിഷ്ഫലം കാത്തിരിക്കുന്നു, നിഷ്ഫലം കാത്തിരിക്കുന്നു. ഇല്ല തിരിച്ചുവരില്ലവനെങ്കിലും വല്ലാതെ മോഹിച്ചുപോയി, ഇല്ല തിരിച്ചുവരില്ലവനെങ്കിലും വല്ലാതെ മോഹിച്ചുപോയി, വന്നെങ്കിലെന്നു നിനച്ചു തുറന്നിട്ട പൂമുഖവാതിലടച്ചു, വന്നെങ്കിലെന്നു നിനച്ചു തുറന്നിട്ട പൂമുഖവാ

മുറിഞ്ഞു ദർഭ പവിത്ര കുരുക്കിൽ പിണയുന്നു നീളുമീരാവിൻ്റെ ബാക്കി ദർഭ പവിത്ര കുരുക്കിൽ പിണയുന്നു നീളുമീരാവിൻ്റെ ബാക്കി പിണ്ഡങ്ങളോരോന്നുരുട്ടിയ കൈകളിൽ നീർത്തുള്ളിയെണ്ണം പറഞ്ഞു.

ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി മീരാ ബാലു എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് സമുദ്രതീരം. ബീച്ചിൽ ഇന്ന് തിരക്ക് കുറഞ്ഞത് നന്ദിനിയെ അത്ഭുതപ്പെടുത്തി. ഞായറാഴ്ച ദിവസം സാധാരണയായി ഇങ്ങനെയല്ലോ. വൈകുന്നേരങ്ങളിൽ കടൽക്കരയിലെ ജനത്തിന്റെ ഒഴുക്ക് തിരമാലകൾക്ക് പോലും വെല്ലുവിളിയാകാറുണ്ട്. ആ സമയത്ത് മണൽത്തരികളെ ചവിട്ടിമെതിച്ചുള്ള കാലടിപ്പാടുകൾ സമരമുഖങ്ങൾക്ക് തുല്യമാണ്. സന്ധ്യയാകാൻ ഇനി അധിക നേരമില്ലെന്ന് നന്ദിനി ഓർമ്മിപ്പിച്ചു. സന്ധ്യയ്ക്കാണല്ലോ സൂര്യൻ കടലിലേക്ക് മുങ്ങാങ്കുഴി ഇടാറുള്ളത്. മുങ്ങിമറിഞ്ഞാലും പിറ്റേന്ന് പ്രഭാതത്തിൽ വെളിച്ചവും ഏന്തി തിരികെ എത്തുന്ന പതിവ് ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. മുങ്ങിമറയുന്ന സൂര്യൻ പിറ്റേന്ന് തിരികെ വന്നില്ലെങ്കിലോ? അത് ആളുകളിൽ ഉണ്ടാക്കുന്ന വിഭ്രാന്തി സങ്കല്പിച്ചപ്പോൾ നന്ദിനിയുടെ ചുണ്ടിൽ പുഞ്ചിരിച്ചായം തേച്ചു. സൂര്യനെയും പുരുഷന്മാരെയും താരതമ്യം ചെയ്യാൻ നന്ദിനിയുടെ മനസ്സ് ഉത്സാഹം കാട്ടി. സൂര്യനെപ്പോലെയല്ല പുരുഷന്മാർ പലരും. മുങ്ങിയാൽ പിന്നവർ പൊങ്ങാറില്ല. തന്റെ ജീവിതത്തിൽ അതിന്റെ ആവർത്തനം നടന്നുവെന്ന ചിന്ത അവളെ വല്ലാതെ ഒന്ന് ഞെരുക്കി. പുരുഷന്മാർ പോയാൽ പിന്നെ തിരിച്ചു വരാത്തവർ

ല്ലേ എന്തുകൊണ്ട് സൂര്യനാവാൻ ഇവർക്ക് കഴിയുന്നില്ല? അനിരുദ്ധിന്റെ മുഖമാണ് നന്ദിനിയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു കത്തിയത്. കോളേജ് ജീവിതത്തിൽ കൈകോർത്ത കാമുകൻ, എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു അയാൾ വാരി വിതറിയത്! അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അയാൾ നൽകിയ സ്വപ്നത്തിളക്കത്തിൽ താനും ഭ്രമിച്ചു. മുറപ്പെണ്ണിനെ കെട്ടി US പറക്കും മുമ്പ് അയാൾ തന്റെ മുന്നിലെത്തി. അയാൾ പറഞ്ഞ വാക്കുകൾ നെഞ്ചിനെ തുളച്ചാണ് കാതിലെത്തിയത്. നന്ദിനി, നിന്നോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ വിധി അത് നമ്മളെ അകറ്റി. ആ വിധി അതെന്നെ നിസ്സഹനാക്കി കളഞ്ഞു. നന്ദിനി, നിനക്ക് ഞാൻ നന്മ നിറഞ്ഞ ഭാവി നേരുന്നു. പോട്ടെ, ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ പുരുഷൻ തന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുങ്ങാങ്കുഴി ഇടുന്നത് നിശ്ചലയായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട് സൂര്യനാവാൻ ഇവർക്ക് കഴിയുന്നില്ല? കടപ്പുറം വിജനമാകാൻ തുടങ്ങി. ഇന്നെന്തേ ഇങ്ങനെ? ഓ, അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആളുകളെല്ലാം അങ്ങോട്ടേക്കാണ് ഒഴുകിയത്. കടൽക്കാറ്റ് തന്റെ മുടിയിഴകളെ തലോടിയപ്പോൾ അറിയാതെ വിഷ്ണുവിനെ അവൾ ഓർത്തു. തന്റെ മുടിയഴകിനെ എപ്പോഴും വിരലുകൾ കൊണ്ട് ലാളിച്ചിരുന്ന വിഷ്ണു. വിഷ്ണു പറഞ്ഞു പറഞ്ഞാണ് തന്റെ മുടിക്ക് ഇത്ര അഴകുണ്ടെന്ന് അവൾ അറിഞ്ഞത്. തന്റെ മുടിയിലേക്ക് നടത്തുന്ന മറ്റുള്ളവരുടെ നേത്ര സമ്പർക്കം ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അങ്ങനെയാണ്. നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല, ഒരു വർഷക്കാലം നിർത്താതെ എന്നും നൽകിയിരുന്ന മെസ്സേജ്. വിഷ്ണു ജർമ്മനിക്ക് പോകുന്ന വാർത്ത കോരിത്തരിപ്പോടെയാണല്ലോ ശ്രവിച്ചത്. ഞാൻ പോയി സെറ്റിലായ ശേഷം നമ്മുടെ വിവാഹം. വിഷ്ണുവിന്റെ വാക്ക് ആണൊരുത്തന്റെ ഉറപ്പായി നെഞ്ചിലേറ്റി. 3 മാസം കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത വിഷ്ണുവിന്റെ വിവാഹക്കുറി കണ്ട് താൻ തലചുറ്റി വീണുപോയി. ഉണർന്നത് മണിക്കൂറുകൾക്ക് ശേഷം. വിശ്വാസം വരാതെ വാട്സാപ്പിൽ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ജർമ്മനിക്ക് കൊണ്ടുപോയ അളിയന്റെ സഹോദരിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കേണ്ടി വന്നു. നന്ദിനി, നീ എന്നോട് ക്ഷമിക്ക്. ആ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ ചങ്കിടിപ്പ് നിലച്ചോ? മരിച്ചുപോയിരുന്നുവെങ്കിലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷമായിരുന്നത്. ജീവിതത്തിലെ 2-ാമത്തെ പുരുഷനോടും പുച്ഛം തോന്നി. എന്തുകൊണ്ട് സൂര്യനവൻ ഇവർക്ക് കഴിയുന്നില്ല? 1 പിഴച്ചാൽ 3 എന്ന പഴമൊഴി മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. ഇനി മറ്റൊരു പുരുഷന്റെ പ്രണയപരീക്ഷണത്തിന് പ്രാണൻ വെച്ച് നീട്ടാൻ തയ്യാറല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തന്റെ താല്പര്യം. പിന്നീട് അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമം. ഓഫീസിലുള്ള സഹപ്രവർത്തകരായ പുരുഷന്മാർ പലരും കാമുക വേഷമണിഞ്ഞ് വീഴ്ത്താൻ ഒരുങ്ങിയെത്തി. ആരോടും മമത കാണിക്കാതെ താൻ നിരന്തരം മുങ്ങാങ്കുഴുകി ഇട്ടു. അതുവരെയില്ലാത്ത കർക്കശക്കാരിയുടെ സ്വഭാവം തനിക്ക് അണിയേണ്ടി വന്നതും നന്ദിനി ഓർത്തു. ഗൗരവം നിറഞ്ഞ തന്റെ പെരുമാറ്റം കൊണ്ട് സഹപ്രവർത്തകർ അകലം പാലിച്ചു. അതുതന്നെയായിരുന്നു താൻ ഉദ്ദേശിച്ചതും. ഓഫീസിലെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തി ജോലി തുടരുമ്പോഴും ഗൗരവപ്രകൃതത്തിന് മാറ്റമുണ്ടായില്ല. ശരിക്കും താൻ ഈ ജീവിതം ആസ്വദിക്കുകയായിരുന്നില്ലേ? ഒരുതരം വിജയപ്രതികാര സുഖം. ചേച്ചി, കടല വേണോ? ആ ബാലികയുടെ ചോദ്യം നന്ദിനിയെ കടൽക്കരയിലേക്ക് തിരികെ എത്തിച്ചു. 10 രൂപയുള്ളൂ ചേച്ചി, ഒരു പൊതി മേടിക്ക് ചേച്ചി. നന്ദിനി ആ ബാലികയെ ശ്രദ്ധിച്ചു. 12 വയസ്സുള്ള പെൺകുട്ടി, എണ്ണമയമില്ലാതെ പാറിപ്പറന്ന് വളർന്നു കിടക്കുന്ന തലമുടി. എങ്കിലും ആ മുടിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിറം മങ്ങി അയഞ്ഞു തൂങ്ങിയ അവളുടെ ഉടുപ്പ്. അവളേക്കാൾ മുതിർന്ന ആരുടേതോ ആകാം. ദിനവുമുള്ള കടൽക്കരയിലെ വെയിലേറ്റ് അവളുടെ നിറം മങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവൾക്ക് ആകർഷണീയമായ ഒരു മുഖകാന്തിയും ശാരീരിക അഴുകുമുണ്ടെന്ന് നന്ദിനി തിരിച്ചറിഞ്ഞു. എവിടെ മോളെ വീട്? നന്ദിനിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ഒരു നിമിഷം അവൾ മൗനത്തിൽ നാവിനെ ബന്ധിച്ചു. അല്പസമയം കഴിഞ്ഞും തെല്ല് പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു, ദാ അവിടെയുള്ള ഒരു ഷെഡിലാ ഞാൻ താമസിക്കുന്നത്. അവൾ അകലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. അങ്ങകലെ നന്ദിനി ആ ഷെഡ് കണ്ടു. അത് വീടല്ല ചേച്ചി, എന്റെ അച്ഛനും അമ്മയും ആരാന്നും എനിക്കറിയത്തില്ല. മോള് പിന്നെ അവിടെ ആരുടെ കൂടെ താമസിക്കുന്നേ? എന്തോ അവളോട് എന്തെന്നില്ലാത്ത ഒരലിവ് തോന്നി നന്ദിനിക്ക്. അവൾ വീണ്ടും ഭയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ആ മണ്ണിൽ മുട്ടുകുത്തി നന്ദിനിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ചേച്ചി ആ ഷെഡിൽ ഞങ്ങളുടെ കൂടെയുള്ളത് വലിയ കുറെ ചേട്ടന്മാരാ. കുഞ്ഞായിരുന്നപ്പോൾ എന്നെ എവിടുന്നോ തട്ടിക്കൊണ്ടു വന്നതാ. ഞാൻ ആരാണോ എവിടുത്തെയാണെന്നോ എനിക്കറിയത്തില്ല ചേച്ചി. എന്നോടൊപ്പം കുറേയേറെ പേരുണ്ട്. എല്ലാരെയും ഇതുപോലെ പിടിച്ചോണ്ട് വന്നതാ. അവളൊന്ന് തേങ്ങി. കടൽ തീര ശക്തമായി അടിച്ചുയർന്നു. ആ ബാലികയുടെ നൊമ്പരത്തിന്റെ പ്രതീകം പോലെ കടൽ നൊന്തുപിടഞ്ഞു. കടലിനു മീതെ പറന്ന പക്ഷികൾ, ചിറകടിച്ച് കടലിനെ ആശ്വസിപ്പിക്കുന്നത് നന്ദിനി കണ്ടു. തന്റെ മനസ്സിലും കടലിന്റെ ഇരമ്പൽ അനുഭവിക്കുകയായിരുന്നു നന്ദിനി. ശാന്തതയിൽ നിന്നും അടിച്ചുയരുന്ന തിരകളെ സമ്മാനിക്കുന്ന കടൽ മനസ്സ് നന്ദിനിയിൽ രൂപപ്പെട്ടു. ചേച്ചി, കുറച്ചു കഴിഞ്ഞ് അവരെന്നെ വിൽക്കും. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചേച്ചിമാരെ കഴിഞ്ഞയാഴ്ച ആർക്കോ അവര് വിറ്റു. തലച്ചോറിൽ ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് നന്ദിനിയുടെ കാതിലേക്ക് ആ കുട്ടിയുടെ വാക്കുകൾ വന്നു വീണത്. അങ്ങകലെ അവൾ പാർക്കുന്ന സ്ഥലത്തെയും 4 ചുറ്റും വളരെ ശ്രദ്ധയോടെ നന്ദിനി വീക്ഷിച്ചു. ആ ബാലികയുടെ കയ്യിൽ നിന്നും 1 പൊതി കടല വാങ്ങി 10 രൂപ നൽകി. മോളെ, ഇതാ ചുവന്ന കാറ് കണ്ടോ? മോളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് നടന്നോണം. ഞാൻ ഇവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്തോളാം.

0: പുറകിലത്തെ സീറ്റിൽ കയറി താഴെ ഒളിച്ചിരുന്നോ, നമുക്കിവിടുന്ന് രക്ഷപ്പെടാം, വേഗം പൊക്കോ. ആ പെൺകുട്ടിയുടെ മുഖത്ത് സൂര്യപ്രഭ പ്രതിഫലിച്ചു. അങ്ങകലെ കടലിന്റെ അതിരിൽ അസ്തമിക്കും മുമ്പുള്ള സൂര്യന്റെ നിറവർണ്ണ ശോഭ അത് കടലിനെ വെള്ളത്തിലും ചക്രവാളങ്ങളിലും സന്ധ്യാരാഗമായി തിരികെ. പെൺകുട്ടി കടല കടലേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാറിനരികിലേക്ക് നടന്നു. കാറിന്റെ മറവിലെത്തിയപ്പോൾ നന്ദിനി റിമോട്ട് ഉപയോഗിച്ച് ഡോറ് തുറന്നു കൊടുത്തു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ നന്ദിനി കടപ്പുറത്തുനിന്നും എഴുന്നേറ്റ് സൂര്യനെ പോലെ ആ പെൺകുട്ടിയുമൊത്ത് താനും മുങ്ങാങ്കുഴി ഇടുകയാണ്. തിരികെ എത്താത്ത മുങ്ങൽ. ഇപ്പോൾ സ്നേഹം നൽകാനും സ്വീകരിക്കുവാനും തനിക്കൊപ്പം ഒരു പെൺകുട്ടിയുണ്ട്. ജീവിതത്തിന് ആദ്യമായി അർത്ഥമുണ്ടായെന്ന തോന്നൽ. വഞ്ചകരായ പുരുഷന്മാരുടെ മേൽ വിജയം നേടിയ സന്തോഷത്തോടെ നന്ദിനി തന്റെ കാറിനെ ലക്ഷ്യമാക്കി പാദങ്ങൾ ശക്തിയായി അമർത്തി നടന്നു.
1: സമുദ്രതീരം മീരാബാലു എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി മുഹമ്മദ് കൊച്ചാലുമൂട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സ്കൂൾ വിട്ട കുട്ടി.
2: സ്കൂൾ വിട്ട കുട്ടി വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മുറ്റം നിറയെ ആളുകൾ, ഉയർത്തിക്കെട്ടിയ ടാർപ്പ, കസേരകൾ. സ്കൂൾ വിട്ട കുട്ടി വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മുറ്റം നിറയെ ആളുകൾ, ഉയർത്തിക്കെട്ടിയ ടാർപ്പ, കസേരകൾ. എന്നും ഉമ്മറപ്പടിയിൽ ശർക്കര ചേർത്ത് കുഴച്ച് അവൽ പാത്രവുമായി കാത്തുനിൽക്കുന്ന അമ്മയെവിടെ? എന്നും ഉമ്മറപ്പടിയിൽ ശർക്കര ചേർത്ത് കുഴച്ച് അവൽപാത്രവുമായി കാത്തുനിൽക്കുന്ന അമ്മയെവിടെ? കുട്ടി അവൽ മണം മണത്തു നോക്കി ബാഗ് ചുമലിൽ തൂക്കി ഉമ്മറവാതിൽക്കലെത്തി. കുട്ടി അവൽ മണം മണത്തു നോക്കി ബാഗ് ചുമലിൽ തൂക്കി ഉമ്മറവാതിൽക്കലെത്തി. ചന്ദനത്തിരിയുടെ ഗന്ധം വരാന്തയുടെ ഒരു കോണിൽ കുമിഞ്ഞു പറക്കുന്നതും അതിനപ്പുറമായി കുറേയേറെ പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കണ്ണീർ വാർക്കുന്നതും കണ്ട് കുട്ടിക്ക് അത് തൊഴിലുറപ്പിലെ അമ്മയുടെ കൂട്ടുകാരെന്ന് ഓർമ്മ വന്നു. ചന്ദനത്തിരിയുടെ ഗന്ധം വരാന്തയുടെ ഒരു കോണിൽ കുമിഞ്ഞു പറക്കുന്നതും അതിനപ്പുറമായി കുറേയേറെ പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കണ്ണീർ വാർക്കുന്നതും കണ്ട് കുട്ടിക്ക് അത് തൊഴിലുറപ്പിലെ അമ്മയുടെ കൂട്ടുകാരെന്ന് ഓർമ്മ വന്നു. ഞാൻ വന്നിട്ടും അമ്മ എന്താണ് അവൽപാത്രവുമായി വരാത്തത്? അമ്മയ്ക്കേറെ ഇഷ്ടമുള്ള അച്ഛന്റെ മണമാണെപ്പോഴും നിനക്കെന്ന് പലവരും ഉമ്മിക്കാറുള്ള അമ്മ എന്താണെന്ന് ഓടി വന്ന് മുത്താത്തത്? അമ്മയ്ക്കേറെ ഇഷ്ടമുള്ള അച്ഛന്റെ മണമാണെപ്പോഴും നിനക്കെന്ന് പലവരും ഉമ്മിക്കാറുള്ള അമ്മ എന്താണെന്ന് ഓടി വന്ന് മുത്താത്തത്? ഉമ്മറച്ചുവരിൽ തൂങ്ങുന്ന അച്ഛന്റെ പടം നോക്കി നമ്മുടെ മോൻ വന്നു എന്ന് നിറകണ്ണിൽ വിതുമ്പുന്ന അമ്മ എന്താണെന്ന് അച്ഛനോട് കിന്നാരം പറയാത്തത്? ഉമ്മറച്ചുവരിൽ തൂങ്ങുന്ന അച്ഛന്റെ പടം നോക്കി നമ്മുടെ മോൻ വന്നു എന്ന് നിറകണ്ണിൽ വിതുമ്പുന്ന അമ്മ എന്താണെന്ന് അച്ഛനോട് കിന്നാരം പറയാത്തത്? പൊടിപിരണ്ട് നിറം മങ്ങുന്ന ഉടുപ്പിന്നെന്താണ് അഴിച്ചുമാറ്റി കിണർവക്കത്തെ ബക്കറ്റിൽ മുക്കിയിടാൻ അമ്മ വെപ്രാളപ്പെടാത്തത്? പൊടിപിരണ്ട് നിറം മങ്ങുന്ന ഉടുപ്പിന്നെന്താണ് അഴിച്ചുമാറ്റി കിണർവക്കത്തെ ബക്കറ്റിൽ മുക്കിയിടാൻ അമ്മ വെപ്രാളപ്പെടാത്തത്? പിന്നാമ്പുറത്തെ തൊഴുത്തിൽ മൂവന്തിക്ക് മുന്നേ പൈക്കിടാവിനെ അഴിച്ചു കെട്ടണം ഉണ്ണി, പെട്ടെന്ന് കഴിക്കൂ എന്ന് ചിണുങ്ങി അമ്മ എന്താണ് അവലുരുളകൾ വെച്ച് ഓമനിക്കാൻ വരാത്തത്? പിന്നാമ്പുറത്തെ തൊഴുത്തിൽ മൂവന്തിക്ക് മുന്നേ പൈക്കിടാവിനെ അഴിച്ചു കെട്ടണം ഉണ്ണി, പെട്ടെന്ന് കഴിക്കൂ എന്ന് ചിണുങ്ങി അമ്മ എന്താണ് അവലുരുളകൾ വെച്ച് ഓമനിക്കാൻ വരാത്തത്? കൃഷ്ണനെ തൊഴാനും പൊട്ടുതൊടിയിക്കാനും കുളിപ്പിക്കാൻ ധൃതി കാണിക്കാറുള്ള അമ്മ എന്താണെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ മുതിരാത്തത്? കൃഷ്ണനെ തൊഴാനും പൊട്ടുതൊടിയിക്കാനും കുളിപ്പിക്കാൻ ധൃതി കാണിക്കാറുള്ള അമ്മ എന്താണെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ മുതിരാത്തത്? അമ്മയെ തേടി വിളിച്ച കുട്ടി പിന്നാമ്പുറത്തൊഴുത്തിൽ പതിവില്ലാതെ പൈക്കിടാവ് നേരത്തെ കൂടണഞ്ഞതിൽ അരികിലായെത്തി. അമ്മയെ തേടി വിളിച്ച കുട്ടി മറുപടി കിട്ടാതെ പിന്നാമ്പുറത്തൊഴുത്തിൽ പതിവില്ലാതെ പൈക്കിടാവ് നേരത്തെ കൂടണഞ്ഞതിൽ അരികിലായെത്തി. പൈക്കിടാവിൻമിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടി അമ്മയെ നമ്മുടെ കിങ്ങിണിക്ക് കണ്ണുവയ്യ എന്ന് പുലമ്പി അമ്മയെ തേടി കിണറ്റിൻ വക്കത്തായുള്ള മറപ്പുരയെത്തി. പൈക്കിടാവിൻമിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടി അമ്മയെ നമ്മുടെ കിങ്ങിണിക്ക് കണ്ണുവയ്യ എന്ന് പുലമ്പി അമ്മയെ തേടി കിണറ്റിൻ വക്കത്തായുള്ള മറപ്പുരയെത്തി. അവിടെ കുറേ പെണ്ണുങ്ങൾ അമ്മയെ കുളിപ്പിക്കുന്നു, സോപ്പ് തേക്കുന്നു, തുടയ്ക്കുന്നു. അവിടെ കുറേ പെണ്ണുങ്ങൾ അമ്മയെ കുളിപ്പിക്കുന്നു, സോപ്പ് തേക്കുന്നു, തുടയ്ക്കുന്നു. അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും പേരെന്തിനാണ് അമ്മയ്ക്ക് പൗഡർ ഇടുന്നത്, ചന്തം കൊടുക്കുന്നത്, കുറി വരയ്ക്കുന്നത്? അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും പേരെന്തിനാണ് അമ്മയ്ക്ക് പൗഡർ ഇടുന്നത്, ചന്തം കൊടുക്കുന്നത്, കുറി വരയ്ക്കുന്നത്? കുട്ടി തുറക്കാത്ത അമ്മയുടെ മിഴികളിലേക്ക്, നീട്ടാത്ത കൈകളിലേക്ക്, ചിരിക്കാത്ത മുഖത്തേക്ക്

0: ിലേക്ക് അമ്മേ എന്ന് വിളിച്ചു. കുട്ടി തുറക്കാത്ത അമ്മയുടെ മിഴികളിലേക്ക്, നീട്ടാത്ത കൈകളിലേക്ക്, ചിരിക്കാത്ത മുഖത്തേക്ക് അമ്മേ എന്ന് വിളിച്ചു. ഉമ്മറച്ചുവരിൽ തൂങ്ങിയ അച്ഛന്റെ ഫോട്ടോ നിലത്ത് വീണു ചില്ലുപൊട്ടി ഒരു കാറ്റായി കുട്ടിക്കൊപ്പം അമ്മയുടെ മാറിലൊളിച്ചു. ഉമ്മറച്ചുവരിൽ തൂങ്ങിയ അച്ഛന്റെ ഫോട്ടോ നിലത്ത് വീണു ചില്ലുപൊട്ടി ഒരു കാറ്റായി കുട്ടിക്കൊപ്പം അമ്മയുടെ മാറിലൊളിച്ചു.
1: അടുത്ത കവിത അമ്മക്കിനാവ്.
0: നിദ്രയെ പുൽകൂമമ്മ കിനാവിൽ കണ്ടു വല്ലോ പുഞ്ചിരി തൂകിയിടുന്ന തൻപുത്ര

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ.

0: ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
0: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
0: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
0: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
0: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ഇയറിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496555321. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലയൺ എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹനും ഉദിത് നാരായണനും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വിട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ ടിവികെയ്ക്കായി. ബിസികെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ടിവികെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ഡിആർഡിഒയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച ഡിആർഡിഒ, ഐഎഎഫ്, ഡിസിപിപി സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി.

0: കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. ഒരു മാസത്തോളമായി 20-ാം വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ വേനൽ മഴ കണക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ AJ സുരേഷ്, എരുമേലി തെങ്ങുംതോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: ഇനി ഗൗതം ദാസ് ഗുപ്ത ഗിറ്റാറിൽ വായിച്ച ഒരു ഗാനം കേൾക്കാം.

0: guided warheads into precision-guided weapons. India's Simranjeet Kaur advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. Simranjeet defeated her Chinese Taipei counterpart Fong Yu Zhu 6-0 in straight sets in the quarterfinal to move within one win of her maiden World Cup medal. Simranjeet will now face world number one Kang Shae-young of South Korea in the semi-finals. Indian women's recurve team has already assured the country's first medal in the tournament with a stunning win over record 10-time Olympic champion South Korea in the semi-final yesterday. In football, India scripted history by qualifying for the quarterfinals of the AFC Under-17 Women's Asia Cup for the first time with a commanding 4-0 victory against Lebanon in the final Group B fixture at Suzhou in China today. For India, Preetika Burman in the 7th and 85th, Alva Devi Senjam in 36th and Joya in 72nd minute scored goals. Reaching the semi-final of this tournament would guarantee India's spot in the 2026 FIFA Under-17 Women's World Cup. And in IPL cricket, Delhi Capitals have set a target of 143 runs for Kolkata Knight Riders at Arun Jaitley Stadium in Delhi. Put into bat, Delhi Capitals scored 142 runs, losing 8 wickets in the stipulated 20 overs. Earlier, Kolkata Knight Riders won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Suvendu Adhikari to be the first BJP Chief Minister of West Bengal, swearing in tomorrow morning at Kolkata's Brigade Parade Ground. TVK Chief C. Joseph Vijay gets support from Congress, VCK, IUML and left parties to take oath as Tamil Nadu Chief Minister tomorrow. Supreme Court expresses concern over rising drug menace in Punjab, calls for fundamental shift in state's policy and nab major traffickers. India and Singapore agree to enhance information sharing in countering terrorism. And in archery, Simranjeet Kaur advances to semi-final of the women's recurve event at World Cup Stage 2 in Shanghai. For details of these stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലമാകട്ടെ പ്രവചനാതീതവുമാണ്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത്? കാലാവസ്ഥാ വ്യതിയാനം എന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന് ലളിതമായി വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന സൗരോർജം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിച്ചതിനു ശേഷം ദീർഘ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ഭൗമ വികിരണത്തെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഗ്രീൻഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്നു. ഗ്രീൻഹൌസ് പ്രഭാവത്തിനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഭൗമവികിരണത്തെ ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തി അന്തരീക്ഷ താപനില ഉയരാൻ പ്രേരിപ്പിക്കുന്നു. ഓസോൺ പാളിയുടെ നാശം. ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളിയെ നശിപ്പിക്കുകയും അതുവഴി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വനനശീകരണം. വനനശീകരണം ആഗോള താപനത്തിലേക്കും ഹരിതഗൃഹ പ്രഭാവത്തിലേക്കും നയിക്കുന്ന മറ്റൊരു കാരണമാണ്. മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിനായി, അതായത് പ്രകാശ സംശ്ലേഷ

ഭക്ഷണത്തിനായി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈഓക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നു. കാർബൺ ഡൈഓക്സൈഡ് ഒരു പ്രധാന ഹരിതഗൃഹവാതകമാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക സംവിധാനം ഇല്ലാതാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മരങ്ങൾ അവയുടെ തടിയിലും വേരുകളിലും ഇലകളിലും വലിയ അളവിൽ കാർബൺ സംഭരിച്ചു വച്ചിട്ടുണ്ട്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഈ സംഭരിക്കപ്പെട്ട കാർബൺ ഓക്സിജനുമായി ചേർന്ന് വീണ്ടും കാർബൺ ഡൈഓക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ഹരിതഗൃഹവാതക പുറന്തള്ളലിൻ്റെ വലിയൊരു ശതമാനം വനനശീകരണം വഴിയാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുമ്പോൾ അവ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ച ശേഷം തിരികെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ ആ ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മരങ്ങൾ അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈഓക്സൈഡിനെ നീക്കം ചെയ്യുന്ന സിങ്കുകളായി പ്രവർത്തിക്കുന്നു. അവ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷം കൂടുതൽ ചൂടാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും വലിയൊരു കാരണമാകുന്നു. പ്ലാസ്റ്റിക് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം മുതൽ നശീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. നിർമ്മാണവേളയിലെ മലിനീകരണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ്. ഇവ സംസ്കരിച്ച് പ്ലാസ്റ്റിക്കാക്കി മാറ്റുന്ന ഫാക്ടറികളിൽ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ടൺ കണക്കിന് കാർബൺ ഡൈഓക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പുറന്തള്ളപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ അവ പതുക്കെ വിഘടിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ മീഥെയ്ൻ, എഥിലിൻ എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഈ വാതകങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കത്തിക്കുന്നത് അതീവ അപകടകരമാണ്. ഇത് വായുവിൽ വലിയ അളവിൽ കാർബൺ ഡൈഓക്സൈഡും മറ്റ് വിഷവാതകങ്ങളും കലരാൻ ഇടയാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് നേരിട്ട് പങ്കുവഹിക്കുന്നു. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുത്തെ സൂക്ഷ്മ സസ്യങ്ങളുടെയും പ്ലാങ്ക്ടണുകളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ഈ സസ്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈഓക്സൈഡിനെ വലിയ തോതിൽ ആഗിരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കാരണം ഇവയുടെ എണ്ണം കുറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചുരുക്കത്തിൽ, പ്ലാസ്റ്റിക് ഒരു കാർബൺ തീവ്രമായ ഉൽപ്പന്നമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് വഴി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ആഗോള താപനം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ താപനില ഉയരുന്നതോടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഹിമാലയം പോലുള്ള പർവ്വത നിരകളിലെ മഞ്ഞും അതിവേഗം ഉരുകുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതാകാൻ കാരണമാകുന്നു. മഞ്ഞുരുകി ഒഴുകിയെത്തുന്ന വെള്ളം സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. ഇത് തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും കടലാക്രമണം വർദ്ധിക്കാനും ചെറിയ ദ്വീപുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകാനും കാരണമാകും. ആഗോളതാപനം കാലാവസ്ഥയുടെ ക്രമം തെറ്റിക്കുന്നു. ഇതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ അഥവാ ക്ലൗഡ് ബേസ്റ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ മഴ തീരെ കുറയുകയും കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുകയും ചെയ്യുന്നു. സമുദ്ര താപനില ഉയരുന്നത് ചുഴലിക്കാറ്റുകളുടെ ശക്തിയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റം താങ്ങാൻ കഴിയാതെ പല സസ്യങ്ങളും ജന്തുക്കളും വംശനാശ ഭീഷണി നേരിടുന്നു. ഉദാഹരണത്തിന്, സമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് കടൽ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ചൂട് കൂടുന്നത് വഴി സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ കൊതുക് തുടങ്ങിയ
പ്രാണികൾ വഴി പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ

രോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇത് കാരണമാകാറുണ്ട്. അമിതമായ ചൂടും വരൾച്ചയും കാടുകളിൽ തീ പടരാനും സാധ്യത ഉണ്ടാകുന്നു. ഇത് വന്യജീവികളുടെ നാശത്തിനും അന്തരീക്ഷത്തിൽ കൂടുതൽ കാർബൺ പുറന്തള്ളാനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ, ആഗോളതാപനം കേവലം ചൂടുകൂടുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോളതാപനം കുറയ്ക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും വ്യക്തിഗതമായ തലത്തിലും ആഗോളതലത്തിലും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതി വയ്ക്കാൻ സ്വീകരിക്കാവുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തു വരുന്നത്. ഇതിനു പകരമായി പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്നിവയിലേക്ക് മാറുന്നത് അന്തരീക്ഷം മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നഗരങ്ങളിൽ മിയാവാക്കി മാതൃകയിലുള്ള ചെറു കാടുകൾ വച്ചു പിടിപ്പിക്കുന്നത് പ്രാദേശികമായി താപനില കുറയ്ക്കാൻ സഹായിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായി നാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. 3R തത്വം പാലിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ 3R തത്വം എന്ന് നോക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് അവ. റെഡ്യൂസ്: പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. റീയൂസ്: വീണ്ടും ഉപയോഗിക്കുക. വലിച്ചെറിയുന്നതിന് മുൻപ് വസ്തുക്കൾ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റീസൈക്കിൾ: പുനഃചംക്രമണം, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി അഥവാ ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എൽനിനോ. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന പ്രതിഭാസമാണ് ഇത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിനർത്ഥം. ഡിസംബർ മാസത്തോട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വീശാറുള്ളത്. എന്നാൽ എൽനിനോ സമയത്ത് ഈ കാറ്റിന്റെ വേഗത കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതായി കാണാം. ഇതിന്റെ ഫലമായി സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്കോട്ട്, അതായത് അമേരിക്കൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിന്റെ ഗതിയെയും മഴയുടെ ലഭ്യതയെയും മാറ്റിമറിക്കുന്നു. എൽനിനോ കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ, എൽനിനോ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാലവർഷത്തിലെ കുറവ്: കേരളത്തിൽ ലഭിക്കേണ്ട ഇടവപ്പാതി അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനിനോ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ കുറയാനും വരൾച്ചയ്ക്കും ഇത് കാരണമായി തീരുന്നു. കഠിനമായ ചൂട്: എൽനിനോ വർഷങ്ങളിൽ കേരളത്തിൽ ചൂട് സാധാരണയേക്കാൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും മേഘങ്ങൾ കുറവാകുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് ഉഷ്ണതരംഗങ്ങൾക്കും ഇടയാക്കുന്നു. തുലാവർഷത്തിലെ വ്യതിയാനങ്ങൾ: കാലവർഷം കുറയ്ക്കുന്ന എൽനിനോ ചില മാസങ്ങളിൽ തുലാവർഷത്തെ അമിതമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായി തീരുന്നു. മഴയുടെ ലഭ്യതയിലുണ്ടാകുന്ന കുറവും അമിതമായ ചൂടും കേരളത്തിലെ നെൽകൃഷിയെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തിന് ഇത് വഴിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, എൽനിനോ കേരളത്തിന് ഒരു വരൾച്ചാ മുന്നറിയിപ്പ് പോലെയാണ്. കൃത്യമായ മഴ ലഭിക്കാതെ വരുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ദൈനംദിന

ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവനാഡി നമ്മുടെ കാലവർഷമാണ്. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ അത് ആഗോളതലത്തിലുള്ള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വീശേണ്ട മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിൻ്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എൽനിനോ കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു.

0: കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഗോള പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട വസ്തുത, എൽനിനോ എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആഗോള താപനം ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കുന്ന സമയത്ത് പരമാവധി ജലം മണ്ണിലേക്ക് ഇറക്കിവിടാനും മഴക്കുഴികൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചനത്തിനനുസരിച്ച് കൃഷിരീതികളിൽ മാറ്റം വരുത്തുക. പ്രാദേശികമായി ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ് അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: സാർ, ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു. പ്രഥമ അധ്യാപകൻ എഴുത്തു നിർത്തി മുഖം പൊന്തിച്ചു നോക്കി. ആ ബാലൻ്റെ കവിൾത്തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയിരുന്ന പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. വിശന്നു വാടിയ ആ പിഞ്ചു മുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം ഇരുന്നു.
4: ചോറെവിടെ വെച്ചിരുന്നു?
3: ആ പാഠശാലയുടെ അധികാരി ചോദിച്ചു. കുട്ടി കരച്ചിലിനോട് ചേർത്ത് പറഞ്ഞു, ആ മുറിയില. ക്ലാസ് അധ്യാപകൻ വിശദീകരിച്ചു,
4: ഇയാളെന്നും ചോറ് വയ്ക്കുന്നിടത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും അവിടെ വെച്ചിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്നു.
3: അവിടെയൊക്കെ നോക്കിയോ?
4: അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ?
3: കുട്ടി അവിടെയൊക്കെ നോക്കി. അവിടെയെങ്കിലും ഇല്ലായിരുന്നു, അധ്യാപകൻ പറഞ്ഞു.
4: പള്ളിക്കൂടം വിട്ട ഉടനെ താൻ ചെന്ന് നോക്കിയില്ലേ?
3: നോക്കി.
4: ഇത് വലിയ കുറച്ചിൽ. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെ.
3: ഹെഡ്മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി.
4: കുട്ടികളെല്ലാവരും വരട്ടെ, ഞാൻ അന്വേഷിക്കാം, എടുത്തവനെ കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ ആരും ചെയ്യാതെ ശട്ടം കെട്ടാം.
3: കുഞ്ഞു കരയാതെ, വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകം എടുത്തുകൊണ്ട് വീട്ടിൽ പൊയ്ക്കോളൂ, അധ്യാപകൻ ചോദിച്ചു.
4: താൻ തനിച്ചു പോകുമോ?
3: ഇപ്പം പോകണ്ട.
4: എന്നാൽ ക്ലാസ്സിൽ പോയിരി,
3: ഹെഡ്മാസ്റ്റർ പറഞ്ഞു. കുട്ടി അനുസരിച്ചു. ക്ലാസ് അധ്യാപകൻ ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരം കൂടി പറഞ്ഞ് പ്രഥമ അധ്യാപകന് ഗൗരവം വർദ്ധിപ്പിക്കാൻ യത്നിച്ചു. ഹെഡ്മാസ്റ്റർ ഒക്കെ ശരിവെച്ചു. ഉച്ചൊഴിവ് കഴിഞ്ഞു എന്നറിയിക്കുന്ന മണികിലുങ്ങി. കുട്ടികൾ ഉറങ്ങിപ്പോയപ്പോൾ ഒഴിഞ്ഞുകിട്ടിയ ബെഞ്ചിനെ ആശ്രയിച്ചുറങ്ങി ക്ഷീണം തീർത്ത ഗുരുനാഥന്മാർ എഴുന്നേറ്റ് കണ്ണുതിരുമി സ്വസ്ഥാനങ്ങളിലിരുന്നു. വിശപ്പും വെയിലും വിഗണിച്ച് പാഠശാല വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപ്പൊലിപ്പോടെ ക്ലാസ്സുകളിൽ കയറി. കഞ്ഞിയോ ചോറോ കഴിച്ച് തിരിച്ചു വന്ന ഭാഗ്യവാന്മാരും വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെന്ന് ബോധ്യം വരുത്തി വന്നെത്തിയ ഭാഗ്യഹീനന്മാരും ബെഞ്ചുകളിൽ നിരുന്നു. പൊതിച്ചോറുണ്ട് തൃപ്തരായ കുഞ്ഞുങ്ങളും അയൽവക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് പൈതാഹങ്ങൾ ശമിപ്പിച്ച കൊച്ചുങ്ങളും സ്ഥലത്ത് ചെന്നിരുന്നു. കൂട്ടത്തിൽ പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയും. ചോറ് മോഷണക്കഥ ആ വിദ്യാലയത്തിൽ

നാല് ക്ലാസ്സുകളിലും പരന്ന് കവിഞ്ഞൊഴുകി. ഓരോരോ കുട്ടികളും അവരവരുടെ അനുമാനശക്തിയെ പല കുട്ടികളുടെയും നേരെ പായിച്ചു. സാർ, ബാലകൃഷ്ണൻ പറയുന്നു ഞാൻ ആ ചോദ്യത്തുണ്ടെന്ന്, ഒരു കുട്ടി പരാതിപ്പെട്ടു. അതേ ശ്വാസത്തിൽ തന്നെ അവൻ തന്നെ അധിക്ഷേപിച്ച കുട്ടിയോട് തിരിഞ്ഞിട്ട്, നീ ആ ചോറ് കട്ടുതിന്നത് കള്ള കള്ള എന്ന് പകവീട്ടി. ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു, പപ്പു ആയിരിക്കും ചോറെടുത്തുണ്ടത്. മത്തായി പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ ചോറ് കൊണ്ടുവന്ന് വെക്കുകയില്ല. കുറേ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാര വിഷയം. അധ്യാപകന്മാർ തങ്ങളുടെ മുൻപിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മദൃഷ്ടികളയച്ചു കള്ളനെ കണ്ടുപിടിക്കാൻ. ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു, കളവ് പാപമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല. മോഷണം ഒരു ചീത്ത ശീലമാണ്, അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. ഒരിക്കൽ തെറ്റ് ചെയ്തത് മറയ്ക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായിപ്പോകും, ഒടുവിൽ കള്ളന്മാരാകും. കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ, താൻ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ? അപ്പോൾ കുട്ടികൾ, ഉണ്ട് സാർ. ഇല്ല, ഉണ്ട്. ആ, അതാ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞേക്കിൻ. ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി. ആരും ഏറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു, നീ എടുത്തോ? നീ നീ അടുത്ത കുട്ടി നീ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വീട്ടിൽ പോയുണ്ടു, ഞാൻ ചോറ് കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു. 180 കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു പോരായികയായി. സഹ അധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് നാലിലെ സാറിന് ഭക്തിയാണ്, പേടിയാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ട്. മാനേജർക്ക് കാര്യമാണ്, ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ്. വിഫലയത്നനായ പ്രഥമാധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തൻ്റെ പൊളിഞ്ഞ കസാലയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി. ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ശരിയായ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്ന് പറഞ്ഞ ശേഷമാണ്, 10 മിനിറ്റ് താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കിലുക്കാൻ അദ്ദേഹം ഓർത്തത്. എല്ലാവരും പിരിഞ്ഞു. കെട്ടിടം അടച്ചു പൂട്ടാൻ തൂപ്പുകാരൻ കാത്തുനിന്നു. ഒന്നാം സാറ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതുവരെ ഒരെഴുത്ത്. എഴുത്ത് നിർത്തി അദ്ദേഹം ഇറങ്ങി. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനെയൊരു കത്ത് കിട്ടി. മാനേജർ അവർക്ക്, നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ട് കളഞ്ഞു. വലിയ പോരായികയായിപ്പോയി. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 30 കഴിഞ്ഞല്ലോ. ഇന്നാദ്യമാണ് ഇങ്ങനെയൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട്. മോഷ്ടിക്കാനാണെങ്കിൽ വിശന്നിട്ടാരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളുണ്ടായിരുന്നു. അത്രമേൽ കൊച്ചുകുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാനിടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങളിത് ചെയ്യുമോ? ഒരു മുതിർന്ന കുട്ടിയാണെങ്കിൽ എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യൻ്റെ ചോറെടുത്തുണ്ണുക. കാലത്ത് എന്തെങ്കിലും കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല. കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്കെന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവൻ്റെ അമ്മ കരുതും. അവനിങ്ങനെ കട്ടുണ്ണണ്ട. കാലത്തും ഉച്ചയ്ക്കുമൊക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല. വഴിയിലെങ്ങാനും വീണുപോയെങ്കിലോ, ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരു പക്ഷേ ഒരു മാമ്പഴമോ ഒരു മധുരനാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക, ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്. ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടുതിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപ്പട്ടിണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകന്മാരുമല്ല, അന്യരാരും ഇവിടെ വന്നിട്ടില്ല താനും. പിന്നെ ആരാ? ഞാനോ? അതെ.

0: ഞാൻ തന്നെ. ഈ സ്കൂളിൻ്റെ ഭരണാധികാരിയായ ഞാനാണിത് ചെയ്തത്. 180 ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ്. ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാനാണ്. അടുത്ത തലമുറയെ കരുപ്പിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ്. ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടുതിന്നത്, ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്, അങ്ങേക്കെന്നെപ്പറ്റി അവജ്ഞ മാത്രമല്ല കോപവും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായിട്ടെനിക്ക് തോന്നുന്നില്ല. ചോറ് മോഷ്ടിക്കപ്പെട്ടതിനാൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന വിശന്നു വാടിയ ആ 6 കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു. ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്ന് മാത്രം. എൻ്റെ കൂട്ടുകാരാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആവശ്യമില്ലായകയല്ല, അപമാനഭീരുതയാണ്. ഞാനതിൻ്റെ അപ്പുറത്തേക്കും കടന്നു. ഞാൻ ജനിച്ചു പോയില്ലേ, എനിക്കും ജീവിക്കണ്ടേ? 30 ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെന്തിനറിയണമല്ലേ? ആരുമറിയണ്ട. അറിയേണ്ടെന്ന് വെച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. 8 ഒരു കുടുംബത്തിന് 30 ഈ വിലക്കൂടുതൽ കാലത്ത് 12 കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. ഒരു സ്കൂൾ ഭരിക്കണം. തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം. മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട്. അമ്മയും അച്ഛനും വൃദ്ധരായി പ്രവൃത്തിശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും എന്നെ ആശ്രയിച്ചിട്ട്. എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും. നിങ്ങളെപ്പോലെ ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 നേരം യാതൊരാഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ, ഞാനൊരു കുട്ടിയുടെ ആരുടെയെങ്കിലും ആകട്ടെ 3 മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ 3-4 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിനുത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം. പക്ഷേ എന്നോട് നിങ്ങളൊന്ന് പറയും, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു?
1: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: ഇപ്പോൾ വാദ്യസംഗീതം കേൾക്കാം. സാക്സോഫോൺ.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി. ഇപ്പോൾ സംഗീത സാധകം പഠിപ്പിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി, പഠിക്കുന്നത് സ്നേഹ സൈമൺ.
2: സംഗീത പാഠത്തിനു വേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന കൃതി കിളിമാനൂർ രാജരാജവർമ്മ വിദ്വാൻ കൊയ്ത്തമ്പുരാൻ രചിച്ചിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, കരീന്ദ്രൻ തമ്പുരാൻ. മഹാവിദ്വാനായിരുന്നു. രാവണവിജയം ആട്ടക്കഥ എഴുതിയ കരീന്ദ്രൻ തമ്പുരാൻ. ഈ തമ്പുരാൻ സ്വാതിർനാൾ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ഒരു മഹാവിദ്വാൻ തന്നെയായിരുന്നു. അതുപോലെ സ്വാതിയുടെ ഉറ്റമ തോഴനുമായിരുന്നു. വിദ്വാൻ കൊയ്ത്തമ്പുരാൻ ആരഭി രാഗത്തിൽ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാർവതീദേവിയെ കുറിച്ചുള്ള ഒരു കൃതിയാണ് ഇത്. ആരഭി രാഗത്തിൻ്റെ രാഗലക്ഷണം പറയുകയാണെങ്കിൽ 29-ാമത് മേളം ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ആരഭി. ആരോഹണത്തിൽ സരിമ പദസ, അതായത് ഔടവം, ഔടവം എന്ന് പറഞ്ഞാൽ 5, ഷാടവം എന്ന് പറഞ്ഞാൽ 6, ഔടവും പിന്നെ അവരോഹണം സമ്പൂർണ്ണമാണ്. അപ്പോൾ ഔടവ സമ്പൂർണ്ണ രാഗമാണ് ആരഭി. പിന്നെ ആരഭിക്ക് വളരെയേറെ കാര്യങ്ങൾ ആ രാഗലക്ഷണമായിട്ട് പറയാനുണ്ട്. ആദ്യം അതിൻ്റെ ആരോഹണ അവരോഹണം ഒന്ന് പാടുക. സരിമ പദ
3: സരിമ പദ
2: ചേർത്ത് പാടാം.

0: അവരോഹണത്തിൽ സനിതപമഗരിസ വരുന്നുണ്ടെങ്കിലും ശങ്കരാഭരണം പോലെയല്ല അത് പാടുന്നത്. അതായത് ആരഭയുടെ ഗാന്ധാരം ഒരു നിഷാദോ ഒരു ബലം കുറഞ്ഞ സ്വരങ്ങളാണ്. ഈ ആരഭ്യരാഗത്തിലാണ് രാജരാജവർമ്മ വിദ്വാൻ കോയിത്തമ്പുരാൻ രചിച്ചിട്ടുള്ള ഒരു കൃതി. അതിൻ്റെ പല്ലവി എഴുതിയെടുത്തുള്ളൂ. പരവശമിഹമാം പറഞ്ഞേ.
1: പരവശമിഹമാം
0: പാലയ മായേ.
1: പാലയ മായേ
0: പാർവതി.
1: പാർവതി
0: ഭവജായേ.
1: ഭവജായേ
0: ഒന്നുകൂടെ പറയൂ. പരവശമിഹമാം.
1: പരവശമിഹമാം പാലയ.

0: മായേ പാർവതി ഭവജായേ.
1: ഏത് കൃതി നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഈ ഇത്രയും ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലയോ പാർവതി ദേവി, പരവശനായി അവിടുത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ പാലിച്ചാലും സംരക്ഷിച്ചാലും. അപ്പം ആ ഫീല് മനസ്സിൽ കൊണ്ടുകൊണ്ടുവേണം ഇതിൻ്റെ പല്ലവിയിലുള്ള സംഗതികൾ പാടാൻ. അപ്പം അങ്ങനെ പാടുമ്പോൾ അത് മനുഷ്യ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. മനസ്സിലായോ? പരവശമിഹമാം പാലയമായേ പാർവതി ഭവജായേ. ഞാൻ അർത്ഥമൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു.

0: സ്നേഹ മൂന്ന് സംഗതികളും പഠിച്ചു കഴിഞ്ഞു. ഇനി അന്യപല്ലവി എഴുതിയെടുത്തുള്ളൂ. പരിണത ജന പരിപാലന ഹൃദയേ, പറഞ്ഞേ. പരിണത ജന പരിപാലന ഹൃദയേ,
1: പരിപാലന ഹൃദയേ,
0: ഹൃദയേ,
1: ഹൃദയേ.
0: ഞാൻ പറഞ്ഞിട്ടുണ്ട് വേർഡ്സിന് നല്ല ക്ലാരിറ്റി വേണമെന്ന്. പരമേശ്വരി തവ,
1: പരമേശ്വരി തവ,
0: പദമനുകലയേ,
1: പദമനുകലയേ.
0: ഒന്നുകൂടെ പറഞ്ഞേ. പരമേശ്വരി തവ,
1: പരമേശ്വരി തവ,
0: പദമനുകലയെ,
1: പദമനുകലയെ.
0: എപ്പോഴും വേർഡ്സ് പറയുന്നതിന് ഒരു ഭംഗി വേണം. അപ്പൊ ഇതിന്റെ അർത്ഥം നമുക്ക് പഠിക്കണ്ടേ? അല്ലയോ ആശ്രിത വത്സലേ, ഞാൻ അവിടുത്തെ പാദാരവിന്ദത്തെ ധ്യാനിക്കുന്നു. അതായത് ആശ്രിത വത്സലയാണ് ദേവി അല്ലേ, പാർവതി ദേവി. ഞാൻ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ പാദാരവിന്ദം, താമരയാകുന്ന ദേവിയുടെ പാദങ്ങളെ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണത ജന പരിപാലന ഹൃദയേ, പരമേശ്വരി തവ പദമനുകലയേ. അർത്ഥം മനസ്സിലായല്ലോ?

0: നന്നായിട്ട് മനസ്സിലായോ അന്യപല്ലവി? ഇനി നമുക്കിനി ചരണത്തിലേക്ക് പോകാം. ചരണത്തിൽ അവസാനം ഒരു ഇരട്ടിയൊക്കെ ഉണ്ട്, സാഹിത്യത്തിന് ഇരട്ടി സ്പീഡിൽ പാടുന്നത്. എഴുതിക്കോളൂ. കനകമയ
1: കനകമയ
0: കിരീടാഞ്ചിത മൗലേ
1: കിരീടാഞ്ചിത മൗലേ
0: കനകമയ
1: കനകമയ
0: കിരീടാഞ്ചിത മൗലേ
1: കിരീടാഞ്ചിത മൗലേ
0: കച്ചഭരജിത
1: കച്ചഭരജിത
0: കച്ചഭരജിത
1: കച്ചഭരജിത
0: എഴുതിയോ. നീലോൽപലജാലേ
1: നീലോൽപലജാലേ
0: ഇങ്ങനെ വേണം പറയാൻ. മാനസമോദ
1: മാനസമോദ
0: കരാളകമാലേ
1: കരാളകമാലേ
0: മാനസമോദ കരാളകമാലേ
1: മാനസമോദ കരാളകമാലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: ഞാൻ ഒന്നുകൂടെ വായിക്കാം, ഒന്നുകൂടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതുക. കനകമയ കിരീടാഞ്ചിത മൗലേ പറഞ്ഞ
1: കനകമയ കിരീടാഞ്ചിത മൗലേ
0: കച്ചഭരജിത
1: കച്ചഭരജിത
0: നീലോത്പലജാലേ
1: നീലോത്പലജാലേ
0: മാനസമോദ കരാളകമാലേ
1: മാനസമോദ കരാളകമാലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: ഇനി ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കനകമയ കിരീടം ധരിച്ചവളെ നീലോൽപ്പലത്തെ പോലും തലമുടിക്കെട്ടിന്റെ ശോഭ കൊണ്ട് പരാജയപ്പെടുത്തുന്നവളെ മനസ്സിന് മോദമരുളുന്ന അളകമാലകളോടുകൂടിയവളെ ചന്ദനക്കൂട്ട് നെറ്റിയിൽ അണിഞ്ഞ അല്ലയോ ദേവി. എന്തൊരർത്ഥമുള്ള പാട്ടാണ്. ഇനിയും ഇരട്ടി എന്ന് ഞാൻ പറഞ്ഞത്, ആ ഇരട്ടി കൂടെ എഴുതും. സൂനശരശര
1: സൂനശരശര
0: സൂനശരശര
1: സൂനശരശര
0: സഭ്രൂലോലേ
1: സഭ്രൂലോലേ
0: സുലളിത ലോചന
1: സുലളിത ലോചന
0: സുലളിത ലോചന
1: സുലളിത ലോചന
0: നിർജിത കമലേ
1: നിർജിത കമലേ
0: സൂന ശരശരാ സഭ്

0: భ్రూలోలె
1: సూన శరశరాస భ్రూలోలె
0: సులలిత లోచన
1: సులలిత లోచన
0: నిర్జిత కమలే
1: నిర్జిత కమలే
0: అనుపమ నాసాద్భుత మణి శకలే అనుపమ
1: అనుపమ
0: నాసాద్భుత
1: నాసాద్భుత
0: నాసం నర్ణ ఎందాన మూక నాసాద్భుత మణి శకలే
1: నాసాద్భుత మణి శకలే
0: అతులిత
1: అతులిత
0: కుండల
1: కుండల
0: లసిత కపోలే
1: లసిత కపోలే
0: అనుపమ నాసాద్భుత మణి శకలే
1: అనుపమ నాసాద్భుత మణి శకలే
0: అతులిత కుండల
1: అతులిత కుండల
0: లసిత కపోలే
1: లసిత కపోలే
0: ఈ సూన శరశర ആണ് ఎరటియైట్ పడను నేను ഒന്നൂടെ വായിക്കാം കനകമയ കിരീടാഞ്ചിത മൗലേ
1: കനകമയ കിരീടാഞ്ചിത മൗലേ
0: കച്ചഭരജിത നീലോത്പല ജാലേ
1: കച്ചഭരജിത നീലോത്പല ജാലേ
0: മാനസമോദ കരാളകമാലേ
1: മാനസമോദ കരാളകമാലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്തതിന്റെ സൂന ശരശരാസ ഭ്രൂലോലേ
1: സൂന
0: ശരശരാസ ഭ്രൂലോലേ സുലളിത ലോചന
1: സുലളിത ലോചന
0: നിർജിത കമലേ
1: നിർജിത കമലേ
0: അനുപമ നാസാദ്ഭുത മണിശകലേ
1: അനുപമ നാസാദ്ഭുത മണിശകലേ
0: അതുലിത കുണ്ടല
1: അതുലിത കുണ്ടല
0: ലസിത കപോലേ
1: ലസിത കപോലേ
0: അതിന്റെ അർത്ഥം ദേവിയുടെ പുരികക്കൊടികളെ കാമദേവന്റെ വില്ല് പോലെ വളഞ്ഞതായിട്ടാണ് പറയുന്നത്. കണ്ണുകൾ താമരപ്പൂവിനെ ജയിക്കും. നാസികയിൽ അണിഞ്ഞിരിക്കുന്ന നാസാമണിയുടെ ഭംഗി അപാരം. കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലവിശേഷത്താൽ ശോഭിക്കുന്നു ദേവിയുടെ കവിൾത്തടം. ഇത്രയാണ് അർത്ഥം. ഈ പാട്ടിൻ്റെ എല്ലാ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഇതിലേക്കാണ് പോണത്,
1: ചരണത്തിലേക്ക്.

വേണമെങ്കിൽ മാനസ മോദക, അത് അതിന് പല പരിപാടിയില്ലേ, മാനസ മോദ കരാളക മാലേ, അത് വേണേ പാടാം. ഏഹ്.

0: സ്നേഹയ്ക്ക് നന്നായിട്ട് മനസ്സിലായോ?
1: മനസ്സിലായി
0: മനസ്സിലായി.
2: ഇന്ന് സംഗീത സാധകത്തിൽ ആരഭിരാഗത്തിൽ ആദിതാളത്തിൽ കിളിമാനൂർ രാജരാജവർമ്മ തമ്പുരാൻ രചിച്ച പരവശ മിഹമാം എന്നാരംഭിക്കുന്ന കൃതി പഠിപ്പിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി, പഠിച്ചത് സ്നേഹ സൈമൻ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. ഗാനരചന വയലാർ, സംഗീതം എം എസ് ബാബുരാജ്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസും പി ലീലയും പാടിയ ഗാനം ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: ഇംഗ്ലീഷിൽ പൈറിക് വിക്ടറി എന്നൊരു പ്രയോഗമുണ്ട്. കനത്ത നാശനഷ്ടങ്ങളുണ്ടാക്കി വലിയ വില കൊടുത്ത് നിഷ്പ്രയോജനപ്രദമായി നേടുന്ന ഒരു യുദ്ധവിജയം എന്നാണ് അതിനർത്ഥം. BC 272 ഗ്രീസിലെ പൈറസ് രാജാവ് റോമക്കാർക്കെതിരെ ഹെറാക്ലിയയിൽ വെച്ച് യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിലും തന്റെ സൈന്യത്തിലെ സകലരും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടതോടെ ഉടലെടുത്തതാണ് പൈറിക്കിന്റെ വിജയം എന്ന ഈ പ്രയോഗം. ലോകത്തിലെ ആദ്യത്തെ വലിയ മഹായുദ്ധമായിരുന്ന മഹാഭാരതത്തിലെ കഥയുടെ നട്ടെല്ല് കൗരവ പാണ്ഡവ വൈരമാണ്. തനിക്ക് പ്രതികൂലമായവ മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന ഉജ്ജ്വലമായ ചിന്തയോടെ തുടങ്ങിയെങ്കിലും എല്ലാ യുദ്ധനിയമങ്ങളും ലംഘിക്കപ്പെട്ട് നടന്ന ഈ യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പിന്തുടർച്ച അവകാശ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ യുദ്ധാവസാനം ജേതാവായ യുധിഷ്ഠിരൻ നേടിയെടുത്ത സിംഹാസനം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ആനകളും കുതിരകളും ആളുകളും മരണപ്പെട്ടു. തലമുറകൾ നശിച്ചു. കുരുക്ഷേത്രത്തിൽ വെച്ച് 18 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനൊടുവിൽ പാണ്ഡവപക്ഷത്ത് 8 പേരും കൗരവപക്ഷത്ത് 3 പേരും മാത്രമാണ് അവശേഷിച്ചത് എന്നതിനാൽ ഇതൊരു പൈറിക് വിക്ടറി തന്നെയായിരുന്നുവെന്ന് പറയാം. യുദ്ധം എന്ന പേരിൽ ആർക്കും ആരെയും ഒരു കാരണവും കൂടാതെ ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം മനുഷ്യരാശിയുടെ സ്വൈര്യ ജീവിതത്തിനുമേൽ ഭയത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയതോടെ ദശലക്ഷക്കണക്കിന് നിരായുധരും നിരപരാധികളും നിർദോഷികളുമായവർ കൊല്ലപ്പെടുമെന്നും അനേകർ ചാകാതെ ചത്ത് ജീവിക്കുമെന്ന അവസ്ഥയിലായി. അന്തമില്ലാത്ത അധിനിവേശ ചിന്തകളുടെയും അത്യാഗ്രഹത്തിന്റെയും അനന്തരഫലമായി ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ യുദ്ധവും. ദാരുണമായ ദുരിതങ്ങളും തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങളും അനാഥത്വവും സമ്പത്തിന്റെയും ജീവനോപാധികളുടെയും നാശവുമൊക്കെ അല്ലാതെ യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരം നൽകുന്നില്ല എന്ന് മഹാകവി വ്യാസഭഗവൻ തന്റെ മഹാകവ്യത്തിലൂടെ കാട്ടിത്തരുന്നു. ഒരിക്കലും മരണമില്ലാതെ നാടുകൾ തോറും അലയുന്ന മഹാഭാരതത്തിലെ അശ്വത്ഥമാവ് പൈശാചികമായ പകയുടെ പ്രതിരൂപവും ആൾരൂപവുമാണ്. ഭാരതകഥയിലെ ഏറ്റവും നീചവും ഞെട്ടിപ്പിക്കുന്നതുമായ സന്ദർഭമാണ് യുദ്ധാനന്തരം അശ്വത്ഥമാവ് കൃപരോട് ചെയ്തത്. മനുഷ്യച്ചോരയിലാണ്ട ഈ ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്ന പോലെ ആയത്രേ. ഇരുളിന്റെ മറവിൽ പാണ്ഡവരുടെ കിടക്കറയിൽ കയറി പാണ്ഡവകുലത്തിലെ അനന്തരാവകാശികളാകുമായിരുന്ന എല്ലാവരെയും വാളിനിരയാക്കിയ എത്രയും നീചനായ അശ്വത്ഥമാവ് ചിരഞ്ജീവിയായതോടെ പക എന്ന മലിനവികാരം നമ്മുടെ ഭവനങ്ങളിൽ സ്ഥായിയായി നിലകൊള്ളുന്നു. എല്ലാ കലാപങ്ങൾക്കും കാരണമാവുന്ന കാലന്റെ കോപവും പകയെന്ന വിനാശ മനോഭാവവുമുള്ള ആയുധത്തിൽ അന്തകൻ വസിക്കുന്ന ദ്രൗണിയുടെ കയ്യിൽ ഭൂമിയെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ടത്രേ. ദ്രൗണിയുടെ ഈ വികാരം മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക എന്ന താക്കീതാണ് മഹാഭാരതം നമുക്ക് നൽകുന്നത്. വിനാശകാരിയായ പകയെ മറികടക്കാൻ മനുഷ്യന് കഴിയണം എന്ന സന്ദേശവും അത് നൽകുന്നു. മനുഷ്യനിലുള്ള അധികാരവാഞ്ഛയുടെ മൂർത്തിമത്ഭാവമായ ദുര്യോധനൻ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല. പ്രത്യുത മനുഷ്യ സമുദായത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വത സത്യത്തിന്റെ പ്രതിഫലനമാണ്. നടന്ന കഥ എന്നതിനേക്കാൾ നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരത കഥ. ഏതെല്ലാം കർക്കശ വ്യവസ്ഥകളോടെ തുടങ്ങിയാലും യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് അധർമ്മത്തിലായിരിക്കുമെന്നത് കാട്ടിത്തരുന്നു. മനുഷ്യരെ കൊന്നൊടുക്കുകയും വിഭവങ്ങൾ നശിക്കും.

0: പിടിപ്പിച്ചു നേടുന്ന വിജയം ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാനാവില്ലെന്നതാണ് പ്രാപഞ്ചിക സത്യം. എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട് വേണം യുദ്ധം ജയിക്കാനെന്ന് നിയമമുണ്ടാക്കിയ ശേഷം അതെല്ലാം കാറ്റിൽ പറത്തി യുദ്ധം മുന്നേറിയതോടെ മഹാരഥന്മാർ പോലും അധർമ്മത്തിന്റെ പാതയിലൂടെ നീങ്ങി. ധർമ്മത്തിന്റെ വിളനിലമായി ഉദ്ഘോഷിക്കപ്പെടുന്ന യുധിഷ്ഠിരന് പോലും യുദ്ധവിജയത്തിനു വേണ്ടി നേശേ ബലസ്വേദി ചരേത ധർമ്മം, താൻ ബലത്തിനാളല്ല എന്ന് വന്നാൽ യുദ്ധം ചെയ്യാം എന്ന മാർക്കണ്ഡേയ വാക്യമനുസരിച്ച് അധർമ്മം ചെയ്യേണ്ടി വന്നു. പരാജിതരുടെ മേൽ തങ്ങൾക്കിഷ്ടമുള്ള ഏത് വ്യവസ്ഥയും ഏർപ്പെടുത്താൻ യുദ്ധം ജേതാക്കൾക്ക് അവകാശം നൽകുന്നു എന്ന് രണധീരനായ റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ അവകാശപ്പെട്ടുവെങ്കിലും യുദ്ധം കാട്ടാളന്മാരുടെ പ്രവൃത്തിയാണെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാൾ എന്ന പ്രശംസ നേടിയെങ്കിലും പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ പരാജിതനായ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വാക്കുകളല്ലേ ഏറെ ശ്രദ്ധേയമായത്.
1: പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Saira Mujtaba. Senior BJP leader Shubhendu Adhikari will be the new chief minister of West Bengal. BJP legislature party in the state elected him the leader in a meeting held in Kolkata today, paving the way for him to become the first BJP chief minister of the state. Addressing media, Union Home Minister Amit Shah said, Mr. Adhikari's name was proposed at the meeting and since no other nomination was received, his name was finalized.
3: अभी कुछ दिन पहले ही चुनाव की
4: The election process was completed just a few days ago. Around 8 proposals and supporting nominations were received and all of them were in favor of the same name. Sufficient time was also given for any other nomination but no second name was proposed. Therefore, as the central observer, I declare Shubhendu Adhikari as the elected leader of the West Bengal Legislative Party.
3: Vidhan Mandal dal ke neta ke roop mein nirvachit ghoshit karta hu.
2: Mr. Shah expressed gratitude to the people for giving a strong verdict to the BJP despite numerous instances of violence and brutality. Mr. Shah further said that the expectations of the people of Bengal have placed on them and the mandate that they have given with hope and trust, they will make every effort to ensure that their faith is not broken in any way. Addressing the meeting, the Chief Minister Designate Shubhendu Adhikari said, Whatever guarantees have been announced by Prime Minister Narendra Modi, the BJP government in the state will fulfill all responsibilities. Tomorrow morning, the oath-taking ceremony of the government will be held at the Brigade Parade Ground. In Tamil Nadu, the uncertainty over formation of government under TVK Chief C. Joseph Vijay continues. The new twist came as IUML has rejected the reports of its support to TVK to form the government. In another development, reports are also coming in that the swearing-in ceremony, which was to take place tomorrow, will not be held. Earlier, TVK had claimed that the actor-turned-politician is all set to form the government, as he again met the governor today and staked claim to form the government, saying that he has majority numbers. Meanwhile, the Indian Union Muslim League, headed by Professor Khadir Mohiddin, has said that his party has not given a letter of support to Tamil Raghavetri Karagam or TVK. In another surprise move, AMMK party leader TTV Dinakaran, a partner in the ND alliance, has approached the governor Vishwanath Arlekar late evening and submitted a letter of support from lone MLA S. Kamaraj from Manaragudi for AIADMK General Secretary Edappadi K. Palaniswamy to form the government. Meanwhile, National Democratic Alliance Chief Ministerial Candidate N. Rangasamy met Lieutenant Governor K. Kailashanathan and staked claim to form the next government in Puducherry. Mr. Rangasamy handed over letters of support from majority of MLAs to the Lieutenant Governor. NDA Alliance MLAs and Alliance leaders accompanied him. Earlier, a meeting of NDA Alliance parties and elected MLAs elected Rangasamy as the Chief Ministerial Candidate. Supreme Court today expressed concern over the rising drug menace in Punjab. The apex court called for a fundamental shift in how the state tackles narcotics, saying that the situation is alarming. A bench comprising Chief Justice Suryakant and Justice Joy Malia Bakshi referred to a recent incident involving a mother who lost all her 5 sons to drug addiction. The bench also pulled up the state police for focusing on low-level offenders for publicity while allowing major traffickers to remain at large. The apex court also highlighted